0: കഴിയില്ലെന്നതാണ്. തന്നെ തന്നെയാണ് എതിർക്കേണ്ടത്, നിഷേധിക്കേണ്ടത്, മായ്ച്ചു കളയേണ്ടത്. തന്നോട് താൻ പൊരുതേണ്ട ഈ നിമിഷം പോലെ മനുഷ്യജീവിതത്തിൽ മഹത്തായും വേദനാകരമായും മറ്റൊന്നില്ല. അത് മുക്കൂട്ട പെരുവഴിയാണ്. കാട്ടാളനും മഹാത്മാവും അവിടെ ആ കവലയിൽ നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, മറന്നു എന്ന് അയാൾ വിശ്വസിച്ചതാണ്. പുതിയൊരു ജന്മം തന്നെ എടുത്തു കഴിഞ്ഞു. പുതിയ മനുഷ്യർ, പുതിയ തരം കർമ്മങ്ങൾ, പുതിയ സാഹചര്യം, പുതിയ ചിന്തകൾ. ആത്മാവിന് ഒന്ന് വളയഴിച്ചിൽ കഴിഞ്ഞതാണ്. ജീവിതം ഇഴഞ്ഞു മുന്നോട്ട് കയറി. പെട്ടെന്നൊരു മഴ. മണ്ണിട്ട് മൂടിയ എല്ലാ വിത്തും മുളച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് അവ വരുന്നത്. ഒരു ഖയാം നാൾ. അടക്കം ചെയ്യപ്പെട്ട സ്മരണകളൊക്കെ ഉയർത്തെഴുന്നേറ്റു. വിചാരണ ആരംഭിച്ചു. സുലൈമാൻ സ്വയം വിചാരണ ചെയ്യുകയാണ്. വേണോ വേണ്ടേ? അയാൾക്ക് മരക്കുറ്റി പോലെ അങ്ങിരിക്കാം. ആരാണ് ചോദിക്കാൻ? ചോദിക്കുന്നതിനർത്ഥമുണ്ടോ എന്നും അയാൾ ആലോചിച്ചു. ആദ്യത്തെ പഴം കൊഴിഞ്ഞു വീണിട്ടും മരം വളരുന്നില്ലേ? ആദ്യത്തെ കുഞ്ഞിനെപ്പറ്റി തള്ളപ്പക്ഷി ബേജാറാവാറുണ്ടോ? ഖദീജയുടെ ആടിൻ്റെ മൂത്ത കുട്ടി ഇപ്പോൾ എവിടെയാണ്? തള്ള പിന്നെയും പറ്റു. ആദ്യത്തെ കുട്ടി മരിച്ച അമ്മമാരില്ലേ, അച്ഛന്മാരില്ലേ? വെറുതെ വേവലാതിപ്പെടുകയാണ്. എല്ലാം ഇരിക്കുന്ന പാട്ടിനിരിക്കട്ടെ, കഴിയുന്ന സഹായം ചെയ്യാം. അതല്ലേ കൂടുതൽ മാന്യത, കൂടുതൽ മനുഷ്യത്വം? ഏ, മനസ്സിൻ്റെ അടിയിൽ നിന്ന് മുഴങ്ങുന്ന ഒരു ചോദ്യം. ആ ശബ്ദം വർഷങ്ങൾക്ക് പിമ്പിൽ വെച്ച് അയാൾ കേട്ടതാണ്. അത് സുപരിചിതമാണ്. അനേക കാലത്തേക്ക് മനസ്സിൽ കിടന്ന് മുഴങ്ങിയതാണ്. അതോടൊപ്പം ചില രംഗങ്ങളും മനസ്സിലേക്ക് കടന്നുവരുന്നു. തീയും പുകയും നിറഞ്ഞ അന്തരീക്ഷം, ഭീകരമായ ശബ്ദങ്ങൾ, കൂട്ട നിലവിളികൾ. അതിനിടയിലൂടെ രണ്ടു മനുഷ്യാത്മാക്കൾ ഊളിയിട്ട് പോകുകയാണ്. ഒരാൾ മറ്റൊരാളെ മാറിലടക്കി പിടിച്ചിരിക്കുന്നു. ഭയത്താലും വേദനയാലും വിമ്മിട്ടത്താലും ഹൃദയത്തിൻ്റെ അടിത്തട്ടുവരെ ഉരുകിപ്പോയി. ഉരുകിയ ആത്മാക്കൾ ഒട്ടിപ്പിടിച്ചു. ഏകാന്തതയുടെ തണുത്ത കാറ്റിൽ അവ ഉറച്ചു. ദേഷ്യമാണോ?
1: അല്ല.
0: പിന്നെ?
1: ഇഷ്ടമാണ്. പക്ഷേ
0: എന്തേ, എന്നെ കഷ്ടത്തിലാക്കുവോ?
1: ഇല്ല, ഞാൻ ഇതുവരെ ഒരാളോടും ഇത് പറഞ്ഞിട്ടില്ല. ഒരു നെടുവീർപ്പ്.
0: ഇവയൊക്കെ ഇന്ന് 1000 മടങ്ങ് ശക്തിയോടെ സുലൈമാന്റെ ചെവിയിൽ വന്ന് അലയ്ക്കുകയാണ്. വരണേ, വരണേ എന്ന് ആരോ അടുത്തു നിന്ന് വിളിച്ചു പറയുന്നത് പോലെ തോന്നുന്നു.
1: ആര്?
0: അയാൾ ഉരുകി. ഇനി എന്തു വഴി? നേരെ നിന്നു പറയാം, അത് ഞാനാണ്. പക്ഷേ ആ പറച്ചിൽ കൊണ്ട് എല്ലാം അവസാനിച്ചില്ല. ആ ഒരൊറ്റ വാക്ക് ഇന്നത്തെ ജീവിതത്തെ ആകെ അട്ടിമറിച്ചു എന്ന് വരാം. അത് പാടുണ്ടോ? സാധ്യമാണോ? വേണോ വേണ്ടേ? വീണ്ടും അവിടെ തന്നെ ചെന്നെത്തുന്നു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50. പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.
2: ആകാശവാണി സ്മൃതിമധുരം. ഗായകൻ, സംഗീത സംവിധായകൻ, നടൻ തുടങ്ങിയ നിലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച അതുല്യ കലാകാരനായ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ചരമവാർഷിക ദിനമാണിന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം അനശ്വരം എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. രചന പി കെ ഗോപി, സംഗീതം ഇളയരാജ.

0: മാറ്റു മാറ്റു ശീലം മാറ്റു.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റു മാറ്റു ശീലം മാറ്റു. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മണി അന്തിക്കാടിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം, SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. ചിത്രം ഗീതാഞ്ജലി.

0: രോഗസൗഖ്യം.
1: ഇന്ന് ഈ പരിപാടിയിൽ ജാനുശിരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
2: നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകമൂല്യവും കലോറിയും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അത്രയും തന്നെ പ്രധാനമാണ് ആ പോഷകങ്ങൾ ശരിയായ രീതിയിൽ ദഹിക്കുന്നുണ്ടോ എന്നും അവ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നും അറിയുന്നത്. അതിനാൽ കരളിൻ്റെയും ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളുടെയും ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. നമുക്കിവിടെ ജാനുശിരാസനം എന്താണെന്ന് നോക്കാം. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും പ്രധാനമായ ആസനമാണ് ജാനുശിരാസനം. ജാനു എന്നാൽ കാൽമുട്ട്, ശീർഷം എന്നാൽ തല. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഈ ആസനത്തിൽ ഒരു കാല് മുന്നോട്ട് നീട്ടി മറ്റേ കാൽമുട്ടിൻ്റെ ഭാഗത്ത് മടക്കുന്നു. നീട്ടിവെച്ച കാൽമുട്ടിൽ ശിരസ് കൊണ്ട് സ്പർശിക്കുന്നു. അതിനാൽ ഈ ആസനത്തിൻ്റെ പേര് ജാനുശിരാസനം എന്നാണ്. നമ്മുടെ ശരീരചലനങ്ങളായ ഇരിക്കുക, നിൽക്കുക, നടക്കുക, ഓടുക എന്നിവയിൽ അവ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ ചലനങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും മുട്ടുകളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മുട്ടുകൾ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അവ താരതമ്യേന വേഗത്തിൽ വാർദ്ധക്യത്തിലെത്താനും തേയ്മാനം വരാനുമുള്ള സാധ്യതയുണ്ട്. എല്ലാ യന്ത്രങ്ങൾക്കും യഥാസ്ഥാനത്ത് എണ്ണയിടുകയും മറ്റും ചെയ്യേണ്ടതുള്ളതുപോലെ മുട്ടുകളുടെയും അവ ആരോഗ്യത്തോടെ ഇരിക്കാൻ നാം വേണ്ട വിധത്തിൽ പരിചരിക്കേണ്ടതുണ്ട്. ജാനുശിരാസനം സ്വാഭാവികമായും കാൽമുട്ടുകളെ അയവുള്ളതാക്കുകയും സ്നായുക്കളെയും സന്ധികളെയും സംരക്ഷിക്കുകയും ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും. ജാനുശിരാസനം ചെയ്യേണ്ട രീതിയാണ് ഇനി പറയുന്നത്. പതുക്കെ ദണ്ഡാസനത്തിൽ ഇരിക്കുക. ഇടതുകാൽ മടക്കി ഇടതുകാൽപാദം വലതുകാൽ തുടയുടെ ഉൾവശത്ത് പതിഞ്ഞിരിക്കത്തക്ക വിധം വെക്കുക. നിവർന്നിരിക്കുക. രണ്ട് കൈകളും വലത് കാൽമുട്ടിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നോട്ട് വളയുക. കാൽവിരൽ പിടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത്ര മെയ്വഴക്കം ഇല്ല എങ്കിൽ ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് വളയാൻ ശ്രമിക്കരുത്. സുഖകരമായി വളയാൻ പറ്റുന്ന അത്രയും മാത്രം വളയുക. നട്ടലിന്റെ വഴക്കം വർദ്ധിക്കുന്നതിനനുസരിച്ച് സാവധാനത്തിൽ ജാനുശിരാസനം പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ജാനുശിരാസനത്തിൽ കുറച്ചു സമയം മാത്രമേ നിൽക്കുകയുള്ളൂവെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിട്ട് അതേ നിലയിൽ തന്നെ ഇരിക്കുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാത്ത വിധം നിർത്തുക. കൂടുതൽ സമയം ജാനുശിരാസനത്തിൽ നിൽക്കാൻ സാധ്യമാവുമെങ്കിൽ സാധാരണ ശ്വാസോച്ഛ്വാസം കഴിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും ശരീരവും ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വിശ്രമാസനത്തിൽ ഇരിക്കുക. പിന്നീട് മറുവശവും ഇതേപോലെ ചെയ്യണം. അതായത് വലത് കാൽ മടക്കി പാദം ഇടതു തുടയുടെ ഉൾഭാഗത്ത് സ്പർശിക്കത്തക്ക വിധം വെക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. കൂടുതൽ സമയം നിൽക്കുന്നുവെങ്കിൽ സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ജാനുശിരാസനത്തിന്റെ പ്രയോജനങ്ങൾ കിഡ്നി, പാൻക്രിയാസ്, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. വയറിന്റെ ഉൾഭാഗത്ത് ഒരു ഉഴിച്ചിലിന്റെ പ്രീതിയാണ് ഇതുകൊണ്ട് സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നട്ടലിന്റെ കീഴ്ഭാഗത്തെ കശേരുക്കൾക്ക് കൂടുതൽ അയവ് ലഭിക്കുന്നു. എന്നാൽ നടുവേദനയുള്ളവർ ഡോക്ടറിന്റെ ഉപദേശപ്രകാരം മാത്രമേ ഈ ആസനം പരിശീലിക്കാവൂ.
1: ജാനുശിരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496593211. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496593211. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിന് വേണ്ടി വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത്, രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിപാൽ ഈണം നൽകി ആൻ അമ്മി പാടിയ ഗാനം ചിത്രം ആദ്യ രാത്രി.

കഴിഞ്ഞ അധ്യായങ്ങളിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാമിലെ ജീവിതത്തെക്കുറിച്ച് ഗാന്ധിജി സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് കേൾക്കുകയായിരുന്നല്ലോ. ടോൾസ്റ്റോയ് ഫാമിലെ കൂടുതൽ വിശേഷങ്ങൾ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. നഗരജീവിതത്തിലെ സൗകര്യങ്ങളിൽ നിന്ന് അകന്നാണ് ഞങ്ങൾ ജീവിച്ചിരുന്നതെങ്കിലും രോഗം വന്നാൽ ചികിത്സയ്ക്കാവശ്യമായ ഒരു ഉപകരണവും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അന്നെനിക്ക് കുട്ടികളുടെ നിഷ്കളങ്കതയിൽ ഉള്ളിടത്തോളം വിശ്വാസം പ്രകൃതി ചികിത്സയിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ നയിച്ചത് ഒരു ലഘുജീവിതമായതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് എനിക്ക് തോന്നി. വല്ലതുമുണ്ടായെങ്കിൽ തന്നെ അതെനിക്ക് മാറ്റാൻ കഴിയുമെന്ന് വിശ്വാസവും ഉണ്ടായിരുന്നു. ആരോഗ്യത്തെക്കുറിച്ചുള്ള എന്റെ ചെറുപുസ്തകം എന്റെ അക്കാലത്തെ പരീക്ഷണങ്ങളുടെയും എനിക്കുണ്ടായിരുന്ന സജീവമായ വിശ്വാസത്തിന്റെയും ഒരു നോട്ടു പുസ്തകമാണ്. ഞങ്ങൾ ടോൾസ്റ്റോയ് ഫാമിൽ താമസിച്ചിരുന്ന കാലത്താണ് ഗോഖലെ ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ആ യാത്രയിൽ പകുതി മധുരവും പകുതി കയ്പുള്ളതുമായ ഒരു സ്മരണ ഞാൻ പറയാം. ഞങ്ങൾ ജീവിച്ചിരുന്ന രീതിയുടെ ഒരു സാമാന്യ രൂപം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും. ടോൾസ്റ്റോയ് ഫാമിൽ കട്ടിലുണ്ടായിരുന്നില്ല. അതിനാൽ ഗോഖലേക്കായി ഞങ്ങളൊരു കട്ടിൽ കടം വാങ്ങിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിന് തികച്ചും സൗകര്യമായി ഉപയോഗിക്കാവുന്ന മുറികളുണ്ടായിരുന്നില്ല. ഇരിക്കുവാൻ സ്കൂളുകളിലെ ബെഞ്ചുകളൊഴിച്ച് മറ്റൊന്നുമുണ്ടായിരുന്നില്ല. ഈ ദാരിദ്ര്യങ്ങളുടെ നടുവിലാണെങ്കിലും ഗോഖലയുടെ ആരോഗ്യം മോശമാണെങ്കിലും ഞങ്ങളെങ്ങനെ അദ്ദേഹത്തെ ടോൾസ്റ്റോയ് ഫാമിലേക്ക് ക്ഷണിക്കാതിരിക്കും? അദ്ദേഹത്തിന് ഇത് കാണാതിരിക്കാനും കഴിയില്ലല്ലോ. ഒരു രാത്രിയിലെ ബുദ്ധിമുട്ട് സഹിക്കാനും സ്റ്റേഷനിൽ നിന്ന് ഫാമിലേക്ക് കഷ്ടിച്ച് ഒന്നര നാഴിക നടക്കുവാനും ഗോഖലേക്ക് കഴിയുമെന്ന് എന്റെ വിഡ്ഢിത്തം കൊണ്ട് ഞാൻ വിചാരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തോട് എല്ലാറ്റിനെ പറ്റിയും ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടും എന്നിലുള്ള അതിരി കവിഞ്ഞ വിശ്വാസം കൊണ്ടും ഒരാലോചനയുമില്ലാതെ അദ്ദേഹം എല്ലാത്തിനും സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് മഴ പെയ്തു. പെട്ടെന്ന് എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാവുന്ന നിലയിലായിരുന്നില്ല ഞാൻ. അന്ന് ഞാൻ ഗോഖലേക്കുണ്ടാക്കി തീർത്ത ബുദ്ധിമുട്ട് എനിക്കൊരിക്കലും മറക്കാനാവില്ല. അദ്ദേഹത്തിന് ഈ കഷ്ടപ്പാടുകൾ ദുസ്സഹമാവുകയും ജലദോഷം പിടിപെടുകയും ചെയ്തു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ അടുക്കളയിലേക്കോ ഭക്ഷണമുറിയിലേക്കോ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ കെല്ലൻബാക്കിന്റെ മുറിയിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചത്. അടുക്കളയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കൊണ്ടുചെല്ലുമ്പോഴേക്കും ഭക്ഷണം തണുക്കും. ഞാൻ അദ്ദേഹത്തിനായി സൂപ്പും കൊടുവാൽ അപ്പവും പ്രത്യേകമായി തയ്യാറാക്കി. പക്ഷേ അവ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിച്ചു. ഗോഖലെ ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി ഞാൻ മനസ്സിലാക്കി എന്തൊരു വിഡ്ഢിത്തമാണ് ഞാൻ കാട്ടിയതെന്ന്.

0: നിങ്ങൾ ജനിച്ചത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുവാനും എന്നെപ്പോലുള്ളവർ നിങ്ങളെ ശുശ്രൂഷിക്കുമെന്നുമാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു. ഈ വല്ലാത്ത വിചാരത്തിനുള്ള ശിക്ഷ ഇന്ന് നിങ്ങൾ അനുഭവിക്കണം. എന്നെ തൊടാൻ പോലും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഞാൻ എത്ര കഷ്ടപ്പാടുകൾ വേണമെങ്കിലും സഹിക്കും, പക്ഷേ നിങ്ങളുടെ ഗർവ് സഹിക്കാൻ വയ്യ. ഈ വാക്കുകൾ ഞങ്ങൾക്കൊരു ഇടിമിന്നൽ പോലെയായി. അവ മിസ്റ്റർ കെല്ലൻബാക്കിനെയും എന്നെയും വല്ലാതെ വേദനിപ്പിച്ചു. ഈ സമയത്തൊക്കെ ഗോഖലയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു എന്നതാണ് ഒരാശ്വാസം. മൊംബാസായിൽ നിന്ന് അദ്ദേഹം എനിക്കെഴുതിയ അത്യധികം സ്നേഹമയമായ ഒരു എഴുത്ത് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുകിടപ്പുണ്ട്. ഗോഖലയെല്ലാം സന്തോഷത്തോടെ സഹിച്ചു. ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്ന സേവനത്തെ അവസാനം വരെ ഒരിക്കലും സ്വീകരിച്ചുമില്ല. ഭക്ഷണവും മറ്റും അദ്ദേഹത്തിന് ഞങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് കഴിക്കേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരു വിശ്രമവും അനുവദിച്ചില്ല. പുസ്തക രൂപത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളെയും അദ്ദേഹം തിരുത്തി. എന്തെങ്കിലും എഴുതാനുള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിനെപ്പറ്റി ആലോചിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു എഴുത്തെഴുതാനുണ്ടായിരുന്നു. അത് വേഗത്തിൽ മുഴുമിപ്പിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇല്ല, ഇതിന് ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ അദ്ദേഹം ചെറിയൊരു ഉപദേശം നൽകി. എൻ്റെ ജീവിത സമ്പ്രദായങ്ങൾ നിങ്ങൾക്കറിഞ്ഞുകൂടാ. എത്ര ചെറിയ കാര്യവും ഞാൻ ബദ്ധപ്പെട്ട് ചെയ്യാറില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രധാന ആശയത്തെപ്പറ്റി പര്യാലോചിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ആ വിഷയത്തിന് പറ്റിയ ഭാഷയെപ്പറ്റി ആലോചിക്കും. എന്നിട്ടേ എഴുതാൻ തുടങ്ങൂ. എല്ലാവരും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ സമയലാഭമാണുണ്ടാവുക. ഇപ്പോൾ രാജ്യത്ത് നിറഞ്ഞു വഴിയുവാൻ പോകുന്ന അർത്ഥപക്വങ്ങളായ ആശയങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇതാണ് മാർഗം. ടോൾസ്റ്റോയ് ഫാമിൽ താമസിച്ചിരുന്നവരിൽ മിസ്റ്റർ കെല്ലൻബാക്കിനെ കുറിച്ച് ഗാന്ധിജി വാചാലനാവുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം അടുത്ത അധ്യായത്തിൽ.
1: ഇനിയൊരു ഭജൻ.

അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കമലദളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്പുറം, സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: കിസാൻ വാണി.
3: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: അടുത്ത ഗാനം MG ശ്രീകുമാർ പാടിയത് ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50 പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ചിത്രം രാക്കുയിലിൻ രാഗസദസ്സിൽ.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആയി നാം ആചരിക്കുകയാണ്. നല്ല പരിസ്ഥിതിയിലൂടെ മാത്രമേ നല്ല ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാൻ കഴിയൂ എന്ന ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ആഗോളതലത്തിൽ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആയി നാം ആചരിക്കുന്നത്. മലിനമായ വായുവും ശുദ്ധമല്ലാത്ത കുടിവെള്ളവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാരണം ഇന്ന് ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ നിരവധിയാണ്. നമ്മുടെ പ്രകൃതിയെ, പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് രോഗങ്ങളില്ലാത്ത ഒരു നല്ല നാളെ സമ്മാനിക്കുവാൻ നമുക്ക് സാധിക്കൂ. വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായി പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും മുൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രദീപ് കുമാർ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അന്താരാഷ്ട്ര പരിസ്ഥിതി ആരോഗ്യ ഫെഡറേഷന്റെ ആഹ്വാനമനുസരിച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ 26 ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമായി നിരീക്ഷിക്കുന്നു. ഈ വർഷത്തെ സന്ദേശം പാരിസ്ഥിതിക ആരോഗ്യം സമൂഹത്തെ സംരക്ഷിക്കാൻ ശാസ്ത്രത്തിനൊപ്പം എന്നതാണ്. അതായത് സമൂഹത്തെയും ജനങ്ങളെയും രക്ഷിക്കാൻ ശാസ്ത്ര തത്വങ്ങൾക്കനുസരിച്ച് പരിസ്ഥിതിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ്. വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണിത്. രോഗമില്ലാത്ത സമൂഹം പടുത്തുയർത്താൻ രോഗചികിത്സയും രോഗപരിചരണവും മാത്രം പോരാ, രോഗപ്രതിരോധവും ആവശ്യമാണ്. രോഗപ്രതിരോധത്തിന് മരുന്നിനും വാക്സിനും വളരെ ചെറിയ പങ്കാണുള്ളത്. പരിസ്ഥിതി സംരക്ഷണമാണ് പ്രധാനം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമോ പ്രകൃതിദത്തമായ പ്രക്രിയകൾ മൂലമോ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പാരിസ്ഥിതിക ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുന്നത്. പ്രധാന പാരിസ്ഥിതിക ആഘാത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യവസായവൽക്കരണവും മലിനീകരണവുമാണ് പ്രധാനപ്പെട്ടത്. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ അടങ്ങിയ പുക വായുവിൽ കലരുകയും അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള വിഷമാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് കുടിവെള്ള സ്രോതസ്സുകളെ വിഷമയമാക്കുകയും ജലജീവികളുടെ നാശത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഹരിതഗ്രഹ വാതകങ്ങൾ വൻതോതിൽ പുറന്തള്ളപ്പെടുന്നു. വീടുകളിൽ

ചാണകം എന്നിവ ഉപയോഗിച്ച് പുക അടുപ്പുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. മൂന്നാമത്, അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ്. മാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ തീയിടുന്നത് വിഷവാതകങ്ങൾ പുറന്തള്ളുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുകയും ജലജീവികളുടെ നാശത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് സംസ്കരണം.

കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാനും ഇടയുണ്ട്. നാലാമത്, അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവുമാണ്. കുന്നിടിക്കൽ, പാറമടകൾ, മണലൂറ്റൽ എന്നിവ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും വഴിതെളിക്കുന്നു. ഭൂമിയുടെ സ്വാഭാവിക ഘടനയെ ഇത് തകർക്കുന്നു. ഭൂഗർഭ ജലനിരപ്പ് താഴാനും വൻതോതിലുള്ള പരിസ്ഥിതി നാശത്തിനും ഇത് കാരണമാകുന്നു. വനനശീകരണവും ജൈവ വൈവിധ്യ നഷ്ടവുമാണ് മറ്റൊന്ന്. കൃഷി, നഗരവൽക്കരണം, കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കായി വനനശീകരണം നടത്തുന്നത് ജൈവ വൈവിധ്യ നാശത്തിനും മൃഗങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. മണ്ണൊലിപ്പ് വർദ്ധിക്കുകയും ഭൂഗർഭ ജലനിരപ്പ് താഴുകയും ചെയ്യുന്നു. ഇതുമൂലം ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് ഉയരുകയും ചെയ്യുന്നു. അടുത്തത്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത പ്രയോഗം. കീടനാശിനികളും വ്യാവസായിക മാലിന്യങ്ങളും മണ്ണിൽ കൂടുന്നത് കാർഷിക ഉൽപ്പന്നത്തെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിന്റെ ഗുണനിലവാര കുറവും വിളവിനെ ബാധിക്കുന്നു. ഇത് ഭക്ഷ്യശൃംഖലയിലൂടെ മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പാരിസ്ഥിതിക ആഘാതത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യം, ജൈവ വൈവിധ്യം, പ്രകൃതി വിഭവങ്ങൾ, സമ്പദ് വ്യവസ്ഥ, സമൂഹം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാന പാരിസ്ഥിതിക പ്രശ്നം. കാലാവസ്ഥാ മാറ്റം എന്നാൽ ഭൂമിയുടെ ശരാശരി താപനിലയും അന്തരീക്ഷ സ്ഥിതിയും ദീർഘകാലയളവിൽ ഉണ്ടാകുന്ന ശാശ്വതമായ മാറ്റങ്ങളാണ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ കാരണങ്ങൾ മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വനനശീകരണം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ഗതാഗതത്തിന്റെ അതിപ്രസരണം, കൃഷിയിലും കന്നുകാലി വളർത്തലിലും ഉണ്ടായ നൂതന പ്രവണതകൾ എന്നിവയാണ്. മറ്റൊരു പ്രധാന പരിസ്ഥിതി പ്രശ്നം വായുമലിനീകരണമാണ്. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഇവയുടെ പ്രധാന ഉറവിടങ്ങൾ വാഹനങ്ങൾ, വ്യവസായങ്ങൾ, മാലിന്യം കത്തിക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടുക്കളയിലെ പുക, പുകയിലെ പുക എന്നിവയാണ്. എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ പകർച്ചവ്യാധികളും കൂടുതലായി കണ്ടുവരുന്നു. ശ്വാസകോശ രോഗങ്ങളാണ് ഏറ്റവും പ്രധാനം. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങൾ കടുത്ത സൂര്യപ്രകാശവുമായും ഉയർന്ന താപനിലയുമായും പ്രതിപ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിന്റെ താഴത്തെ തട്ടിൽ ഓസോൺ, പുകമഞ്ഞ് എന്നിവ വൻതോതിൽ ഉണ്ടാകുന്നു. ഇത് ശ്വാസകോശങ്ങളിൽ വീക്കമുണ്ടാക്കുകയും വായു സഞ്ചാര പാതകളെ ചുരുക്കുകയും ചെയ്യുന്നു. ഓസോണിന് പുറമെ പലതരത്തിലുള്ള പുകകളും ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിപ്പിക്കും. കനത്ത പുകയിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ സൂക്ഷ്മ കണികകൾ ശ്വാസകോശത്തിന്റെ ഉള്ളറകളിലേക്ക് നേരിട്ട് തുളച്ചു കയറുന്നു. ഇത് ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് പോലും ബ്രോങ്കൈറ്റിസ് വരാനും ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത കുറയാനും കാരണമാകും. കൂടാതെ ആസ്മ, COPD, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ അടുത്തടുത്തുണ്ടാകുന്നതിനും തീവ്രത കൂടുന്നതിനും ഇടയാകുന്നു. അന്തരീക്ഷത്തിലെ ചെറിയ പൊടികൾ, മാരകമായ സൂക്ഷ്മകണങ്ങൾ എന്നിവ ശ്വാസകോശത്തിൽ കൂടി രക്തത്തിലെത്തുകയും അതുവഴി ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെത്തുകയും ചെയ്യുന്നു. ഇത് ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവ മൂല രോഗങ്ങളും മരണങ്ങളും വർദ്ധിപ്പിക്കുന്നു. ദീർഘകാല നിർജ്ജലീകരണം കാരണം കിഡ്നി സ്റ്റോൺ ഉണ്ടാകുകയും പെട്ടെന്ന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുകയും ചെയ്തേക്കാം. ഇനി അടുത്തത് വായുമലിനീകരണവും അലർജി രോഗങ്ങളെയും കുറിച്ചാണ്. ചൂട് കൂടുന്നതും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതും ചെടികളും പുല്ലുകളും വൻതോതിൽ പോളൻ അല്ലെങ്കിൽ പൂമ്പടി പുറത്തുവിടുന്നതും മനുഷ്യനിൽ തുമ്മൽ, മൂക്കൊലിപ്പ്, അലർജി എന്നിവ വർദ്ധിപ്പിക്കും. ശ്വാസകോശ അണുബാധകളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ പെട്ടെന്ന് മാറിമറിയുന്നത് വൈറസുകളും ബാക്ടീരിയകളും പെരുകാൻ അനുകൂല സാഹചര്യമൊരുക്കുന്നു. ഇതുവഴി ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, തൊണ്ടയിലും ശ്വാസകോശത്തിലും അണുബാധകൾ, അതായത് ടോൺ

0: സെലൈറ്റിസ് ബ്രോങ്കൈറ്റിസ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. വീടുകളിലും കെട്ടിടങ്ങളിലും ഈർപ്പം തങ്ങി നിൽക്കുമ്പോൾ പൂപ്പലുകൾ അതിവേഗം വളരുന്നു. ഇത് ശ്വാസകോശത്തിൽ ഫംഗസ് രോഗങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം, അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നത് മൂലം നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, ചൂടുകൊണ്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഹീറ്റ് എക്സോഷൻ, ചൂടുകൊരു അല്ലെങ്കിൽ ഹീറ്റ് റാഷ്, സൂര്യതാപം അല്ലെങ്കിൽ സൺബേൺ, പേശിവേദന അല്ലെങ്കിൽ ഹീറ്റ് ക്രാംസ്, സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നിവ ഉണ്ടാക്കുന്നു. അപ്രതീക്ഷിത മഴയും വെള്ളപ്പൊക്കവും കടുത്ത വരൾച്ചയും ജലദൗർലഭ്യവും കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. അതുവഴി വയറിളക്കം, കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു. മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളും വർദ്ധിക്കുന്നു. ഇതിനു പുറമെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനിയും ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയപ്പനിയും വർദ്ധിക്കുകയും കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മസ്തിഷ്ക ജ്വരം, സിക്ക, വെസ്റ്റ്നൈൽ എന്നിവയും കൂടുതലായി കാണുന്നുണ്ട്. ജൈവ വൈവിധ്യ നഷ്ടവും വനനശീകരണവും സംഭവിക്കുന്നത് കാരണം വന്യജീവികൾ മനുഷ്യവാസമുള്ള പ്രദേശങ്ങൾ ഇറങ്ങുകയും കുരങ്ങുപനി, ലൈം രോഗം എന്നീ ജന്തുജന്യ രോഗങ്ങൾ പുതിയ ജനവാസ മേഖലകളിലേക്ക് പടരാൻ കാരണമാകുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ചാടുന്ന രോഗഹാരികളായ ജന്തുജന്യ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക ആരോഗ്യം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, വായു മലിനീകരണം എന്നിവ കുറയ്ക്കാൻ ഉള്ള മാർഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാരിസ്ഥിതിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി നാശം തടയുന്നതിനുമായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ചെയ്യാൻ കഴിയുന്ന പ്രധാന നടപടികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവ കുറയ്ക്കുന്നതിന് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്വമാണുള്ളത്. മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നിർവഹിക്കുക, ഊർജ സംരക്ഷണത്തിനായിട്ട് വൈദ്യുതി ലാഭിക്കുന്നതിന് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും അണയ്ക്കുകയും LED ബൾബുകളും സൗരോർജ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുക. ജലസംരക്ഷണത്തിന് സംഭരണികളും റീചാർജ് കിണറുകളും നിർമ്മിച്ച് മഴവെള്ള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക. വനവൽക്കരണവും മരങ്ങൾ നടലും മറ്റൊരു കാര്യം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗതം വർദ്ധിപ്പിക്കുക, രാസവസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നിവയും നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. അവസാനം സമാപന സന്ദേശമായിട്ടും എനിക്ക് പറയാനുള്ളത്, നാം പരിസ്ഥിതിക്ക് പുറത്തല്ല ജീവിക്കുന്നത്, പരിസ്ഥിതിക്കുള്ളിലാണ് ജീവിക്കുന്നത്. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും സമൂഹത്തിൻ്റെ ക്ഷേമത്തെയും ഭാവി തലമുറകളെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതുവഴി ആരോഗ്യത്തെ സംരക്ഷിക്കുക, അങ്ങനെ ഭാവിയെ സംരക്ഷിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് മുൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രദീപ് കുമാർ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്, കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ID അയയ്ക്കുക.
4: ആകാശവാണി.

ഇന്ന് രാഗാമൃതത്തിൽ കൃഷ്ണകുമാർ വർമ്മ പാടുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീജേഷ് എസ് മൃദംഗം. ആദ്യം സരസാംഗി രാഗത്തിൽ ജയ ജയ പത്മനാഭ എന്ന് തുടങ്ങുന്ന കൃതി ആദ്യതാളം.

അവസാനമായി ശ്രീ സ്വാതി തിരുനാൾ ഭജൻ ഭജ ഭജ മാനസ എന്ന് തുടങ്ങുന്നു. രാഗം സിന്ധുഭൈരവി, ആദിതാളം.

കൃഷ്ണകുമാർ വർമ്മ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികളാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, ശ്രീജേഷ് എസ് മൃദംഗം. രാഗാമൃതത്തിൽ ഇനി മൈസൂർ വി ദ്വരൈസ്വാമി അയ്യങ്കാർ വീണയിൽ വായിച്ച മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. ചിന്തയമാകന്ത, രാഗം ഭൈരവി, രൂപകതാളം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ആലപ്പുഴ SD കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ നെടുമുടി ഹരികുമാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: നെടുമുടി എന്ന കുട്ടനാടൻ ഗ്രാമത്തിൽ നിന്നാണ് ഞാനെന്ന വ്യക്തി രൂപപ്പെട്ടിട്ടുള്ളത്. ആ ഗ്രാമത്തിൻ്റെ സഹജവും സ്വാഭാവികവുമായ എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയാം എൻ്റെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എനിക്ക് ഈ കുട്ടനാടൻ ഗ്രാമങ്ങളെക്കുറിച്ച് പൊതുവെയും നെടുമുടിയെക്കുറിച്ചും ഉള്ള ഓർമ്മകളിൽ ഏറ്റവും സജീവമായി നിൽക്കുന്നത് നെടുമുടി ഗ്രാമത്തിൽ ഞാൻ ചിലവഴിച്ച എൻ്റെ ബാല്യകാലമാണ്. 1964 കാലം മുതൽ ഉള്ള ഓർമ്മകൾ എനിക്ക് സജീവമാണ്. 61 ഞാൻ ജനിക്കുന്നത്. ഒരു 3-4 വയസ്സുള്ളപ്പോൾ മുതലുള്ള ഓർമ്മകൾ വളരെ സജീവമാണ്. അന്നത്തെ നെടുമുടി കുട്ടനാടൊക്കെ അതിനേക്കാൾ വളരെയേറെ വളർന്നിരിക്കുന്നു. ഒരുപാട് വികസനങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നാടിന്. പോരായ്മകളും ഉണ്ട്. പക്ഷേ അന്നത്തെ ഒരു ജീവിതം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭൂതി വിശേഷമായിട്ടാണ്. കാരണം ഞങ്ങൾക്കാർക്കും തന്നെ ഒരു പക്ഷേ വലിയ ഒരു അളവിൽ പുറം ലോകവുമായി ബന്ധമുണ്ടായിരുന്നില്ല. ആ നിലയിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു അന്നത്തെ കുട്ടനാട്ടുകാർ. രാത്രിയും പകലും എല്ലാം സവിശേഷമായ പല കാഴ്ചകളും നാട്ടിലെ കാഴ്ചകൾ, നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ സ്നേഹം, അവരുടെ പലതരത്തിലുള്ള പ്രത്യേകതകൾ, സ്വഭാവ സവിശേഷതകൾ, ഇതെല്ലാം കണ്ടും കേട്ടുമൊക്കെ വളർന്നു വരാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. അന്നത്തെ കാലം പ്രധാനമായിട്ടും ഈ പകൽ സമയത്തേക്കാൾ ഏറ്റവും ഭീതി ഉളവാക്കുന്ന ഒരു സമയം രാത്രിയായിരുന്നു. കാരണം വൈദ്യുതി എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളായിരുന്നു കുട്ടനാട്ടിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റാക്കുറ്റി ഇരുട്ടെന്ന് നമ്മൾ പറയില്ലേ, ആ നിലയിലുള്ള ആ ഇരുട്ടിലൂടെയുള്ള സഞ്ചാരങ്ങൾ, ഇരുട്ട് എന്ന് പറയുന്ന ആ അനുഭവം, അതിൻ്റെ എല്ലാ ശക്തിയോടും തീവ്രതയോടും കൂടി നമ്മളെ ബാധിച്ചിരുന്ന രാത്രികളായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ മോട്ടോർ വാഹനങ്ങളുടെ ശബ്ദങ്ങളോ ഇരമ്പലുകളോ ഒന്നും തന്നെ ഇല്ല. വളരെ ശാന്തമായി കിടക്കുന്നു. കുട്ടനാട്ടിലെ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ പുഞ്ച നെൽപ്പാടമായിരുന്നു. പുഞ്ചപ്പാടം ചിലപ്പോൾ കൃഷി ഉള്ളപ്പോൾ, അന്നൊക്കെ ഒരു കൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷി കഴിഞ്ഞാൽ പാടത്ത് വെള്ളം കയറ്റിയിടുകയാണ്. അപ്പോൾ മുമ്പിൽ വിശാലമായ കടലുപോലെയുള്ള പാടമായിരിക്കും വെള്ളം കയറ്റിയിടുമ്പോൾ. തൊട്ടു പിറകിൽ വളരെയേറെ സഞ്ചാര പ്രാധാന്യമുള്ള ഒരു തോടും ഉണ്ടായിരുന്നു. ആ തോട്ടിലിറങ്ങിയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. ആ തോട്ടിലെ വെള്ളം വീട്ടാവശ്യത്തിന് പോലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരവസ്ഥ കുട്ടനാട്ടിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ ജീവിച്ചതുകൊണ്ട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും എൻ്റെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കുകയാണ് കുട്ടനാടൻ ജീവിതത്തെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഈ മഴക്കാലം, ആ മഴക്കാലത്തെ സംബന്ധിക്കുന്ന ഒരുപാട് രസകരമായ ഓർമ്മകൾ ബാല്യകാലത്തിൻ്റെതായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അതിൽ പ്രധാനമായിട്ടൊന്ന്, ജൂൺ മുതൽ അങ്ങോട്ട് മഴയാണ് സ്കൂൾ തുറക്കുന്നത്. ഇടവം മിഥുനം കർക്കിടകം 3 മഴക്കാലമാണ്. ആ മഴക്കാലത്ത് ചുറ്റുപാടും പാടവും പറമ്പും എല്ലാം വെള്ളം കൊണ്ടങ്ങ് നിറയും. അപ്പോൾ യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. പുറത്തുപോയി എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവകാലമാണ്. വെള്ളപ്പൊക്കമൊക്കെ വരിക എന്ന് പറയുന്നത് വലിയൊരു ഉത്സവം പോലെ ആയിരുന്നു. മഴക്കാലത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കിടക്കുന്ന വെള്ളം കാലുകൊണ്ട് തെറിപ്പിച്ച് രസിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് കൂട്ടുകാരുടെ മേത്തേക്കായിരിക്കും തെറിപ്പിച്ചു വിടുന്നത്. അതിൻ്റെ പേരിൽ ചെറിയ കലഹങ്ങളൊക്കെ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ വലിയ രസകരമായ അനുഭവമായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റും നിറച്ച് കടല് പോലെ എന്ന് തന്നെ പറയാം, വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന

കുട്ടികൾ അവരന്ന് അനുഭവിച്ചിരുന്നു. അതൊന്നും ഞങ്ങളുടെ മനസ്സിലേക്ക് വരാറേ ഇല്ല. ഞങ്ങൾ ഈ വെള്ളപ്പൊക്കം എങ്ങനെയാകും, ആ സമയത്ത് വീടിന്റെ വരാന്തയോളം തന്നെ വെള്ളം വന്ന് കയറുമായിരുന്നു. പകലത്തെ സമയത്തും രാത്രിയിലൊക്കെ വെള്ളം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ആ വെള്ളത്തിൽ പലതരത്തിലുള്ള മീനുകൾ, വരാൽ, കാരി, അതുപോലെ തന്നെ ചെമ്പല്ലി, പള്ളത്തി, പരൽ, ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ മീനുകൾ തിണ്ണയിലേക്ക് കയറി വരും, വീട്ടിനകത്തേക്കും ചാടി കയറും. അങ്ങനെ അവയൊക്കെ ചാടി പിടിക്കുക വളരെ അനായാസമായിട്ട് മീൻ കയ്യിൽ കിട്ടുന്ന ഒരു സമയമാണ്. പിടിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ മീൻ കയ്യിലേക്ക് വന്ന് വീഴുന്ന ഒരവസ്ഥ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം ആ സമയത്തുണ്ടായിരുന്നു. രാത്രികാലങ്ങളിലാണ് അത് കൂടുതലും. അതിന് ഏതെങ്കിലും വിളക്കോ അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകാശം കാണിച്ചു കൊടുക്കുമ്പോഴത്തേ അവിടെ അനങ്ങാതെ മീൻ എങ്ങനെ നിന്ന് തരും. ആ അവസരം ഉപയോഗിച്ച് എന്തെങ്കിലും കമ്പി കൊണ്ട് കുത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് പിടിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ആ നിലയിലൊക്കെ മീൻ പിടിച്ചിരുന്ന ഒരു കാലം പകലും രാത്രിയുമെല്ലാം സവിശേഷം. അപ്പോൾ ഇങ്ങനെ അനവരതം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ പലതരത്തിലുള്ള മുഖഭാവങ്ങൾ, പലതരത്തിലുള്ള ശബ്ദഘോഷങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ അനുഭവിച്ച് കാറ്റും മഴയുമെല്ലാമായിട്ടുള്ള ദിനരാത്രങ്ങൾ ഇങ്ങനെ ആ കുട്ടനാട്ടിൽ ജീവിച്ച ഒരു കുട്ടനാട്ടിൽ കടന്നുപോയ ഒരു കാലഘട്ടം, അത് വളരെ സജീവമായ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് കുട്ടനാട്ടുകാരുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഈ വള്ളംകളി എന്ന് പറയുന്ന വള്ളംകളിയുടെ, അതൊരു കായിക കലാവിനോദമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് കുട്ടനാട്ടുകാർ പ്രത്യേകമായിട്ട് എടുത്ത് പരാമർശിക്കേണ്ട ഒന്നാണ്. ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന മൂലം വള്ളംകളി, അതോടുകൂടിയാണ് കേരളത്തിലെ ജലമേളകളുടെ തന്നെ തുടക്കം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ജലമേള എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഈ രണ്ട് വള്ളംകളിയിലും അന്ന് കുട്ടനാട്ടുകാരാണ് വള്ളം തുഴഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, ബംഗാളികൾ വരെ വള്ളം തുഴയുന്നുണ്ട്. അത് വേറൊരു മാറ്റം. പക്ഷേ അന്ന് കുട്ടനാട്ടുകാർ മാത്രമാണ് മത്സരിച്ചത്. കരകളുടെ മത്സരമാണ്, കുട്ടനാട്ടിലെ കരക്കാരുടെ കൈക്കരുത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന മത്സരവേദിയായിരുന്നു ഈ വള്ളംകളികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചമ്പക്കുളത്ത് ആറ്റിൽ മൂലം വള്ളംകളി, അതൊരു മിഥുനമാസത്തിലാണ്, ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്ന ആ മൂലം വള്ളംകളി കുട്ടനാട്ടുകാർ വളരെ ആവേശപൂർവ്വമാണ് ഇപ്പോഴും ആ വള്ളംകളിയെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആ നാട്ടിലുള്ള മുഴുവൻ വള്ളങ്ങളും അന്ന് ചമ്പക്കുളത്ത് ആറ്റിൽ അണിനിരക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വലിയ പ്രത്യേകത. ഈ വള്ളംകളി കാണാൻ ഒന്നുകിൽ നടന്നു പോവുക അല്ലെങ്കിൽ കൊച്ചു വള്ളങ്ങളിൽ പോവുക. ഈ കൊച്ചു വള്ളത്തിൽ തുഴഞ്ഞ് പോകുന്ന ഒരു പ്രത്യേക രസമായ ഒരു കാര്യമായിരുന്നു. വലിയ വള്ളങ്ങൾക്ക്, ചുണ്ടൻ വള്ളങ്ങൾക്കും വെപ്പ് വള്ളങ്ങൾക്കും എല്ലാം ആവേശം പകർന്നു കൊടുക്കുകയും ചെയ്യും ആ വള്ളത്തെ പോയി. അങ്ങനെ ചമ്പക്കുളത്താറ്റിലെ ആ മൂലം വള്ളംകളി, അതിൻ്റെ പേരിൽ ഇപ്പം ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കുട്ടികൾ തമ്മിൽ വള്ളങ്ങളുടെ പേരിൽ ഇത്തവണ നടുഭാഗൻ ട്രോഫി നേടും, മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി ഇന്ന വള്ളത്തിന് കിട്ടും എന്ന് വളരെ വാദുവയ്ക്കുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഓരോ വള്ളത്തിന് വേണ്ടിയിട്ടും പ്രത്യേകമായി സംഘടിച്ച് ആർപ്പ് വിളിക്കുകയും മത്സരം കൂടുതൽ കൊഴുപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നു. ഇത് വല്ലാത്തൊരു ആവേശം കുട്ടികളുടെ മനസ്സിൽ ഉളവാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു ഈ വള്ളംകളി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കൃത്യമായും നടന്നിരുന്നതാണ് ആഗസ്റ്റിലെ രണ്ടാം ശനിയാഴ്ച എന്നൊന്നുണ്ടെങ്കിൽ അന്ന് നെഹ്റു ട്രോഫി വള്ളംകളി ആയിരിക്കും. ഇപ്പോഴതിനും മാറ്റം വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാതെ ആഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അങ്ങനെ ആയിട്ടുണ്ട്. ആ രണ്ടാം ശനിയാഴ്ച നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വള്ളങ്ങൾ പോകുമ്പോൾ ആ വള്ളങ്ങൾക്ക് പരിശീലനം നടത്തുന്നത് പലപ്പോഴും കുട്ടനാട്ടിലെ പമ്പയാറ്റിലാണ്, ചമ്പക്കുളം നെടുമുടി ഭാഗത്ത് ആറ്റിൽ വലിയ പരിശീലന തുഴച്ചിൽ നടക്കുമായിരുന്നു. ആ സമയത്ത് വള്ളങ്ങൾ കരയിൽ കയറ്റി വയ്ക്കുമ്പോൾ ആ വള്ളത്തിൻ്റെയൊക്കെ അടുത്തു പോയി വള്ളം തൊട്ടു നോക്കാനും അതിൻ്റെ അമരവും അണിയും ഒക്കെ കൈവിരൽ ഓടിച്ച് ആസ്വദിക്കാനും ഒക്കെ ഞങ്ങൾ തുനിഞ്ഞിരുന്നു. നിശക്തന്മാരായ കരുത്തന്മാരായ വള്ളക്കാരെ കാണാനും പങ്കായക്കാരനെ കാണാനും, ഒന്നാം പങ്കായക്കാരനൊക്കെ വലിയ സൂപ്പർ സ്റ്റാറാണ് ഞങ്ങളുടെ മനസ്സിലെ അന്നത്തെ കുട്ടികളുടെ, അവരുടെയൊക്കെ അടുത്ത് പോയിരുന്നു സംസാരിക്കാനും അവരുടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഒക്കെയായി വലിയ ഒരു താല്പര്യം. അന്ന് ഇവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നതും ഒരു പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു. അവിടെ വള്ളം കയറ്റി വെച്ചിരിക്കുന്നിടത്ത് പാചകപ്പുരി ഉണ്ടാവും. അവിടെ നിന്ന് നല്ല മീനിൻ്റെ ഇറച്ചിയുടെയൊക്കെ വേവിക്കുന്നതിൻ്റെ സുഗന്ധം ഇങ്ങനെ പരക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് വള്ളക്കാർക്ക് കൊടുത്തിരുന്നത്. ആ വള്ളങ്ങൾ അങ്ങനെ പരിശീലനം നടത്തി നെഹ്റു ട്രോഫി വള്ളം കളിക്ക് പോകും. അപ്പം അന്ന് വള്ളംകളി കാണാൻ പോകാനൊക്കെ ഇതൊക്കെ വലിയ ആലപ്പുഴയിൽ പോകണം. നെടുമുടിയിൽ നിന്ന് ആലപ്പുഴയിൽ പോകുക അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല. പിന്നെ കമൻ്ററി, ആകാശവാണിയുടെ കമൻ്ററി, അതായിരുന്നു ഏറ്റവും വലിയ ഒരു അഭയസ്ഥാനം എന്ന് പറയാം. വള്ളംകളിയുടെ ആ ആവേശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന
വള്ളംകളി കമൻട്രി.

0: അത് നേരിട്ട് കണ്ട അനുഭവം നാഗവള്ളി ആർ എസ് കുറുപ്പും അതുപോലെ രവീന്ദ്ര നായരും അതുപോലെ തന്നെ പി ഡി ലൂക്കും അങ്ങനെ ജി ബാലചന്ദ്രൻ തുടങ്ങി പ്രഗത്ഭരായ ആളുകൾ വള്ളംകളി കമൻട്രി പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ വള്ളംകളി കമൻട്രിയിലൂടെ വള്ളംകളി നേരിട്ട് കാണുന്ന അനുഭവം ആർജിച്ചെടുക്കുകയാണ് ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞ് രാത്രിയിൽ ഈ ട്രോഫിയും കിട്ടി വള്ളങ്ങൾ തിരിച്ചു വരുന്ന ട്രോഫി നേടിയും പരാജയപ്പെട്ടു ഈ ഇരുട്ടിൽ ഈ വള്ളം പോകുമ്പോൾ ഇന്ന വള്ളമാണ് പോകുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു അനുഭവം കൂടിയുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു വള്ളംകളിയുമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ നാഭീനാള ബന്ധമെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കട്ടെ. ഇത് ആ വഞ്ചിപ്പാട്ടിൻ്റെ ഈണവും താളവും അതിൻ്റെ ദ്രുതതാളവും വിളംബതാളവും എല്ലാം അതെല്ലാം തന്നെ നമ്മുടെ മനസ്സിലിപ്പോഴും ശക്തമായ സ്വാധീനം ചെലുത്തി തന്നെ നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ആ വള്ളംകളി ഒരു ആ മഴക്കാലത്തെ അനുഭവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാതലായ അനുഭവമായി മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വള്ളംകളി വളരെ നല്ല നിലയിൽ തന്നെ കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയും എല്ലാം നടക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും വ്യാപകമായി വള്ളംകളിക്ക് ഇപ്പോൾ പ്രചാരം കിട്ടി വരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കുട്ടപ്പായി,
1: ആ ചേച്ചി,
0: എല്ലായിടത്തേക്കും ആളുകളെ വിട്ട് അന്വേഷിപ്പിക്ക്. നമ്മൾ ഇപ്പോഴേ വൈകി, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു.
1: അനുചേച്ചി വെറുതെ പേടിക്കല്ലേ, അഭിചേച്ചി ആ ബസ്സിൽ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ.
0: ഉണ്ടാകില്ല എന്നും ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ കുട്ടപ്പായി.
2: ആരോടും പറയാതെ അപ്രത്യക്ഷമായതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം വരുന്നത്.
0: ഓഹ്, ഒന്ന് നിർത്താമോ പ്ലീസ്.
2: അല്ല അനാമിക, സത്യമല്ലേ ഞങ്ങൾ പറയുന്നത്?
3: സത്യമായിരിക്കാം, പക്ഷെ ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല.
4: അതെ, ഓരോന്നും പറഞ്ഞ് അനാമികയെ കൂടി തളർത്തരുത്.
0: ആലോചിച്ചിട്ട് വല്ലാത്ത പേടി ഫാദർ. ഇത്രയും നാള് ഞാൻ അവളോട് കലഹിച്ചത് മാത്രമാണ് ഓർമ്മയിൽ വരുന്നത്. ഞാൻ എന്തൊരു ദുഷ്ടയാണ് അല്ലേ?
3: സാരമില്ല അനാമിക, മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ആർക്കാണ് കഴിയുക? അന്ന് നിന്റെ മനസ്സ് വേദനിച്ചപ്പോൾ നീ പ്രതികരിച്ചു, ഇന്ന് അതേ ആളിന് അപകടമെന്ന തോന്നലുണ്ടായപ്പോൾ നീ സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഒരു വീഴ്ച വരുമ്പോൾ പോലും വൈരാഗ്യം ഉപേക്ഷിക്കാത്തവരുടെ മനസ്സിലാണ് ദുഷ്ടത, അല്ലാതെ ഒരു കുഞ്ഞിനെ പോലെ കലഹിച്ചയാളുടെ സുരക്ഷയെപ്പറ്റി ഓർത്ത് കരയുന്ന നിന്റെ ഉള്ളിലല്ല.
0: ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തൊട്ടേ കളിപ്പാട്ടത്തിന്റെ പേരിൽ തുടങ്ങിയ വഴക്കായിരുന്നു. പക്ഷേ എന്തിനും ഏതിനും മറ്റൊരാളുടെ സപ്പോർട്ട് തേടുന്ന എന്റെ സ്വഭാവം ആരെക്കാളും നന്നായി അറിയാമായിരുന്നത് അവൾക്കായിരുന്നു. പേന പിടിക്കാൻ വിറച്ച എന്റെ കൈകളിൽ തട്ടി നിനക്ക് ചെയ്യാൻ പറ്റുമടി എന്ന് പറഞ്ഞ് എന്നെ മാറ്റിയെടുത്തത് അഭിരാമിയാണ്. എനിക്ക് എഴുതാൻ കഴിയുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും എന്നോട് പറഞ്ഞതും അവളാണ്.
1: എന്നിട്ടാണോ അനുചേച്ചി നിങ്ങൾ കീരിയും പാമ്പും പോലെ നിന്നത്?
0: എനിക്കറിയില്ല കുട്ടപ്പായി, പെട്ടെന്ന് ഇവിടെ അവളെ കണ്ടപ്പോ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്നും ഞാൻ ഓർത്തില്ല. പണ്ടൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അവളെ പറയുമായിരുന്നു, നാളെ നീ ആരുടെ മുന്നിൽ തോറ്റുപോകരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന്. അത്രത്തോളം കരുതലോടെ എന്നെ പഠിപ്പിച്ചവളോടാണ് ഞാൻ ഈ മത്സരബുദ്ധി കാണിച്ചത്. ഈ ഓഡിറ്റ് വന്നപ്പോ പോലും എന്റെ കഴിവ് തെളിയിക്ക ഓടുകയായിരുന്നു ഞാൻ. അവളെക്കുറിച്ച് ഓർത്തുപോലുമില്ല.
2: ഓ, വിഷമിക്കാതെ അനു, ഇനി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിട്ട് നിനക്ക് എങ്ങനെ അഭിരാമിയോട് ദേഷ്യത്തിൽ പെരുമാറാൻ പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നേ.
0: ചില നേരങ്ങളില് സ്നേഹം കാണിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി മത്സരമായി പോകാറുണ്ട് ബേബി ചേച്ചി. സ്നേഹമുള്ളവർ നമ്മളെ ജയിപ്പിക്കാൻ വഴി കാട്ടുമ്പോൾ നമ്മൾ അവരെ തോൽപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ഒടുവിൽ ജയിച്ചെന്ന് തോന്നുമ്പോഴായിരിക്കും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തടലാണ് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അനാമികേ,

0: പശ്ചാത്താപമാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ തിരുത്തൽ പ്രക്രിയ. ആത്മാർത്ഥമായ പശ്ചാത്താപം ജനിക്കുന്നത് നമ്മളിലെ അഹംഭാവം തകരുമ്പോഴാണ്. അതൊരു തകർച്ചയല്ല, മറിച്ച് നമ്മളെ സ്വയം പുതുക്കിപ്പണിയാനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ബേബി, നിങ്ങളൊക്കെ കൂടി ഇതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഒരാളുടെ കൂടെ ഉള്ളപ്പോൾ മുഖത്തു നോക്കി ചിരിക്കുകയും അവരൊന്ന് അകലുമ്പോൾ നന്മകളെല്ലാം മറന്നു കുറ്റം പറയുകയും അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓഡിറ്റ് പ്രശ്നം വന്നപ്പോഴേക്കും ഇത്രയും നാൾ ഒപ്പം നിന്ന അഭിരാമി മുങ്ങിയെന്ന് എളുപ്പത്തിൽ വിധി എഴുതിയത് നിങ്ങളൊക്കെയല്ലേ. പ്രതിസന്ധിയിൽപ്പെട്ട ആ നിമിഷത്തിൽ അവളുടെ ഒരു നല്ല ഗുണമെങ്കിലും നിങ്ങൾ ഓർത്തു നോക്കിയോ?
1: ഇല്ല ഫാദർ.
0: മനുഷ്യരുടെ നന്മ തിരിച്ചറിയാൻ അവർ നഷ്ടപ്പെടുന്നതുവരെ കാത്തിരിക്കരുത്. കാരണം മനുഷ്യൻ ഒരു ഓർമ്മയായി മാറിയതിനു ശേഷം നമ്മൾ നൽകുന്ന പശ്ചാത്താപത്തിന് അവരുടെ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയില്ല. അനാമികയുടെ കാര്യത്തിലും ഇതേ രീതിയാണ് നിങ്ങൾ പിന്തുടർന്നത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും.
1: ഫാദർ, ഞങ്ങൾ എടുത്തു ചാടി ഓരോന്ന് പറഞ്ഞു പോയി.
2: ഫാദർ, അനാമിക, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ആളപായമില്ല. പരിക്കു പറ്റിയവരെ ടൗണിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട്. ഞാൻ പരിചയമുള്ള ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം വിവരങ്ങൾ നോക്കി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: നമുക്ക് ആ വിവരങ്ങൾ കിട്ടും വരെ നോക്കിയിരിക്കേണ്ടതുണ്ടോ?
3: പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ചേച്ചി?
1: നമുക്ക് നേരിട്ട് പോയിക്കൂടെ ടൗണിലേക്കോ?
0: അനാമിക പറയുന്നതിലും കാര്യമുണ്ട്. ഇനി ഓരോ നിമിഷവും പ്രധാനമാണ്.
2: എന്നാ ഞാൻ പോയി ടാക്സി വിളിച്ചിട്ട് വരാം.
1: എന്നാലേ ഞങ്ങൾ പോയി വരാം ബേബി ചേച്ചി.
4: ഞങ്ങളും വരാം അനാമിക. ഇവിടെ നിന്ന് ഒരു മനസമാധാനം ഉണ്ടാവില്ല.
1: അല്ല, ഇവിടെ ആരെങ്കിലും വേണ്ടേ?
3: എന്നാ ഞാനും കൂടെ വരാം.
5: ശരി, എന്നാ നിങ്ങൾ പോയി വാ, ഞാനും ബേബി ഇവിടെ നിൽക്കാം.
0: പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിലും മെയിൻ ജംഗ്ഷനിലും കൂടി ഒന്ന് അന്വേഷിക്കണം.
2: ബാബാ, എങ്കിൽ നമുക്ക് വേഗം ഇറങ്ങാം.
3: അല്ല, ഇതെന്താ ഈ സമയത്തൊരു കാറ്?
4: ദൈവമേ, ആശുപത്രി എന്നാ മറ്റോ?
0: അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കൂ ബേബി.
4: അല്ല, അത്,
3: ദൈവമേ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
7: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
8: അടുക്കളയിൽ നിന്ന്
7: തലയോലപ്പറമ്പ് വൈക്കത്തു നിന്നും ലാലു മാത്യു ആണ് പഴയകാല അടുക്കള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്.
9: പഴയകാല അടുക്കള എന്ന് പറഞ്ഞാൽ തന്നെ കരിയും പുകയും നിറഞ്ഞ ഒരു മുറിയാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കൂടി താഴെ കുരുണ്ടയിലിരുന്ന് വല്യമ്മച്ച ആവശ്യം പോലെ വിളമ്പി കഴിപ്പിക്കും. ഇതുതന്നെയാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഫോർമുല. അവിടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടാവും. അവധിക്കാലമായാൽ വീട് നിറച്ച ആളുകളാണ്. ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കെല്ലാം നല്ല രുചിയാണ്. പിച്ചളയോടും മൺപാത്രങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇവയെല്ലാം അടുക്കളയിൽ തീ കത്തിക്കുന്ന ചാര ഉപയോഗിച്ചാണ് തേച്ചു കഴുകുന്നത്. ഭക്ഷണം കഴിക്കുന്ന കിണ്ണങ്ങൾ സ്വർണം പോലെ തിളങ്ങും. കരകത്തിൽ വെള്ളം എടുത്താണ് കൈയും വായും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട കാരണവന്മാർ വരുമ്പോൾ കരകത്തിൽ വെള്ളം എടുത്ത് കാൽ കഴുകിച്ചാണ് സ്വീകരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്ന കോളാമ്പിയാണ്. തുപ്പാനും മലമൂത്ര വിസർജനം ചെയ്യാനും ഉപയോഗിക്കുന്നു. കഞ്ഞി വെക്കാനും കറി വയ്ക്കാനും മൺപാത്രങ്ങൾ. കറിക്കരയ്ക്കാനും ഒതുക്കാനും അരകല്ല്. പൊടിക്കാൻ തിരികല്ല്. പണ്ട് ഇന്നത്തെ പോലെ അരിയൊന്നും കിട്ടുമായിരുന്നില്ല. വീടുകളിൽ കൃഷി ചെയ്ത് നെല്ലുണ്ടാക്കി പുഴുങ്ങി ഉണക്കി ഉരലിൽ ഉലക്കൊണ്ട് കുത്തിയാണ് അരി ഉണ്ടാക്കുന്നത്. അരി പൊടിക്കാനും ഉരൽ തന്നെ. ഇഡ്ഡലി ദോശ എന്നിവയുടെ മാവ് ആട്ടുകല്ലിൽ ആട്ടിയെടുക്കും. ഇന്ന് ഈ ഉപകരണങ്ങൾ എല്ലാം മുറ്റത്തെ പൂന്തോട്ടങ്ങളിൽ സ്ഥാനം പിടിച്ചു. പച്ചക്കറികളെല്ലാം വീടുകളിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പയർ, ചീര, മത്തൻ, പാവൽ, കുമ്പളം, വെള്ളരി, ചരക്ക, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിങ്ങനെയല്ല. ഈ പച്ചക്കറികൾ നട്ട് നനയ്ക്കണമെങ്കിൽ കുളത്തിൽ നിന്ന് കുടത്തിൽ കോരി നനയ്ക്കണം. വീടിരിക്കുന്ന എല്ലാ പറമ്പുകളിലും കുളമുണ്ടാവും. വലിയ കൃഷിക്കാർ ആണെങ്കിൽ പ്ലാവ് കെട്ടി

0: വെള്ളം കോരി നനയ്ക്കും. ഞാൻ ഇതിനെല്ലാം ഭാഗവാക്കായിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ തോതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതെല്ലാം കേൾക്കാൻ രസമായിരിക്കും. ഗ്യാസ് പഴയ കാലത്തില്ല. പകരം വിറക്, ചിരട്ട, മടൽ എന്നിവ ഉപയോഗിച്ചാണ് കഞ്ഞിയും കറിയും വെക്കുന്നത്. രാവിലത്തെ ഭക്ഷണം കഞ്ഞിയും മെഴുക്ക് പുരട്ടി ഉപ്പും മാങ്ങ ചാലിച്ചതും ആയിരിക്കും. പഴങ്കഞ്ഞിയിൽ കാന്താരിയും ചുവന്നുള്ളിയും തൈരും ചേർന്നാൽ നല്ല ഭക്ഷണം. ഉച്ചയ്ക്ക് ചോറും തോരനും മീൻകറിയും അങ്ങനെ പോകുന്നു. വിരുന്നുകാർ വന്നാൽ വീട്ടിൽ വളർത്തുന്ന കോഴിയോ താറാവോ കൊന്നു കറി വയ്ക്കും. വൈകുന്നേരമാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, പുട്ട, ഇഡ്ഡലി, ദോശ, ഇടിയപ്പം എന്നിവ. ഇപ്പോഴത്തെ ആളുകൾക്ക് കണി കാണാൻ പോലും കിട്ടാത്ത കട്ടണ്ടി, ഈന്തക്കുരു, മുളയരി എന്നിവയുകൊണ്ടും പലഹാരങ്ങൾ ഉണ്ടാക്കും. രാത്രി കഞ്ഞിയും ചെറുപയറും മാങ്ങ അച്ചാറും. ഇടസമയങ്ങളിൽ കപ്പ, കാച്ചിൽ, ചക്ക, ചെറുകിഴങ്ങ് എന്നിവ കൊണ്ട് പുഴുക്കുണ്ടാക്കും. മീൻ തോടുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും പിടിക്കും. അധികമുള്ളത് ഉപ്പിട്ടുണക്കി കിട്ടാത്ത കാലത്തേക്ക് സൂക്ഷിക്കും. അതുപോലെ തന്നെ ഇറച്ചിയും വല്ലപ്പോഴുമേ കിട്ടുകയുള്ളൂ, അതും ഉണക്കി സൂക്ഷിക്കും. പാലിന്റെ ആവശ്യത്തിന് പശുവിനെയോ ആടിനെയോ വളർത്തി പാൽ കറന്നെടുത്ത് ഉപയോഗിക്കും. പഴവർഗ്ഗങ്ങളായ ചക്ക, മാങ്ങ, പഴം എന്നിവ ഉണക്കി ഇല്ലാത്ത കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കും. അന്നാ അതെല്ലാം തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇറച്ചിയും മീനും ഒക്കെ കൂട്ടിയുള്ള ഒരു സദ്യയുടെ അവസാനം പാനിയും പഴവും ചേർത്ത് കഴിക്കും. ഇന്ന് ദഹനത്തിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഒരു കല്യാണം വന്നാൽ പലഹാരങ്ങൾ ബന്ധുക്കൾ എല്ലാവരും ചേർന്നാണ് ഉണ്ടാക്കുന്നത്. ചുരുട്ട, അവലോസുണ്ട, മുന്തിരിക്കൊത്ത്, ചീട, അങ്ങനെ പോകുന്നു നീണ്ട നേരം. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കഥയാണ് പഴയകാല അടുക്കള.
1: വായനശാലകളിലൂടെ
2: ഇന്ന് വായനശാല വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് രാജേന്ദ്രൻ ശിവഗംഗ. അദ്ദേഹം കാട്ടാക്കട താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും മലയൻകീഴ് മച്ചയിൽ യുവജന സമാജം ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയുമാണ്.
3: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. നമ്മുടെ ഗ്രന്ഥശാലയുടെ പുതിയ കാല ഗ്രന്ഥശാല പ്രവർത്തനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 1970 സ്ഥാപിതമായ യുവജന സമാജം ഗ്രന്ഥശാല ഇടയ്ക്ക് 10 വർഷക്കാലം പ്രവർത്തനരഹിതമായിരുന്നു. അതിനുശേഷം 2022 ഞങ്ങളുടെ ഗ്രന്ഥശാല കമ്മിറ്റി തിരഞ്ഞെടുത്തതും നിലവിൽ വന്നതും. 3 വർഷ കാലയളവിൽ വൻപിച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ നാടിൻ്റെ വിജ്ഞാന ഉൽപ്പന്നമായി ഈ ഗ്രന്ഥശാലയ്ക്ക് മാറാനും കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് 13 ലക്ഷം രൂപ കൊണ്ട് 3 നിലകളിലായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയ്ക്ക് ഭൗതിക സാഹചര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കാനും കാട്ടാക്കട താലൂക്കിലെ തന്നെ മികച്ച ഗ്രന്ഥശാലകൾ ഒന്നാക്കി മാറ്റാനും നാട്ടുകാരുടെ വായനാശീലം വളർത്താനും യുവതലമുറയെ സാമൂഹ്യ ചിന്തയിലേക്ക് നയിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പുസ്തക സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചുകൊണ്ട് 800 പുസ്തകത്തിൽ നിന്ന് 8500 പുസ്തകത്തിലേക്ക് ഏതാണ്ട് 17 ലക്ഷം രൂപയുടെ പുസ്തകം സംഭരിക്കാൻ കഴിഞ്ഞു. മുൻനിര സാഹിത്യകാരന്മാരുടെ പ്രചാരമുള്ള പുസ്തകങ്ങൾ, അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്ന ബാലസാഹിത്യ പുസ്തകങ്ങളടക്കം ഇപ്പോൾ ഗ്രന്ഥശാലയിൽ ഉണ്ട്. അടച്ചുറപ്പുള്ള മുറിയിലിരുന്നുള്ള പുസ്തക വിതരണത്തിനപ്പുറം വായനശീലം വളർത്താനും വിജ്ഞാന ഉൽപ്പാദനത്തിന് ഉതകുന്ന തരത്തിലുമുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഗ്രന്ഥശാലയെ സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ 2 ലൈബ്രറിയന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾ ഗ്രന്ഥശാലയിൽ വരുന്നവർക്ക് പുസ്തക വിതരണം നടത്തുമ്പോൾ അടുത്തയാൾ വീടുകളിൽ പുസ്തകം എത്തിക്കുന്നു. വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പദ്ധതിയെ വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതിയാണെന്നാണ് അതിൻ്റെ പേര്. ഗ്രന്ഥശാലയിലെ സമീപ പ്രദേശങ്ങളെ 6 റൂട്ടുകളായി തിരിച്ചുകൊണ്ട് ലൈബ്രറിയന്മാർ 6 ദിവസവും വീടുകളിൽ പുസ്തകം എത്തിക്കും. 1 ദിവസം അവധി. 1 മാസം ഏറ്റവും കുറഞ്ഞത് 200 പുസ്തകങ്ങളെങ്കിലും വിതരണം നടത്തണം. ഈ പ്രവർത്തനങ്ങളിലും ലൈബ്രറി കൗൺസിലും ഗ്രന്ഥശാല കമ്മിറ്റിയും കൃത്യമായ പരിശോധന നടത്തും. ഗ്രന്ഥശാലയിൽ വരാൻ കഴിയാത്ത വയോജനങ്ങളെയും വീട്ടമ്മമാരെയും വായനാശീലം വളർത്താൻ നടത്തുന്ന ഈ പദ്ധതി വീട്ടിലെ എല്ലാ അംഗങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരം ഉള്ളതാണ്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ പ്രതിഭാധനന്മാരുടെ പ്രസിദ്ധമായ പുസ്തകങ്ങളെ തിരഞ്ഞെടുത്ത് പ്രതിമാസ പുസ്തക ചർച്ച നടത്തുന്നുണ്ട്. പ്രാദേശികമായ എഴുത്തുകാരുടെ നോവൽ, കവിതകൾ തുടങ്ങിയ സർക്കസ് സൃഷ്ടികൾ പ്രതിമാസ പരിപാടികൾ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ ഒരുപാട് എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വിജ്ഞാന വികസന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സമകാലീന സാംസ്കാരിക പ്രാദേശിക സംഭവങ്ങളും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും എടുത്ത് ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് കളമൊരുക്കാനും നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് കഴിയുന്നു. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബാലവേദി, അതുപോലെ യുവത, വനിത തുടങ്ങിയ അനുബന്ധ കൂട്ടായ്മകൾ ശക്തമായി പ്രവർത്തിക്കുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന

0: ലോകോത്സവം, വായനാ മത്സരം തുടങ്ങിയ മത്സരങ്ങളിൽ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഈ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന അനവധി പുസ്തകശേഖരങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ ഉണ്ട്. അതുപോലെ ഗ്രന്ഥശാല വിവിധ സമയങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ള യോഗ ക്ലാസ്സുകൾ, സർക്കാർ ജോലിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന PSC സൗജന്യ കോച്ചിങ് ക്ലാസ്സുകൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ക്ലാസ്സുകൾ, സംഗീതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വയലിൻ ക്ലാസ്സുകൾ എന്നിവ നമ്മുടെ ഗ്രന്ഥശാലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. നാട്ടുകാർക്ക് ഉപയോഗപ്രദമായ മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ സംഘടിപ്പിച്ച ഏറ്റവും സവിശേഷവും ഉപകാരപ്രദവുമായ ഒരു ക്യാമ്പാണ് ശബ്ദദാന ക്യാമ്പ്. അവയവങ്ങൾ ദാനം ചെയ്യുന്നത് പോലെ ശബ്ദം ദാനം ചെയ്യുന്ന ഒരു ക്യാമ്പാണ് ശബ്ദദാന ക്യാമ്പ്. അത് കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിച്ച് ശബ്ദരൂപത്തിൽ റെക്കോർഡ് ചെയ്ത് അവരുടെ കൂട്ടായ്മയായ ദ്വിതി വായന കൂട്ടായ്മ എന്ന സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് ശബ്ദദാനം. കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ക്യാമ്പിൽ ബാലവേദിയിലും വനിതാ വേദിയിലുമുള്ള പ്രവർത്തകർ സജീവമായി നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വായനയുടെ പുതിയ തലത്തിലുള്ള മാറ്റത്തിന് അനുസൃതമായി ഒരു ഡിജിറ്റൽ മാഗസീൻ പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ 280 പേർ വോട്ടവകാശമുള്ള മെമ്പർമാരും കൂടാതെ പ്രതിമാസ വരിക്കാരുമുണ്ട്. മച്ചയിൽ യുവജന സമാജം ഗ്രന്ഥശാല വാട്സപ്പ് ഗ്രൂപ്പിൽ 1020 മെമ്പർമാരുണ്ട്. ഗവൺമെന്റിന്റെ പൊതുവായ അറിയിപ്പുകളും ഗ്രന്ഥശാല പ്രവർത്തനങ്ങളും നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ മരണം അടക്കം ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഗ്രൂപ്പ് എല്ലാ ഞായറാഴ്ചയും മണി സൺഡേ എന്ന ലളിതമായ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായി മലയാളം ഫിനാൻസ് പാഠങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനാൽ ഞങ്ങളുടെ അക്ഷരസ്നേഹികളായ നാട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് ഉപകാരപ്രദമാണെന്ന് മുക്തകണ്ഠം പ്രശംസ അറിയിച്ചിട്ടുണ്ട്. തികഞ്ഞ ബോധത്തോടെ ഇനിയും അനവധി പ്രവർത്തനങ്ങൾ ഗ്രന്ഥശാലയെ സംഘടിപ്പിക്കാൻ കഴിയും, അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം G. സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിന് വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും MG ശ്രീകുമാറും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.
6: കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാറമ്മ.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം കിലുക്കം. വരികൾ എഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് എസ് പി വെങ്കടേഷ്.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലിങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496593321. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, ലതിക എന്നിവർ പാടിയത്. ചിത്രം തുഷാരം. വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി.

ഒരു ഗാനം കൂടി കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയത്. ചിത്രം ഹിമം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് ശ്യാം.

0: ആകാശവാണി സമയം 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ ആദ്യം സി എ അബൂബക്കറും സംഘവും അവതരിപ്പിക്കുന്നു.

സി എ അബൂബക്കറും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: എൻ കനകമണി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11:00.
3: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
4: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5 പൂയം നാളിൽ ദീപാരാധന, 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3:00 മേപ്പള്ളിയിലത്ത് 4 കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
3: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.

ആകാശവാണി ഇപ്പോൾ സംഗീത എം ടി പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം വെൺമണി സി കെ പ്രകാശ് കുമാർ. ആദ്യഗാനം ഓർമദൻ കുമ്പിളിൽ തേന്മഴ ചൊരിയും എന്നാരംഭിക്കുന്നു. രചന വി ഉഷാകുമാരി.

0: കെ ആർ മധുകുമാർ, ബി ഉഷാകുമാരി എന്നിവരുടെ രചനയ്ക്ക് വെൺമണി സി കെ പ്രകാശ് കുമാർ സംഗീതം നൽകി. സംഗീത എം ടി പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖലാ കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റക്കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നാളെ വൈകുന്നേരം അമൃതപുരിയിൽ നടക്കുന്ന പൊതുപരിപാടി ശ്രീ

0: ഷാ ഉദ്ഘാടനം ചെയ്യും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപ ചടങ്ങിൽ കൈമാറും. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഞായറാഴ്ച നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 50 കോടി രൂപയുടെ ജീവകാരുണ്യ പദ്ധതികൾക്കും മഠം തുടക്കം കുറിക്കും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാർ പദ്ധതികൾ രാഷ്ട്രീയ ലാഭത്തിനുള്ളതല്ലെന്നും പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിച്ച് ജനങ്ങൾക്ക് പുതുജീവിതം നൽകുന്നതിനുള്ളതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: सेवा यात्रियों के लिए ये भी एक प्रशिक्षण है कि सरकार की योजनाएं सिर्फ पैसे खर्च करना, राजनीतिक माइलेज कमाना इतना नहीं होता है. अगर वो योजना आखिरी व्यक्ति तक पहुंचती है तो उसके लिए तो एक नया जीवन शुरू हो जाता है और उसका जो संतोष है वो बड़ा अद्भुत होता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ശ്രീ അന്ന എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. നാരുകൾ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയതും ഗ്ലൂട്ടൻ രഹിതവുമായ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ തടയാൻ സാധിക്കും. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദന ത്തിനൊപ്പം സംസ്കരണത്തിനും വിപണനത്തിനും മുൻഗണന നൽകി പദ്ധതി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിത്തറയെന്ന് ദീൻദയാൽ ഉപാധ്യായ വിശ്വസിച്ചിരുന്നതായി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി സ്മരിച്ചു. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തൃതി കുറയ്ക്കണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC ലൊറേറ്റോയിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടം കുറിച്ചു. ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഒറ്റ വെസലിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചരക്ക് നീക്കങ്ങളിൽ ഒന്നാണിത്. സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കുള്ള യാത്രക്കിടെ വിഴിഞ്ഞത്തെത്തിയ കപ്പലിലെ ചരക്ക് നീക്കം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ശേഷിയാണ് ഈ നേട്ടം തെളിയിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗ് റേഞ്ചിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ കമൽജീത് സുരുജിത് സിംഗ് സഖ്യമാണ് സുവർണ നേട്ടം കൊയ്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3-പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യയുടെ രുദ്രാംഗ്ഷ് പാട്ടീൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ എന്നിവരടങ്ങിയ ടീം വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഇതോടെ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യ 12nd സ്ഥാനത്തേക്ക് ഉയർന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് 3rd സീസണ് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാറിയേഴ്സ് FC തൃശൂർ മാജിക് FC നേരിടും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ VV രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ആറ് ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 30 വിഭാഗങ്ങളിലായി 300 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ് മൂണാണ് ഉദ്ഘാടന ചിത്രം. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 30 തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും.
0: കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചിട്ട് ഇന്ന് 12 പൂർത്തിയാകുന്നു. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 പ്രമുഖ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9 ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 1 സമ്മാനമായ 30 രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നാളെ നടക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K.മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. അച്ചടിച്ച 90 തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളിൽ 89.85 ടിക്കറ്റുകളും ഇതിനകം വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി അണക്കരയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസ് നഗരത്തിന് സമീപം പാറക്കടവിൽ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അണക്കര സ്വദേശി രാജനാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഭാരത സർക്കാരിന്റെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്നതാണ് ഈ പുതിയ കേന്ദ്രം. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1800 രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 29 റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടപ്പാക്കും. കേരള നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ യോഗം ചേരും. വ്യക്തികൾക്കും സംഘടനാ പ്രതിനിധികൾക്കും ഹർജിയും നിവേദനങ്ങളും യോഗത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റക്കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18 കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി

0: പാദ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംലാൽ ആർ വി സംസാരിക്കുന്നു.
1: നടക്കുക, ഓടുക, കയറുക, ഇറങ്ങുക, നമ്മുടെ ജോലികൾ നിർവഹിക്കാനായി യാത്ര ചെയ്യുക, ജോലിക്ക് വേണ്ടി നിൽക്കുക, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പാദങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പാദങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ ഉള്ള ആരോഗ്യത്തെയും നമ്മുടെ ജീവിത ഗുണനിലവാരത്തെയും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പക്ഷേ ഒരു സർജൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രോഗികളുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ പാദാരോഗ്യ ശ്രദ്ധ വളരെ കുറവായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുമൂലം വരുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, രോഗിയുടെ കാൽവിരലുകളോ കാൽപാദത്തിൻ്റെ ഭാഗങ്ങളോ മുട്ടിന് താഴെ വെച്ചോ മുട്ടിന് മുകളിൽ വെച്ചോ ഒക്കെ മുറിക്കാൻ നിർബന്ധിതരാകപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് എത്ര ഒഴിവാക്കാൻ കഴിയുമോ അത്രയും നമുക്ക് നേടിയെടുക്കണം. ഇതിനായി നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പ്രമേഹ രോഗം ബാധിക്കുന്നവരുടെ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവരുടെ എല്ലാം എണ്ണം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ചില പ്രത്യേക രോഗങ്ങൾ ബാധിച്ചോ അല്ലെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കാലിലേക്കുള്ള സ്പർശനശേഷി കുറയുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. മറ്റു ചില രോഗങ്ങൾ ബാധിക്കുന്ന തൊലിപ്പുറമേയുള്ള രോഗങ്ങൾ, ലിംഫാറ്റിക് രോഗങ്ങളൊക്കെ ബാധിക്കുന്നവർക്കും രക്തക്കുഴലുകളുടെ ചുരുക്കം കൊണ്ട് കാലിൻ്റെ അങ്ങേയറ്റത്തേക്ക് രക്തഓട്ടം കുറവായതുകൊണ്ടും ഒക്കെ സംഭവിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അതെല്ലാം ബാധിച്ച മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവരുടെ കാലിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ അവരറിയാതെ പോകുന്നു, അവരത് അവഗണിക്കുന്നു. ആ അവഗണിച്ച മുറിവിലൂടെ അണുബാധയുണ്ടാകുന്നു. ആ അണുബാധ മറ്റ് കുഴപ്പങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചിലപ്പോൾ ഒരു ചെറിയ മുറിവ് ഒരാണി കയറി അല്ലെങ്കിൽ ഒരു ചെരിപ്പുരഞ്ഞൊരു മുറിവുണ്ടായി ആ മുറിവുകളൊക്കെ പഴുക്കുകയും അതിലെ വിഷാംശങ്ങൾ രോഗിയുടെ രക്തത്തിലേക്ക് വ്യാപിക്കുകയും അത് പിന്നെ പ്രധാന അവയവങ്ങളായ ഹൃദയം, ശ്വാസകോശം, കിഡ്നി തുടങ്ങിയവയെ ബാധിക്കുകയും രോഗി മരണപ്പെടാൻ വരെ സാധ്യതയുള്ള ഒന്നാണിത്. അപ്പം ഈ മുറിവുകൾ വരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സന്ദേശം. അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, പാദാരോഗ്യത്തിന് ഏറ്റവും പ്രധാനം പാദത്തിലുള്ള ശ്രദ്ധയും പാദത്തിലുള്ള വൃത്തിയും തന്നെയാണ്. ഇതിനുവേണ്ടി വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, എന്നാൽ ചെറിയ കാര്യവും ശ്രദ്ധയും തന്നെയാണ് നമുക്ക് വേണ്ടത്. പാദാരോഗ്യം സംരക്ഷിക്കാനായി രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കാലിലേക്കുള്ള സ്പർശനശേഷി കുറയാൻ ഇടയുണ്ട്. രണ്ട്, പാദത്തിലേക്കുള്ള രക്തഓട്ടവും കുറയാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് നമ്മുടെ കാലിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോവുകയും അത് പിന്നീട് കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പാദങ്ങൾ ദിവസവും നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പാദങ്ങൾ നിരീക്ഷിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പർശനശേഷി കുറയുന്നത് കൊണ്ട് മുറിവുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും, വേദന ഉണ്ടാവില്ല, അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടാതെ പോകാം. അപ്പോൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മുറിവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുകയും അതിന് വേണ്ട ചികിത്സകൾ ഡോക്ടർമാരെ കണ്ട് ചെയ്യിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത്, എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പാദങ്ങൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി എവിടെയെങ്കിലും സമാധാനമായിട്ടിരുന്ന് മുട്ടിന് താഴെ കാലുകൾ നന്നായി സോപ്പിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുക. നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും മതി, പ്രത്യേകിച്ച് മറ്റ് ഒന്നും വേണ്ട. കഴിവതും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുന്നതാണ് നല്ലത്. മുറിവേൽക്കാൻ സാധ്യതയുള്ള ബ്രഷ് തുടങ്ങിയവ ഉപയോഗിക്കാതെ ഇരിക്കുക. ബ്രഷൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ മുറിവുകൾ ഉണ്ടാകാനും അത് പഴുക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൈപ്പടങ്ങൾ കൊണ്ട് തന്നെ വൃത്തിയായി സോപ്പിട്ട് കഴുകി ശുചിയാക്കി വയ്ക്കുക. നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ ഇടയിലുള്ള ഭാഗം, ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതാണ്. അവിടെ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിക്കണം. പിന്നെ പാദങ്ങളുടെ അടിവശം നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ഉപ്പൂറ്റി ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉപ്പൂറ്റിയിൽ നമുക്കറിയാമല്ലോ ഈ തൊലി ഇങ്ങനെ അടർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. നഖങ്ങളുടെ സൈഡിലും മുകളിലും എല്ലാം വൃത്തിയായി കഴുകുക. ഇതിനു ശേഷം ഒരു തോർത്ത് ഉപയോഗിച്ച് നമ്മുടെ കാല് വൃത്തിയായി ഒപ്പിയെടുക്കുക, ഉണക്കിയെടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാലിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കാൻ കഴിയും. അതിലൂടെ ചെറിയ മുറിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കാണാൻ കഴിയും. തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, നഖങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വേദനയില്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കാലിൻ്റെ ആരോഗ്യം ഉറപ്പാക്കാൻ കഴിയും. മറ്റൊരു കാര്യമുള്ളത്, പാദങ്ങൾ നമ്മളെ സംരക്ഷിക്കാനാണ് നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത്. കൃത്യമായി പാകം ഉള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. എവിടെയെങ്കിലും കൂടുതൽ ടൈറ്റാവുകയോ കൂടുതൽ ഉരയുകയോ ചെയ്തു കഴിയുന്നതും നമുക്ക് പാദാരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് കൃത്യമായ അളവുകളിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പാദത്തിൽ സ്പർശനശേഷി കുറവുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ പാദങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും എവിടെയൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് വേണ്ടത്, എവിടെയൊക്കെയാണ് അവർക്ക് കൂടുതൽ കുഷനിങ് വേണ്ടത് എന്നുള്ളതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും. പാദങ്ങളുടെ ആരോഗ്യത്തിന് മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, പുകവലി. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നമ്മുടെ കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നതിന് പ്രധാന കാരണമാകുന്ന ഒരു ശീലമാണ്. അത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പാദാരോഗ്യത്തെ നേരിട്ട് സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുള്ളത്, പ്രമേഹത്തിൻ്റെ കൃത്യമായ ചികിത്സയും ശ്രദ്ധയും. പ്രമേഹം കൂടിപ്പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ കിട്ടാതെ വരുമ്പോൾ ഒക്കെയാണ് കൂടുതലും ഈ കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പാദങ്ങളെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നന്നായി കഴുകി ഉണക്കി സൂക്ഷിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കി നമ്മൾ നല്ലോണം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ കാല് പഴുത്തതിന് ശേഷമുള്ള മുറിച്ചു മാറ്റലുകളും മരണങ്ങളും ഒക്കെ നമുക്ക് ധാരാളം ഒഴിവാക്കാൻ കഴിയും. ചിലവ് ഒന്നുമില്ല. കുളിക്കുന്ന വെള്ളം, കുളിക്കുന്ന സോപ്പ്, തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു തോർത്ത് അത്രയുമേ വേണ്ടൂ നമുക്ക് പാദാരോഗ്യം സംരക്ഷിക്കാനും അതുവഴിയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും തീർച്ചയായിട്ടും കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പാദാരോഗ്യം ആശംസിക്കുന്നു.
0: പാദസംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംലാൽ ആർ വി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവയാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളിൽ ഈ യാത്ര സേവനത്തിന്റെ വിവിധ വർണ്ണങ്ങൾ നിറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യം ഈ കാലയളവിൽ വർദ്ധിച്ചതിനു പുറമെ സ്ത്രീകൾ വലിയ തോതിൽ സ്വയം പര്യാപ്തരായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हमें आत्मनिर्भर भारत बनाना है. चुनौतियां आएगी, चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले. हर दिन एक नई ऊर्जा लेकर सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जन सेवा से राष्ट्र सेवा. इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे ये यात्रा उतनी ज्यादा सफल होगी.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവസങ്കൽപ്പ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഈജിപ്ത്, ജോർദാൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ആന്റിഗ്വ ആന്റ് ബാർബുഡ പ്രധാനമന്ത്രി ഗാസ്റ്റൻ ബ്രൌണുമായും തജിക്കിസ്ഥാൻ, സിംഗപ്പൂർ, എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. മാലിദ്വീപ്, ഘാന പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തിപ്പെടുന്നതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. $30 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ വാർഷിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പ് രംഗങ്ങളിൽ വളർച്ച കൈവരിച്ചതിനു പുറമെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3rd രാജ്യം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയതായി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
3: Now when we negotiate, we are looking for fair, equitable and balanced agreement. We start from the Viksit Bharat 2047 stall. Today when we negotiate with the world, we put them to notice that we are a $4 trillion economy, but on a PPP basis, we already are a $20 trillion economy, the third largest in the world. And with this fastest growing large economy, we will be a $30 trillion economy.
1: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 1.9 ലക്ഷം രൂപയിൽ നിന്ന് 13 ലക്ഷം കോടിയായും മൊബൈൽ ഫോൺ നിർമ്മാണം 33 മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം ഉയർന്നു. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം 4 മടങ്ങോളം വർദ്ധിച്ച് 1.78 ലക്ഷം രൂപയെന്ന സർവ്വകാല റെക്കോർഡിലും എത്തി. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉയർന്നുവരുന്ന വെല്ലുവിളികളെ രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയില്ലെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് പ്രോഗ്രാം 4th പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ചിന്താഗതി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കൂട്ടായ ക്ഷേമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിൽ എത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിശ്വനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ചടങ്ങിനുശേഷം പ്രദർശിപ്പിക്കും. മേളയുടെ ആദ്യ ദിനമായ ഇന്ന് 23 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഈ മാസം 30 വരെ കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
5: കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസത്തിൽ ചേരുമ്പോൾ നിയമസഭയിലും ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി ഐക്യകണ്ഠേനെ കേരളത്തിന്റെ ESA ഇത്തരത്തിൽ ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വനാതിർത്തികളിൽ മാത്രം ഒതുക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ. കേരളം ഇത് ജനവാസ മേഖലകളെ, കൃഷി സ്ഥലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വനത്തിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്നത്.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരിജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് സ്വർണം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംഗ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. സ്ക്വാഷ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും സെമിഫൈനലിൽ കടന്നു. മെഡൽ ജേതാക്കൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദനം നേർന്നു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും അടക്കം 19 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12th സ്ഥാനത്താണ് ഇന്ത്യ. പാലിന് പകരം സസ്യ എണ്ണകളും മറ്റ് കൃത്രിമ ചേരുവകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പനീറിന് സമാനമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താൻ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലോ പരസ്യങ്ങളിലോ പനീർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും FSSAI വിജ്ഞാപനത്തിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാഗർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്നതിനുള്ള ശേഷി വികസന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന വനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി മാർഗമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാരുടെ പരിശീലനം ഉൾപ്പെടെ ലക്ഷ്യമിടുന്ന പദ്ധതി 537 കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന പണ്ഡിറ്റ് ഉപാധ്യായയുടെ ദർശനം ഏറെ പ്രചോദനം പകരുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553321, 9496593321. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായി ഇന്ന് ഗാനസല്ലാപത്തിൽ ഒപ്പം കുരീപ്പുഴ സജീവ്.
6: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആ പേര് പറഞ്ഞോളൂ.
7: ഹലോ,
6: ആ ഹലോ.
7: എന്റെ പേര് കൊല്ലം കുടിക്കോട് തമ്പി.
6: കുടിക്കോട് തമ്പി, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഗാനം
7: ഒരു 4 മാസം മുമ്പ് ഞാൻ വിളിച്ചത് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു എഴുതുകൊണ്ട് സ്വദേശി ത്യാഗരാജന് കേട്ടോ. അപ്പൊ ആ പാട്ട് എന്നെ പോലെ തന്നെ പഴയ ഒരു ശ്രോതാവാണ് ഈ ത്യാഗരാജൻ എന്ന് പറയുന്നത്. ഈ പാട്ട് ത്യാഗരാജൻ കേട്ടോണ്ടിരുന്നത്. അപ്പൊ ത്യാഗരാജൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും ഈ കോള്
6: കിട്ടുന്നു.
7: അപ്പൊ അന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അയാൾക്കൊരു ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്, അതൊന്ന് അതെന്നെ കേൾപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 മാസം കഴിഞ്ഞേ വിളിക്കാൻ ഒക്കത്തുള്ളെന്ന് പറഞ്ഞു.
6: അതേതാണ് ഇഷ്ടഗാനം?
7: ആ അതെ, ത്യാഗരാജന്റെ ഇഷ്ടഗാനം എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന ഒരു ക്ഷേത്രം, മംഗളം നേരുന്നു ഞാൻ തുടങ്ങുന്ന പാട്ടുണ്ട്.
6: ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിലെ പാട്ട്.
7: ആ ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചന. പാർട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗാനമാണ്. ഇപ്പോൾ പാർട്ടി കേട്ടോണ്ടിരിക്കുക, എന്നെ നേരത്തെ വിളിച്ചായിരുന്നു.
6: എന്തായാലും ഒരു പഴയ പാട്ടാണ് അന്നും ആവശ്യപ്പെട്ടത്, ഇന്നും ഒരു പഴയ പാട്ട് തന്നെയാണ്. ഇതൊരു റീമേക്ക് ചിത്രമാണ്, നെഞ്ചിൽ ഒരു ആലയം, നെഞ്ചിൽ ഒരു ആലയം എന്ന ഒരു തമിഴ്
7: ചിത്രത്തിന്.
6: പിന്നീട് ഹൃദയം ഒരു ക്ഷേത്രം എന്ന പേരിൽ മലയാളത്തില് എടുത്തത്. ആ ഈ പാട്ടിന്റെ രചന അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറാണ്. സംഗീതം ജി ദേവരാജൻ, യേശുദാസ് പാടി മംഗളം നേരുന്നു ഞാൻ മനസ്വിനി എന്നുള്ള പാട്ട്. പാട്ട് പാടുവോ?
7: ഞാൻ പാട്ട് പാടിയല്ല, സ്വരം ശരിയല്ല, ആസ്വാദകരാണ് പഴയ ഗാനങ്ങളുടെയൊക്കെ. അപ്പൊ ഞാൻ അനന്തപുരിയുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു കേട്ടോ. ആദ്യം ആകാശവാണിയായിരുന്നു, പിന്നീട് അനന്തപുരിയിലോട്ട് പോയി, ഇപ്പൊ വീണ്ടും ആകാശവാണിയിലേക്ക് വന്നു.
6: പാട്ടുകൾ കൂടുതൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടായിരിക്കും അനന്തപുരിയിലേക്കുള്ള ചൂട്.
7: നല്ല പഴയ പാട്ട് സാർ, പഴയ പാട്ട് കേൾക്കണ റേഡിയോ തന്നെ കേൾക്കണം.
6: ആശ്വാസമുണ്ട്, ഗൃഹാതുരത ഉണർത്തുന്ന ഒരു അനുഭവമായിരിക്കും പഴയ പാട്ടുകൾ റേഡിയോയിലൂടെ കേൾക്കുന്നത്. പാട്ട് കേൾക്കാം,
7: റേഡിയോ എന്നും നിലനിൽക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന.
6: അപ്പൊ നമുക്ക് കൂട്ടുകാരന് വേണ്ടി ഈ പാട്ട് കേൾക്കാം. കൂട്ടുകാരൻ ആവശ്യപ്പെട്ട പാട്ട് എന്താണ്? അദ്ദേഹത്തിന്റെ പേര് ത്യാഗരാജനോ? എന്താ പറഞ്ഞ ത്യാഗരാജന് വേണ്ടി. അദ്ദേഹം പലപ്പോഴും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി തമ്പി കുടിക്കോട്
7: എന്നെ കൊണ്ട് വിളിച്ചത്.
6: പാട്ട് കേൾക്കാം.
7: ഓ ശരി സാർ.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: വിമല തോമസ്, പൂഴനാട്.
0: പൂഴനാട്. വിമല. ആ നമസ്കാരം. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യൻ സാറിന്റെ ഓർമ്മദിനമാണല്ലോ.
0: അതെ,
1: അദ്ദേഹം പാടിയ
0: നമ്മൾ ആകാശവാണി ആകാശവാണി ഇന്ന് പാട്ടുകൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കുറേ പാട്ടുകൾ പ്രക്ഷേപണം ചെയ്തു.
1: ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചു. ഹൃദയം നിറയെ നിൻ ചിന്തകളാൽ നിൻ പൂ ഞാൻ എന്നുള്ളൊരു പാട്ടുണ്ട്.
0: ആ എസ് പിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അല്ലെ ആ പാട്ടാണ് ആവശ്യപ്പെടുന്നത്.
1: അതെ, പൂവച്ചൽ സാർദ സാറാണ് രചന, റാം ലക്ഷ്മൺ സാർ മ്യൂസിക്.
0: ഇതില്
1: പാടിയത്
0: എസ് നമ്മുടെ പ്രിയങ്കരനായ എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് പി ബി, പിന്നെ ബാലു എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട എസ് പിയുടെ എസ് പി ബിയുടെ പാട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം.
1: അതെ, ഒത്തിരി ഗാനങ്ങൾ, നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതേപോലെ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്.
0: ഗായകനും നടനും സംഗീത സംവിധായകനും നിർമ്മാതാവുമായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം.
1: അതെ അതെ, ഒത്തിരി നല്ല കലാകാരനായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ട. പക്ഷെ
0: ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്.
1: പാടിയിട്ടുണ്ട്. അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമർപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ട്.
0: പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിങ്ങനെ ഉന്നത ബഹുമതികൾ നൽകി ഇന്ത്യ ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു.
1: മലയാളത്തിന്റെ കുറവാണല്ലോ,
0: മലയാളത്തിലുണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് അദ്ദേഹത്തിന്റെ.
1: റേഡിയോയിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഇത്, ഇതിന്റെ ഒരു സംഗീതമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
0: റാംലക്ഷ്മണ
1: പ്രത്യേക തരത്തിലുള്ള ഒരു മ്യൂസിക്കാണ്.
0: ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, ഗാന സലാപത്തിലേക്ക് സ്വാഗതം.
1: ആ ഹലോ
0: ആ റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചിരിക്കുകയാണ്.
1: ഞാൻ പുതിയവെള്ളം മുതുവെള്ളം ആർ ദിലി ശ്രീവിഹാർ സ്ഥലം. നാല് അഞ്ച് മാസത്തിന് ശേഷം വിളിക്കുകയാണ്. ആ അഞ്ചു വയസ്സുമായി റേഡിയോ ശ്രോതാവാണ്. 71 വയസ്സ് കഴിഞ്ഞു.
0: ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ പരിപാടികളിലും എഴുതാറുണ്ട്. എല്ലാ പരിപാടികളെ കുറിച്ച് വിശദമായി അഭിപ്രായം അറിയിക്കാറുണ്ട്.
1: ആദ്യം സർവ്വശ്രീ കിട്ടിയതാണ് 2000 കാഞ്ചി 2017.
0: ഏത് പാട്ടാ വേണ്ടത്?
1: മറ്റേ വേണ്ടത് മധുസാറിന്റെ ജന്മദിനമായിരുന്നല്ലേ 23rd. 93 വയസ്സ് തികയിൽ ആ അദ്ദേഹം നമ്മുടെ കുടുംബ സുഹൃത്താണ്. ഒരു മീറ്റിംഗ് നിശാഗന്ധി 2015 പങ്കെടുത്ത് തിരുവനന്തപുരത്ത് വെച്ച് കാഞ്ചിയിലെ കുരിപ്പ് മറ്റേ എന്തുവാ പൂവച്ചൽ ഖാദറും വെച്ചുകൊണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ 1965 കാട്ടുപൂക്കള മാണിക്യ വീണയുമായ ആദ്യ യേശുദാസൻ എനിക്ക് 10 വയസ്സുള്ളപ്പോ ഇറങ്ങിയത് ആ പടം.
0: ആ പടം
1: ആ പടത്തിന്റെ CD ഞാൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. മത്സാറിന്റെ അനേകം പടങ്ങളുണ്ട്. ആദ്യം പോസ്റ്റ് ക്ലബിന്റെ അവാർഡ് കിട്ടിയത്
0: ഇന്നിപ്പോ വേണ്ടത് മാണിക്യ വീണയുമായ കാട്ടുപൂക്കളുടെ പാട്ട്.
1: ഡെഡിക്കേഷൻ സന്തോഷ് കുമാർ വെട്ടുവൽക്കാവ്, മുന്താ സ്ത്രീകം മയ്യനാട്, എന്റെ ശൈലജ എന്റെ ഭാര്യ ശൈലജ ക്ഷേത്ര സ്വദേശിനി, രാജീവ് മാലിങ്കൽ, പിന്നെ മുതുകുളം നിർമ്മൽ സ്വാമി, രവിരാജൻ, ഭാര്യ അജിത റാണി, രണ്ട് മക്കൾ പൃഥ്വിരാജ് ഡോക്ടർ ബെഹറിന് ജോലി ചെയ്യുന്നു, സഹോദരി പ്രിയങ്ക. പിന്നെ ആദ്യമായി റേഡിയോ ഞാൻ മേടിച്ചു 1998 കായംകുളം രാമപുരം മേക്കാട്ട് ഭവനത്തിൽ അന്നമ്മ ഫിലിപ്പ്, മകൻ രാജു ഫിലിപ്പ്, ഹണിമൂൺ നേഴ്സായിരുന്നു ഇസ്രായേലിലെ. പിന്നെ പിന്നെ സത്യൻ ഫിലിപ്പ്, രാജു, സച്ചു, വിജയശ്രീ, രാജശ്രീ, പിന്നെ പുതിയവിള ഇളങ്ങളുടെ ആർ സോമശേഖര പിള്ള, ഗീത സനസായി പാർവതി.
0: ആ എന്തായാലും ഒന്നര ഞാൻ വെച്ച് ഒരു 1.5 മണിവരെ പോകുന്നു വരിച്ച് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഒരുപാട് ഒരുപാട് പേരെ അടുത്ത
1: പരിപാടി തുടങ്ങിയാൽ കൊള്ളാം.
0: ആ അത് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വേണ്ട
1: പേപ്പർ കാസറ്റ് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. പുതിയൊരു ഫിലിപ്സിന്റെ റേഡിയോ മേടിക്കിരുന്നു 2200 രൂപ.
0: അപ്പൊ റേഡിയോ തുടർന്നും റേഡിയോയുടെ സുഹൃത്തായി മുന്നോട്ട് പോകണം. എന്തായാലും ഈ ആവശ്യപ്പെട്ട പാട്ട് മാണിക്യ വീണയുമായും മനസ്സിന്റെ
1: ONV
0: ഗ്രൂപ്പ് ദേവരാജൻ യേശുദാസ് പാടി
1: അഭിനയിക്കുന്നത്
0: പാട്ട് കേൾക്കാം.
1: ശരി ശരി ശരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ.
2: ആ ഹലോ, ആ പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് സുനിൽ.
2: സുനിൽ എവിടുന്നാണ്?
3: ഞാൻ പന്തളം തുമ്പമണ്ണിൽ നിന്ന് വിളിക്കുന്നത്.
2: പന്തളം തുമ്പമണ്ണിൽ നിന്ന് സുനിൽ കുമാർ. ആദ്യമായിട്ടാണ് കിട്ടുന്നത്? ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ലേ?
3: ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് വിളിക്കുവാണ്. ഞാൻ മൊബൈലിലൂടെ എന്നും കേട്ടു, കാരണത്തെല്ലാം എല്ലാ പ്രോഗ്രാം കേട്ടും. നമ്പർ എടുത്തില്ല, സി ഡി പറഞ്ഞു പോകും.
2: മൂന്ന് നമ്പറുണ്ട്, അങ്ങനെ അത്ര സ്പീഡിലല്ല പറഞ്ഞു വന്ന്. മതിയായ കേട്ട് എഴുതത്തക്ക രീതിയിലാണ് പറയുന്നത്. എല്ലാ
3: പെട്ടെന്ന് പേനയൊക്കെ എടുത്തുകൊണ്ടിരുമ്പോ
2: അതെ.
3: ഞാൻ നേരെ മാമ്മൂട്ടിക്കടവിലാണ് എന്റെ അമ്മയുടെ വീട്.
2: നമ്മളൊരു നാട്ടുകാരാണ്
3: വേണ്ടത്. എനിക്ക് സോഹിനർ സിനിമയിലെ ആസിഫ് അഭിനയത്തിലെ ഹേമന്തമേ എന്നുള്ള പാട്ട്.
2: ഹേമന്തമേ

0: ഹേമന്തം എൻ
1: ആ
0: കൈക്കുമ്പിളിൽ
1: മണ്ണിടിപ്പ്,
0: തൂവും നിലാപ്പൂവ്
1: ആ
0: നീ.
1: കൈക്കൊമ്പിളും ആ അതെ അതെ അതെ അതെ
0: വി
1: കൈക്കൊമ്പിൾ
0: കെ ഹരിനാരായണനാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം രാഹുൽ
1: ആ
0: രാജ്, പാടിയത്
1: വി
0: വിജയ്
1: മാറിയ
0: യേശുദാസ്.
1: ആ
0: ഇത് കിളി പാടുന്ന പാട്ടിൻ്റെ എന്ന ഒരു പ്രയോഗമുണ്ട്, കിളി പാടുന്ന പാട്ട് എൻ്റെ കാതിൽ
1: ആ
0: കളിയൂതുന്ന
1: ആ
0: വാക്കുപോലെ എന്നതിൽ ഒരു മനോഹരമായ ഒരു
1: നല്ല
0: വരിയുണ്ട്. നല്ലൊരു വരി, നല്ല
1: നല്ല
0: വരി.
1: പാട്ടാണ്, നല്ല പാട്ടാണ്, നല്ല രസമാണ് കേൾക്കാനത്, കേട്ടോണ്ടിരിക്കാൻ കൊള്ളാം.
0: കോഹിനൂർ എന്ന ചിത്രത്തിലെ പാട്ട്. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: രണ്ട് രണ്ട് രണ്ട് രണ്ട് അനിയന്മാർ, രണ്ട് മക്കളുണ്ട്, രാഹുൽ മാനവ്, അവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: അവരും ഇതും സോളാക്കളാ, പക്ഷെ അവര് വിളിക്കത്തില്ല, ആ പിള്ളേരായത് അവർ ചെയ്തിട്ടില്ല, അവർക്കറിയില്ല.
0: സുൽകുമാർ എന്ത് ചെയ്യാ, ആദ്യമായിട്ട് വിളിക്കല്ലേ,
1: ഞാൻ
0: വിശേഷം പറയും.
1: ഓട്ടോറിക്ഷ ഓടിക്കുവാണ്, ഓട്ടോറിക്ഷ ഓടിക്കുവാണ്, പിന്നെ റബ്ബർ വെട്ടാൻ പോകുന്നുണ്ട്, ജീവിക്കണ്ടേ.
0: ഇപ്പൊ വീട്ടിൽ എത്തിയോ, ഭക്ഷണം കഴിക്കാനോ മറ്റോ വീട്ടിലെത്തിയോ?
1: ഞാൻ വീട്ടിലിരിക്കുവാ,
0: വീട്ടിലിരിക്കുകയാണ്. അപ്പോ എല്ലാ ദിവസവും ട്രൈ ചെയ്യും, പക്ഷെ കിട്ടാറില്ലല്ലേ. അവിടെ മഴ പെയ്യുന്നുണ്ടല്ലേ. അപ്പോ ഈ പാട്ട് കേട്ടാലോ?
1: കേട്ടാ കേക്കാൻ സാറേ. അപ്പൊ നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്, സജിസാറെന്നല്ലേ പേര്?
0: സജീവ.
1: ഓക്കെ, ഞാൻ
0: കേട്ടോ,
1: കേൾക്കുന്ന ഡെയിലി കേൾക്കുന്നേ,
0: കേട്ടോളൂ, പാട്ട് കേട്ടോളൂ.
1: ശരി സാർ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. നേരത്തെ വിളിച്ച ശ്രോതാവ് പറഞ്ഞിരുന്നു എഴുതിയെടുക്കാൻ പറ്റുന്നില്ല നമ്പർ എന്ന്. ഇത്തവണ ഇപ്പോൾ എന്തായാലും രണ്ട് പ്രാവശ്യം പറയാം. ഫോൺ കയ്യിലുള്ളവർ ഫോണിൽ സേവ് ചെയ്യുക, അടുത്ത കടലാസോ പേപ്പറോ അവൈലബിൾ ആണെങ്കിൽ അവർ പേപ്പറിൽ എഴുതിയെടുക്കുക. 9495961 9 3 2 1 9 4 9 6 5 5 6 3 2 1. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. ഒരിക്കൽ കൂടി പറയാം, 94 95 96 43 21, 94 96 55 63 21, 94 96 59 63 21. ഇനി നമ്മളെ ഗാനസല്ലാപം പാട്ടിലേക്ക് പോകാം. അടുത്ത ശ്രോതാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് വനജ കണ്ണൂര്.
0: വനജ കണ്ണൂർ.
1: കണ്ണൂർ.
0: ആ, ആദ്യമേ ഒരു ചിരിയാണ് പേര് പറയുന്നതിന് മുമ്പ്. കിട്ടിയതിന്റെ സന്തോഷമായിരിക്കും.
1: അത് സാർ, പിന്നെ തിരുവനന്തപുരം ആലപ്പുഴയൊക്കെ വിളിച്ചിട്ട് കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഭാഗ്യല്ലേ.
0: ദാദ്യോട്ടാണോ കിട്ടുന്നത്?
1: സന്തോഷം
0: സഹിക്കാൻ പറ്റുന്നില്ലല്ലേ.
1: ഇല്ല, ഞാൻ മുൻപ് മൂന്ന് രണ്ടോട്ടം വിളിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊറേയായി. കാരണം മൂന്ന് നമ്പർ ഉണ്ട്, അപ്പൊ മൂന്ന് നമ്പറിൽ ഏതിനാ കിട്ടുക, എങ്ങനെയാ കിട്ടുമെന്ന് അറിയില്ല. ആകെ ഒരു 8 7 കോളൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ, അപ്പൊ അതിന് കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഭാഗ്യം സാർ.
0: അപ്പൊ ഇന്നത്തെ ഭാഗ്യവതിയാണ് അല്ലേ? കണ്ണൂരിൽ നിന്ന് ഇന്നത്തെ ആദ്യത്തെ കോളുമാണ്. ഇന്നത്തെ ആദ്യത്തെ കോളാ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പിന്നെ തുഷാരത്തിന്റെ ഒരു പാട്ടില്ലേ, മഞ്ഞേ വാന്നുള്ള പാട്ട്, ആ പാട്ട്.
0: ആ പാട്ടാണ് വേണ്ടത്. എസ് പി യുടെ ഓർമ്മദിനം കൂടെ ആയതുകൊണ്ട്
1: ആണ് ഈ പാട്ട് ആവശ്യപ്പെട്ടത്. ഞാൻ പിന്നെ ഒന്ന് രണ്ട് പാട്ട് പറഞ്ഞു, അതൊക്കെ ഇവിടെ സിസ്റ്റം ചെയ്ത പാട്ടാണ്.
0: എസ് പി ബാലസുബ്രഹ്മണ്യം, യേശുദാസ് ഇവർക്ക് പാടിയ ഒരു പാട്ടാണ്. നല്ലൊരു പാട്ടാണ് അല്ലേ?
1: കുറച്ച്
0: ഹിന്ദി വരികളും ഒക്കെ ചേർത്തിട്ടുള്ള
1: നല്ല പാട്ടാണ്. അതുപോലെ സ്വർണ്ണമീനിന്റെ നല്ല പാട്ടൊക്കെ പാട്ടത്തില്, ആ പാട്ടൊക്കെ നല്ല പാട്ടാണ്.
0: നല്ല പാട്ടാണ്.
1: പിന്നെ തിരുവനന്തപുരം ആലപ്പുഴയുടെ എന്താ പറയാ, ഞാൻ എന്തോ എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ തിരുവനന്തപുരം ആലപ്പുഴയുടെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്.
0: സന്തോഷം.
1: പണ്ടൊക്കെ തിരുവനന്തപുരം ആലപ്പുഴ തന്നെയാണല്ലോ കേൾക്കാൻ ഉള്ളത്. ഇപ്പോഴല്ലേ വിനയം ചാനലുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയത്, ഒരുപാടായത്.
0: ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ഈ ചിത്രം കണ്ടായിരുന്നു തുഷാരം? ചിത്രം കണ്ടിരുന്നു
1: ഞാൻ ഒരു ഭയങ്കര സാർ, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റേഡിയോ നന്നായി കേൾക്കാറുണ്ട്.
0: റേഡിയോയുടെ
1: ശബ്ദരേഖകളെ
0: റേഡിയോയുടെ ആരാധികയാണ് എന്ന്.
1: അതാണ് അതാണ് പറയാതിരിക്കാൻ വയ്യാതെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്.
0: തുഷാരി ശശി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. 1981 ഈ ചിത്രം റിലീസ് ചെയ്തത്. മഞ്ഞേവ മധുവിധുവേള എന്നുള്ള പാട്ട്,
1: പാട്ടും നല്ല പാട്ടാണ്.
0: രചന യൂസഫ് അലി കച്ചേരിയാണ്, സംഗീതം ശ്യാം. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് കിട്ടിയതല്ലേ?
1: പിന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പൊ കേൾക്കുന്ന എല്ലാവർക്കും.
0: ബാക്കി കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. ഇഷ്ടഗാനം തന്നെയായിരിക്കും.
1: സുഹൃത്തുക്കളുണ്ട്, എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ കേൾക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ആണ് ഈ പാട്ട്.
0: പാട്ട് കേട്ടോളൂ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹലോ, ഗാനസ് എല്ലാവരിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം.
2: ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിൽ നിന്ന്. എന്റെ പേര് രാധാകൃഷ്ണൻ നായർ.
1: കാർത്തികപ്പള്ളിയിൽ നിന്ന് രാധാകൃഷ്ണൻ നായർ. ആ, മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
2: കേട്ടിട്ടുണ്ട്.
1: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്നെനിക്ക് സാന്ത്വനത്തിനകത്തെ ഉണ്ണിവാവാവ് എന്ന പാട്ട്.
1: ആ, ഒരു നല്ല താരാട്ടു പാട്ട് കൂടിയാണ് അല്ലേ?
2: അതെ. ഇന്ന് എന്റെ മരുമകളുടെ ജന്മദിനമാണ്.
1: ആ, മരുമകളുടെ പേരെന്താ?
2: മരുമകളുടെ പേര് അപർണ.
1: നാളെ?
2: പിന്നെ നാളെ നാളെ എന്റെ മകളുടെ ഇളയ കൊച്ചു ഇളയ മകളുടെയും
1: പിറന്നാളാണ്.
2: രണ്ടുപേരുടെയും പിറന്നാൾ അടുത്തടുത്ത ദിവസങ്ങളിൽ
1: വന്നു. കൊച്ചുകുട്ടിയുടെ പിറന്നാളും കൂടെ ആയതുകൊണ്ട് നാളെ അല്ലേ? അപ്പൊ ഇന്നേ പാട്ടങ്ങ് ആവശ്യപ്പെടാൻ വിചാരിച്ചു.
2: അതെ, കൊച്ചുമോടെ നാളെ മോടെ ഇന്ന് മരുമോടെ ഇന്ന്.
1: നല്ലൊരു കൈതപ്രമാണ് ഈ പാട്ട് എഴുതിയത്.
2: അതെ അതെ.
1: സംഗീതം മോഹൻ സിത്താര.
2: ഞങ്ങളന്ന് കാണാൻ ബുദ്ധിമുട്ടായിട്ട് ഈ പടം ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഈ വാടകയ്ക്ക് ടി വി എടുത്ത് വാടകയ്ക്ക് എടുത്തു വെച്ച് കണ്ട പടം. തിയേറ്ററിൽ പോയി കാണാൻ ബുദ്ധിമുട്ടായിട്ട്.
1: സാന്ത്വനം അല്ലേ?
2: സാന്ത്വനം സാന്ത്വനം.
1: 91
2: നല്ലൊരു
1: 91 ആ ചിത്രം ഇറങ്ങിയത്.
2: അതെ.
1: ഇറങ്ങിയ സമയത്ത് ഒരുപാട് നല്ലൊരു ചിത്രമാണ്, ഒരു ഹിറ്റ് ചിത്രമായിരുന്നു.
2: അതെ സാർ, നല്ല തിരക്കായിരുന്നു അന്ന്. തിയേറ്ററിലൊക്കെ പോയി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളൊരു 5-8 വീട്ടുകാരി ആയിരുന്നു. ഒന്നിച്ച് ഞങ്ങള് ടി വി എടുത്ത് വെച്ചിട്ട് ഞങ്ങളത് കാസറ്റ് ഇട്ട് കാണുമായിരുന്നു. ആ ഒരു ഓർമ്മ നിലനിൽക്കുന്നുണ്ട്.
1: നല്ലൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കണ്ണായി സൂര്യൻ ഉറങ്ങ്, മറു കണ്ണായി തിങ്കൾ ഉറങ്ങ്, പിന്നെ വന്നിട്ട് എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ, മൂലോകം മുഴുവൻ ഉറങ്ങ് എന്ന്. അങ്ങനെ നല്ല താരാട്ടു പാട്ട് കൂടിയാണ്. അപ്പോ ജന്മദിനാശംസകൾ രണ്ടുപേർക്കും, മരുമകൾക്കും കുഞ്ഞിനും. പാട്ട് കേൾക്കാം?
2: കേൾക്കാം സാറേ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആ, പ്രിയ ശ്രോതാവിന്റെ
1: ഹലോ,
0: പേര് പറയൂ.
1: എന്റെ പേര് സഞ്ജീവൻ. ആലപ്പുഴ ജില്ലയിൽ പലനം എന്ന് വിളിക്കുകയാണ്.
0: സഞ്ജീവൻ, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഇന്നത്തെ കൂടുതൽ കോളും വന്നത്.
1: കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചാലോ സാറേ, എനിക്ക് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയത്
0: കിട്ടിയായിരുന്നു.
1: അപ്പൊ മുഴുവൻ പറഞ്ഞ പാട്ട് അത് കിട്ടിയായിരുന്നു, പക്ഷെ ആ പാട്ട് മുഴുവൻ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല.
0: ആ, ഇന്നതുകൊണ്ട് കുറച്ച്
1: വേറെ
0: നേരത്തെ അങ്ങ് വിളിച്ചു കിട്ടി അല്ലേ.
1: നേരത്തെ തന്നെ പരിപാടി തുടങ്ങി.
0: എന്തായാലും ഇനി ഇനി വിളിക്കുമ്പോൾ ഒരു ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടോ. കാരണം മറ്റുള്ള മറ്റുള്ള ആൾക്കാർ കൂടി ഒരു അവസരം കൊടുക്കണം. കേൾക്കാത്തതുകൊണ്ട് അതിന്റെ വിഷമം കൊണ്ട് വിളിച്ചതാണ്. ആ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഈ കള്ളിയങ്കാട് നീലി എന്ന സിനിമയിലെ നിഴലായി ഒഴുകി വരും ഗ്രാമങ്ങൾ തോറും എന്നുള്ള പാട്ട്.
0: പേടിപ്പിക്കാൻ തന്നെ അല്ലേ. അന്നത്തൊരു ഒരു മലയാള ഭാഷയിലൊരു ഹൊറർ ചിത്രമായിരുന്നു കള്ളിയങ്കാട്ട് നീലി. എം കൃഷ്ണനായരാണ് ഇതിന്റെ സംവിധാനം. മധു, ജയഭാരതി, ജഗതി ശ്രീകുമാർ ഇവരൊക്കെ അഭിനയിച്ച ചിത്രമാണ് നിഴലായി ഒഴുകി വരും എന്നുള്ള പാട്ട്. ജാനകി, എസ് ജാനകിയാണ് പാടിയത്. ബിച്ചുത്തിരുമലയുടെ വരികൾ, സംഗീതം ശ്യാം. നിഴലായി ഒഴുകി വരും ഞാൻ യാമങ്ങൾ തോറും കൊതി തീരുവോളം. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് ഈ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാം.
0: ഇന്നെന്തായാലും ഈ പാട്ട് മുഴുവൻ കേട്ടോളൂ. പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരല്പം മാറി നിന്നാലും മതി.
3: ഹലോ,
2: റേഡിയോയുടെ അടുത്തു നിന്ന് മാറിയോ? റേഡിയോയുടെ അടുത്തു നിന്ന് മാറി.
3: ഹലോ,
2: ആ പേര് പറഞ്ഞോളൂ.
3: ഹലോ, നമസ്കാരം സാറ്. ഞാൻ മാവേലിക്കരുന്ന് കരുണ ബാബു.
2: കരുണ ബാബു,
3: കരുണ ബാബു.
2: നേതുപാട്ട വേണ്ട, കരുണ ബാബു. നമസ്കാരം. നേതുപാട്ട വേണ്ടത്
3: സാറേ? ഹൃദയം ദേവാലയം എന്നുള്ള പാട്ടുണ്ടല്ലോ, ഹൃദയം ദേവാലയം. സിനിമ ഏതാണ്ട് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഹൃദയം ദേവാലയം
2: തുടങ്ങുന്ന ഹൃദയം ദേവാലയം എന്നാണല്ലേ?
3: അതെ, ആനകളില്ലാതെ അമ്പാരിയില്ലാതെ
2: ജയ വിജയ ജയ വിജയ ഈണം പറഞ്ഞ പാട്ടാണത്. നല്ല പാട്ടാണ്. തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ ഈ ചിത്രത്തിന് പ്രത്യേകമുണ്ട്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടില്ല. 1979 ഈ ചിത്രം നിർമ്മിച്ച ഇത്, പക്ഷെ അത് ഇതേവരെ റിലീസ് ചെയ്തിട്ടില്ല. വിചിത്രമലയാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം ജയ വിജയ. ഹൃദയം ദേവാലയം. ഓ അതെ അതെ. ഈ ഈ ചിത്രത്തിൽ തന്നെ ഈശ്വരൻ എവിടെ എന്നുള്ള ഒരു പാട്ട്, പിന്നെ ദ്വാദശി നാളിൽ, നല്ല പാട്ടുകൾ. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? കരുണ ബാബു അല്ലേ? പാട്ട് പാടുവോ? പാടുന്നോ? രണ്ടുപേര് പാടിയാ. കാരണം ഇന്നത്തെ അവസാനത്തെ കോളറാണ് ഈ പാട്ട്. അവസാനത്തെ പാട്ടാണ്. പാടിക്കോളൂ.
3: തന്നു നീ തുള്ളിയേ നീയോട് വമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം.
2: ആ എം എസ് വി ഈണം പേർന്ന് എം എസ് വി തന്നെ, എം എസ് വി ശോധൻ തന്നെ പാടിയ അതിമനോഹരമായ ഒരു പാട്ടാണിത്. കണ്ണു നിർത്തുള്ളിയ സ്ത്രീയോട് മമ്മിക്ക്. ഇന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ട പാട്ട് തെരുവ് ഗീതത്തിലെ ഹൃദയം ദേവാലയം, യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം.

0: of southern and western Odisha under the influence of the weekend depression, Koraput, Raigada, Malkangiri, Ganjam, Nawarangpur, Gajapati and Kalahandi remain among the most affected districts. According to the state government, rain-related impacts have been reported across dozens of blocks and villages, while more than 8,000 people have been shifted to safer locations. Road communication has been disrupted in many parts of southern and western Odisha. Flood conditions are also being monitored in northern Odisha. The Jalaka River at Mathani in Baleswar district is in a severe flood condition, with several low-lying areas of Basta facing inundation. The India Meteorological Department has forecast continued rainfall in Odisha, although the weather system is gradually weakening. Authorities have kept disaster response teams on alert in vulnerable areas. Prakash Das for Akashvani News, Bhubaneswar.
1: At the Asian Games, Indian duo Kamaljeet and Surajit Singh won gold in the mixed team 10-meter air pistol event in Nagoya, Japan today. The pair shot 484.6 in the final to finish 6.6 points ahead of South Korea's Soo Hyun Hong and Geon Chu, who took silver with 478. Kamaljeet and Surajit had topped the qualification with 587 points, including 29 inner tens. Indian men's and women's kabaddi teams have also entered the finals at the Asian Games after registering comprehensive victories in their respective semi-final matches. Indian squash players have assured themselves of 3 medals at the Asian Games, with Joshna Chinnappa and Velavan Senthilkumar reaching the mixed doubles semi-finals, while Anahat Singh and Abhay Singh entered the last 4 in singles. Now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says Vikasit Bharat can be realized only with the contribution of everyone, interacts with Seva Yatris under Seva Sankalp Abhiyan. Government decides to provide skill training to 70,000 rural youths under Deen Dayal Upadhyay Grameen Kaushalya Yojana from next month. Foreign ministers of South Africa and Brazil condemn Pahalgam terror attack, reaffirm zero tolerance towards terrorism during IPSA Dialogue Forum meeting on the sidelines of UNGA. Heavy rain due to depression wreaks havoc in several parts of Odisha, Andhra Pradesh and Telangana. And with that, we end the midday news.
2: Agashavani.
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം മൂന്നാം ഭാഗം. രചന സലിംകുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, തമലം ശ്രീകുമാർ, ശ്രീലേഖ കുമാരി, വി എസ്. സംവിധാനം എൻ വാസുദേവ്.
4: ഡോക്ടറെ, ദാ ഇതാണ് ഡോക്ടർക്ക് താമസിക്കാനുള്ള വീട്. അത്ര വലിയ പുതുമയുള്ള പുതിയ വീടൊന്നും അല്ല, എന്നാലും താമസിക്കാൻ കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒന്ന് രണ്ട് ദിവസം മുമ്പേ ഈ സുധാകരൻ അടിച്ച് തൂത്ത് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി. ഈ സുധാകരൻ ആരാ മോൻ?
5: സുധാകരൻ ചേട്ടൻ ആളൊരു രസികനാണല്ലോ.
4: സ്വയം രസിക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടറെ. അതൊക്കെ അങ്ങ് പോട്ടെ. ഇതാ താക്കോല്, രണ്ട് താക്കോലുണ്ട് കേട്ടോ, ഒന്ന് സ്റ്റെപ്പിനിയാ. അപ്പോ ഞാൻ പോട്ടെ.
5: അല്ല ചേട്ടാ, ഇതുവരെയായി ധന്യ മാഡത്തെ കണ്ടില്ലല്ലോ.
4: വരും വരും, യാത്രയില്ല മാഡം അല്ലേലും, അങ്ങനെ യാത്ര തന്നെ യാത്ര. ഇടയ്ക്കേ ഈ സുധാകരനെ വിളിച്ചിരുന്നു, ഡോക്ടർ എത്തിയോന്നറിയാനാ, എത്തിയെന്ന് ഞാനും അങ്ങ് പറഞ്ഞു.
5: അല്ല ചേട്ടൻ പറഞ്ഞല്ലോ മാഡം എപ്പോഴും യാത്രയിലാണെന്ന്. എന്താ ഇത്രയ്ക്ക് യാത്ര ചെയ്യാനുള്ള കാര്യം?
4: അയ്യോ ഡോക്ടറെ, ദേ അതുമാത്രമേ എനിക്കറിയില്ല കേട്ടോ. ഞാനും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒടുക്കത്തെ യാത്രയെന്ന്.
5: ആ ചേട്ടൻ കള്ളം പറയുന്നു, ആ മുഖം എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഒരാളുടെ മനസ്സ് വായിച്ചറിയാനുള്ള കഴിവും ഡോക്ടറായ എനിക്കുണ്ടെന്ന് സുധാകരൻ ചേട്ടൻ ഓർത്താൽ നന്ന്.
4: അതെ, അത് പിന്നെ അതൊക്കെ പോട്ടെ ഡോക്ടറെ. ഐശ്വര്യമായിട്ട് ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കോ, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട്. ആ ഇനി ആ വലത് കാല് വെച്ച് ഡോക്ടർ അകത്തേക്ക് കയറ്.

0: അങ്ങനെ ആ ഇതാണ് സ്വിച്ച്. ആ ലൈറ്റ് ഉണ്ടല്ലോ. ഇനി ഈ ജനലുകളും വാതിലും ഒക്കെ തുറന്നിടാം, കാറ്റും പിടിച്ചൊക്കെ കയറട്ടെ.
1: ഈ വീട് ധന്യ മാഡത്തിൻ്റെതാണോ?
2: അതെ.
1: ഞാൻ വരുന്നതിന് മുൻപ് ഏത് ഡോക്ടറായിരുന്നു ഇവിടെ ചികിത്സിച്ചിരുന്നത്?
0: ഓ, ഒരു മാസമായിട്ട് ഡോക്ടറേ ഇല്ല. അത്യാവശ്യം വേണ്ട ചികിത്സ ഞാനും ധന്യ മാഡവും കൂടിയാണ് ചെയ്തിരുന്നത്. പിന്നെ ഒരു ലേഡി ഡോക്ടർ വന്നിരുന്നു, എന്തോ മാഡത്തിന് അവരെ ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞു വിട്ടു. പക്ഷേ ഡോക്ടറെ മാഡത്തിന് ഇഷ്ടപ്പെടും കേട്ടോ, എനിക്ക് ഉറപ്പാ.
1: അതെന്താ സുധാകരൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്?
0: അത് പിന്നെ ഈ സുധാകരൻ വെറുതെ അങ്ങ് പറഞ്ഞു പോയതാ ഡോക്ടറെ. അല്ല, ആര് കണ്ടാലും ഡോക്ടറെ ഇഷ്ടപ്പെടാതിരിക്കില്ല. സുന്ദരനല്ലേ ഡോക്ടർ?

0: പിന്നീട് എപ്പോഴാണ് ഡോക്ടർ ധന്യമ്മയുടെ കണ്ടത്?
1: രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു രാത്രി.
0: രാത്രിയിലോ?
1: യെസ്, അവർ വന്നു. ആരാ?

0: എന്തിനാ വാതിലടക്കുന്നേ? തുറന്നിടൂ, ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും?
1: ഇത്രയ്ക്ക് ഭീരുവാണോ ഡോക്ടർ ജയരാജ്? ഇതെന്റെ വീടാ, ഇപ്പോ ഡോക്ടറും എന്റേതാ.
0: എന്റെയോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു പുരുഷൻ താമസിക്കുന്നിടത്തേക്ക് ഈ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നത്
1: ശരിയാവില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞു വരുന്നത്? നേരാ, അതിനാദ്യമായി ഈ ധന്യമേരി സോറി പറയുന്നു. ഇങ്ങനെ നിൽക്കാതെ ഡോക്ടർ ഇരിക്കെ.
0: നമുക്ക് നാളെ രാവിലെ ക്ലിനിക്കിൽ വെച്ച് തുടർന്ന് സംസാരിച്ച പോരെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കവും വരുന്നു.
1: എന്നെ പറഞ്ഞു വിടാൻ ഡോക്ടർ കള്ളം പറയുന്നു.
0: കള്ളമല്ല, സത്യം.
1: ഓക്കെ, എന്നാലും വന്ന കാര്യം പറയാതെ പോകാൻ മനസ്സ് വരുന്നില്ല ഡോക്ടർ.
0: വേഗം പറയാമെങ്കിൽ.
1: എനിക്ക് എന്തായാലും ഈ ഭീരുവായ ഡോക്ടറെ നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ധന്യമേരി അങ്ങനെ ഒരു വല്ലാത്ത സ്വഭാവം.
0: മാഡം പ്ലീസ്, ഈ സംസാരം ദയവ് ചെയ്ത് നിർത്തണം. ഒരാവശ്യവുമില്ലാത്ത സംസാരമാണിത്.
1: ഡോക്ടർ, ആ വാതിലിന് സമീപം നിൽക്കാതെ ഈ കസേരയിൽ വന്നിരിക്കൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്.
0: നാളെ സംസാരിച്ച പോരെ പ്ലീസ്.
1: ഇത്രയ്ക്ക് അസ്വസ്ഥനാകേണ്ട കാര്യം എന്താ ഡോക്ടർ? ഓ, കുഗ്രാമത്തിൽ നിന്ന് ഈ മഹാനഗരത്തിൽ എത്തിയതല്ലേ. ഇവിടുത്തെ ഇടപഴകലും ജീവിത രീതികളൊന്നും ഡോക്ടർക്ക് അറിയില്ല.
0: കുറച്ചൊക്കെ അറിയാം മാഡം.
1: ഡോക്ടറും എന്നെ മാഡം ഒന്ന് വിളിക്കാൻ തുടങ്ങിയോ? എന്നാൽ അത് വേണ്ട, ഇന്നു മുതൽ ധന്യ എന്ന് വിളിച്ചാൽ മതി. ഈ സൗജന്യം ഡോക്ടർക്ക് മാത്രമേ ഉള്ളൂ എന്നുകൂടി അറിയുക.
0: മാഡം എന്ന് വിളിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല.
1: എന്നാൽ എനിക്കുണ്ട് ഡോക്ടർ.
0: ആ ശരി, ഇനി പറയൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് പറയൂ.
1: നിങ്ങളല്ല, ധന്യ. ധന്യ മേരി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല.
0: ശരി, ഇനി പറയൂ.
1: ഡോക്ടർ ഇരിക്കൂ പ്ലീസ്. ഓ ജീസസ്, ഇപ്പോഴെങ്കിലും ഡോക്ടർ ഇരുന്നല്ലോ. ആ ഇനി പറയാം.
2: എന്നിട്ട് ധന്യാമേരി എന്താണ് ഡോക്ടറോട് പറഞ്ഞത്? വല്ല അരുതാത്ത കാര്യമോ മറ്റോ ആണോ ഡോക്ടറെ? സത്യം പറ.
0: സാന്ദ്ര കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അവരൊരു മനുഷ്യ സ്നേഹിയാ, കാരുണ്യമുള്ളവർ.
2: കാരുണ്യമുള്ളവളോ ഈ ധന്യാമേരിയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ഡോക്ടറെ. പാതിരാത്രി ഒരു പുരുഷൻ താമസിക്കുന്നിടത്തേക്ക് കയറി ചെല്ലുക, കൂടെ അടുത്തിരിക്കാൻ നിർബന്ധിക്കുക, പിന്നെ കിന്നാരം പറയുക. എന്തായാലും ഈ ധന്യാമേരി ആളൊരു പരിശുദ്ധ കന്യകയൊന്നും അല്ല, എനിക്കുറപ്പാ. ഇവരെന്തോ മറയ്ക്കുന്നുണ്ട്. നിഗൂഢത ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സ്ത്രീയാണവർ.
0: സാന്ദ്ര, വേണ്ട, ഇനിയൊരു സംസാരം വേണ്ട.
2: ഓ, ധന്യാമേരിയെ കുറിച്ച് പറഞ്ഞപ്പോ ഡോക്ടർക്ക് സഹിക്കുന്നില്ല. അത്രയ്ക്ക് നിങ്ങൾ ഇരുവരും അടുത്തോ? സത്യം പറ. ആ രാത്രിയിൽ എന്താണ് നടന്നത് പറയൂ ഡോക്ടർ. ഒറ്റ രാത്രി കൊണ്ട് ഡോക്ടറുടെ മനസ്സ് ആ സ്ത്രീയിലേക്ക് ചായണമെങ്കിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നീ സാന്ദ്രയോട് പറയണം, പറയണം.
0: സാന്ദ്ര, തനിക്ക് എന്തു പറ്റി? എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?
2: എനിക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയത് എന്റെ മുന്നിലിരിക്കുന്ന ഈ ഡോക്ടർക്കാ. ഇനി എനിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുൻപ് നമുക്ക് പോവാം.
0: സാന്ദ്ര പ്ലീസ്, താൻ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ധന്യാമേരി നല്ല സ്ത്രീയും കാരുണ്യവതിയുമാണെന്ന് ഞാൻ പറയുന്നതിലും വിശ്വസിക്കുന്നതിലും കാര്യമുണ്ട്.
2: എന്ത് കാര്യം? അതാണ് എനിക്ക് അറിയേണ്ടത്.
0: ധന്യാമേരിയുടെ പ്രവൃത്തി തന്നെ കാര്യം, അതൊക്കെ പിന്നെ പറയാം. അല്ല, താൻ എങ്ങോട്ടേ പോകാൻ ഒരുങ്ങുന്നത്? സാന്ദ്ര പ്ലീസ്, താൻ ഇരിക്കേ.
2: എന്റെ മനസ്സ് മരിച്ചു. ഒരിക്കൽ മരിച്ച മനസ്സായിരുന്നു ഈ സാന്ദ്രയുടേത്. അത് വീണ്ടും ജീവിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സംഭവിക്കാൻ കാരണം ഡോക്ടറും ഡോക്ടറിന്റെ സൗഹൃദവും സ്വഭാവവുമായിരുന്നു. ഇന്നിപ്പോ
0: തന്നെ നിർത്തിക്കളഞ്ഞത്. ബാക്കിയോട് പറയൂ. സാന്ദ്ര, താൻ സംശയിക്കുന്നത് പോലെ ആ രാത്രിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, സത്യം.
2: ഇറ്റ്സ് ഓക്കേ, ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ, ഒന്ന് ഓർക്കുക, ഈ ധന്യാമേരി എന്ന കാരുണ്യവതിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണും. അപ്പൊ എന്റെ ഡോക്ടർ ഞെട്ടരുത്. വാ, ഇനി നമുക്ക് പോവാം.
0: ശരി,
3: പോകാം. ഇനിയും ഇരുന്ന് സംസാരം തുടർന്നാൽ ഒരുപക്ഷെ തന്റെ സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടേക്കും. അത് അതെനിക്ക്
2: എനിക്ക് ദുഃഖമില്ലെന്നാണോ?
3: അങ്ങനെയല്ല, നമുക്ക് രണ്ടുപേർക്കും ഒത്തിരി സങ്കടമാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പോകാം നമുക്ക്.
2: യെസ്, ഞാൻ തന്നെ ഡോക്ടറെ കൊണ്ടുവിടാം.
3: സാന്ദ്രയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. വന്നതും പോകുന്നതും ഒരേ കാറിലാകുന്നതാ അതിന്റെ ശരി. പ്രത്യേകിച്ച് സാന്ദ്രയുടെ കാറിൽ ഡ്രൈവ് ചെയ്യുന്ന സാന്ദ്രയെ കാണാൻ ഒരു പ്രത്യേകതയുണ്ട്.
2: മതി മതി, പറഞ്ഞു പോക്കണ്ട, വരൂ.

0: പതിവില്ലാതെ
1: ഇന്ന് കാറിലാണല്ലോ ഡോക്ടറുടെ വരവ്. ഡ്രൈവിംഗ് സീറ്റിൽ ഒരു സുന്ദരിയായ യുവതി.
0: സംഗതി കൊള്ളാമല്ലോ.
1: അല്ല, ഈ കൊച്ച് ഇവിടെ ചികിത്സ തേടി വന്നതാണല്ലോ. അതെ, ആ ഡോക്ടർ ചാർജ് എടുത്ത പിറ്റേന്ന് ആദ്യമായിട്ട് ഡോക്ടറുടെ മുന്നിൽ ഒരു പേഷ്യൻ്റായി വന്നിരുന്നത്. ഹാ, ഈ സുധാകരൻ നന്നായിട്ട് ഓർക്കുന്നു.
2: ഓക്കേ, ബൈ
0: ബൈ.
3: ബൈ പറഞ്ഞത് എന്നോടാ, അല്ല ചേട്ടനോടല്ല.
0: ആണോ? ആ അല്ലേലും, മുഴി നരച്ചു തുടങ്ങിയ ഈ കമ്പൗണ്ടർ സുധാകരനെ ഭാര്യയ്ക്ക് പോലും വേണ്ട ഡോക്ടറെ.
3: ഭാര്യയ്ക്ക് പോലും വേണ്ടെന്നോ? അല്ല, എന്താ ചേട്ടന്റെ മുഖം പെട്ടെന്ന് വല്ലാതായല്ലോ. എന്താ ചേട്ടാ?
0: ഒന്നുമില്ല ഡോക്ടറെ.
3: അല്ല, ചേട്ടന്റെ മനസ്സിനെ മതിക്കുന്ന എന്തോ ഉണ്ട്. മനസ്സറിയുന്ന ആളുകൂടിയാണ് ഞാൻ.
0: ഡോക്ടർ പറയുന്നത് നേരാ. ഓക്കെ, ഞാൻ പറയാം. ഇന്നല്ല, മറ്റൊരിക്കൽ.
3: ശരി, എങ്കിലങ്ങനെ.
0: അതൊക്കെ പോട്ടെ. അപ്പോഴേ, ധന്യാ മാഡം ഡോക്ടർക്കകത്ത് കുറച്ച് നേരമായിട്ടിരിക്കുന്നു. ഡോക്ടർ ഇന്നിന് വരില്ലേ എന്ന് പലവട്ടം എന്നോട് ചോദിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും സമ്മാനം തരാനായിരിക്കും കേട്ടോ.
3: സമ്മാനം തരാനോ?
0: ആ, ഈ ധന്യാ ക്ലിനിക്കിൽ ഡോക്ടർ ചാർജ് എടുത്ത അന്ന് മുതൽ പേഷ്യൻറ്റിൻ്റെ ഒഴുക്കല്ലേ. സത്യം പറയാമല്ലോ, ഡോക്ടർക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. സത്യം. പണ്ട് നമ്മുടെ ധന്യാ മാഡത്തിൻ്റെ അച്ഛൻ വർഗീസ് ഡോക്ടറും കൈപ്പുണ്യമുള്ള ആളായിരുന്നു. ആ, അദ്ദേഹം പോയതോടുകൂടി എല്ലാം കീഴ്മേൽ മറിഞ്ഞു.
4: സുധാകരാ,
0: ഓ,
4: ആ മെഡിസിൻ ബോക്സ് എല്ലാം എടുത്ത് സ്റ്റോർ റൂമിൽ വയ്ക്കാതെ ഇവിടെ വന്നു നിന്ന് പുരാണം പറയാ.
0: പിന്നെ മാഡം ഡോക്ടറുമായിട്ട്.
4: മതി മതി, ചെല്ലേ, ചെന്ന് ജോലി നോക്ക്. ഡോക്ടർ വരൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്.
5: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങൾ

ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, സുധാകരൻ, തമലം ശ്രീകുമാർ, ധന്യമേരി, ശ്രീലേഖ കുമാരി വി എസ്. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: അങ്ങാടി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50. പ്രായോജകർ കേരള കാർഷിക സർവകലാശാല. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब उमंग की तकनीकी टीम के साथ मुझे यानी आपके मित्र अजीत
1: और विमलेश को अगले सप्ताह तक के लिए आज्ञा दीजिए। नमस्कार।
2: उमंग उमंग उमंग उमंग
3: കേട്ടത് ഉമംഗ് CAET സ്പോൺസർ പരിപാടി.
4: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
5: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
4: ഹാപ്പി ബർത്ത്ഡേ ടു യു.
6: ഓ താങ്ക് യു.
4: ഹലോ,
5: നിന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ, ആരേത്?
7: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
7: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-4203-05.
7: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.

ആകാശവാണി. ഇപ്പോൾ ഗാനോപഹാരം. ആദ്യ ഗാനം പ്രണാമം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്.

ഭരതന്റെ രചനയ്ക്ക് ഔസേപ്പച്ചനീണം നൽകി പ്രണാമം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം ഉണ്ണിമേനോനും ലതികയും പാടിയത് ചിത്രം അഭയം തേടി. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ശ്യാം.

പാപ്പനംകോട് ലക്ഷ്മണൻ വരികളെഴുതി ശങ്കർ ഗണേഷ് ഈണം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം അംഗം.

അപ്പുണ്ണി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് വാണി ജയറാം. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം കണ്ണൂർ രാജൻ.

ചിറയൻകീഴ് രാമകൃഷ്ണൻ എഴുതിയ ഗാനം എം കെ അർജുനന്റെ സംഗീതത്തിൽ പാടിയത് യേശുദാസും സംഘവും. ചിത്രം ചക്രവാളം ചുവന്നപ്പോൾ.

ഗാനോപകാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം താളം മനസ്സിൻ്റെ താളം, പാടിയത് ജയചന്ദ്രൻ. ദേവദാസിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

ഗാനോപഹാരം സമാപിച്ചു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ ആയുധം എന്ന ചിത്രത്തിലെ ഗാനം സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകി യേശുദാസ് പാടിയത്.

അനുരാഗ കോടതി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം, രചന സത്യൻ അന്തിക്കാട്, സംഗീതം എ ടി ഉമ്മാർ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 9, ശകവർഷം 1948, ആശ്വിനം 3. 2026 സെപ്റ്റംബർ മാസം 25 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:40. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പതിവ് പോലെ ചോദ്യത്തോടെ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. ജപ്പാൻ എന്ന പേരിൽ നാം അറിയുന്ന രാജ്യത്തെ ആ നാട്ടുകാർ വിളിക്കുന്നത് മറ്റൊരു പേരിലാണ്. എന്താണ് ആ പേര്? ചോദ്യമൊരിക്കൽ കൂടി പറയാം. ജപ്പാൻ എന്ന പേരിൽ നാം അറിയുന്ന രാജ്യത്തെ ആ നാട്ടുകാർ വിളിക്കുന്നത് മറ്റൊരു പേരിലാണ്. എന്താണ് ആ പേര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് അറിയിപ്പുകളിൽ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ്എമ്മിൽ നിന്നും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ആദ്യ ഗാനം സിംഗം 3 എന്ന ചിത്രത്തിനു വേണ്ടി ഹരീഷ് രാഘവേന്ദ്ര, ശ്വേതാമോഹൻ, NSK രമ്യ, കാർത്തിക് എന്നിവർ പാടിയത്.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രയ്ക്കിടെ ടി സി ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒ ടി പി, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
1: RBI പറയുന്നു, ഒ ടി പി അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
2: അടുത്ത ഗാനം ദളപതി വിജയ്, അനിരുദ്ധ് രവിചന്ദ്രൻ എന്നിവർ പാടിയത്, ചിത്രം മാസ്റ്റർ.

0: just awesome now.
1: No tension, bebe.
2: തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി എ ആർ റഹ്മാനും സാഷാ ത്രിപാഠിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബിഗിൽ.

ഈ ഗാനത്തോടെ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം നമക് ഹറാം എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ പാടിയത്. രചന ആനന്ദ് ബക്ഷി, സംഗീതം ആർ ഡി ബർമൻ.

ഇനി മുകേഷ് പാടിയ ഗാനം കേൾക്കാം. രാത്തൊരു ദിൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമൊരുക്കിയത് ഹസ്രത് ജയ്പുരി, ശങ്കർ ജയകിഷൻ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആയി നാം ആചരിക്കുകയാണ്. നല്ല പരിസ്ഥിതിയിലൂടെ മാത്രമേ നല്ല ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാൻ കഴിയൂ എന്ന ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ആഗോളതലത്തിൽ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആയി നാം ആചരിക്കുന്നത്. മലിനമായ വായുവും ശുദ്ധമല്ലാത്ത കുടിവെള്ളവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാരണം ഇന്ന് ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ നിരവധിയാണ്. നമ്മുടെ പ്രകൃതിയെ, പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് രോഗങ്ങളില്ലാത്ത ഒരു നല്ല നാളെ സമ്മാനിക്കുവാൻ നമുക്ക് സാധിക്കൂ. വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായി പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും മുൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രദീപ് കുമാർ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അന്താരാഷ്ട്ര പരിസ്ഥിതി ആരോഗ്യ ഫെഡറേഷന്റെ ആഹ്വാനമനുസരിച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ 26 ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമായി നിരീക്ഷിക്കുന്നു. ഈ വർഷത്തെ സന്ദേശം പാരിസ്ഥിതിക ആരോഗ്യം സമൂഹത്തെ സംരക്ഷിക്കാൻ ശാസ്ത്രത്തിനൊപ്പം എന്നതാണ്. അതായത് സമൂഹത്തെയും ജനങ്ങളെയും രക്ഷിക്കാൻ ശാസ്ത്ര തത്വങ്ങൾക്കനുസരിച്ച് പരിസ്ഥിതിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ്. വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണിത്. രോഗമില്ലാത്ത സമൂഹം പടുത്തുയർത്താൻ രോഗചികിത്സയും രോഗപരിചരണവും മാത്രം പോരാ, രോഗപ്രതിരോധവും ആവശ്യമാണ്. രോഗപ്രതിരോധത്തിന് മരുന്നിനും വാക്സിനും വളരെ ചെറിയ പങ്കാണുള്ളത്. പരിസ്ഥിതി സംരക്ഷണമാണ് പ്രധാനം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമോ പ്രകൃതിദത്തമായ പ്രക്രിയകൾ മൂലമോ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പാരിസ്ഥിതിക ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുന്നത്. പ്രധാന പാരിസ്ഥിതിക ആഘാത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യവസായവൽക്കരണവും മലിനീകരണവുമാണ് പ്രധാനപ്പെട്ടത്. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ അടങ്ങിയ പുക വായുവിൽ കലരുകയും അന്തരീക്ഷ വായുവിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള വിഷമാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് കുടിവെള്ള സ്രോതസ്സുകളെ വിഷമയമാക്കുകയും ജലജീവികളുടെ നാശത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഹരിതഗ്രഹവാതകങ്ങൾ വൻതോതിൽ പുറന്തള്ളപ്പെടുന്നു. വീടുകളിൽ വിറക്, ചാണകം എന്നിവ ഉപയോഗിച്ച് പുക അടുപ്പുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. മൂന്നാമത് അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ്. മാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ തീയിടുന്നത് വിഷവാതകങ്ങൾ പുറന്തള്ളുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുകയും ജലജീവികളുടെ നാശത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് സംസ്കരണം എന്നിവ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മണ്ണിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മണ്ണിലെ ജീവജാലങ്ങളെ ബാധിക്കാം. പ്ലാസ്റ്റിക് മാലിന്യം ജലസ്രോതസ്സുകളായ തോട്, നദി, കായൽ, കടൽ എന്നിവിടങ്ങളിലെത്തി ജലജീവികൾക്കും മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും അപകടം സൃഷ്ടിക്കുന്നു. വളരെ ചെറിയ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഇവ വെള്ളത്തിലും മണ്ണിലും ഭക്ഷ്യ ശൃംഖലയിലും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാനും ഇടയുണ്ട്. നാലാമത് അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവുമാണ്. കുന്നിടിക്കൽ, പാറമടകൾ, മണലൂറ്റൽ എന്നിവ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും വഴിതെളിക്കുന്നു. ഭൂമിയുടെ സ്വാഭാവിക ഘടനയെ ഇത് തകർക്കുന്നു. ഭൂഗർഭ ജലനിരപ്പ് താഴാനും വൻതോതിലുള്ള പരിസ്ഥിതി നാശത്തിനും ഇത് കാരണമാകുന്നു. വനനശീകരണവും ജൈവ വൈവിധ്യ നഷ്ടവുമാണ് മറ്റൊന്ന്. കൃഷി, നഗരവൽക്കരണം, കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കായി വനനശീകരണം നടത്തുന്നത് ജൈവ വൈവിധ്യ നാശത്തിനും മൃഗങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. മണ്ണൊലിപ്പ് വർദ്ധിക്കുകയും ഭൂഗർഭ ജലനിരപ്പ് താഴുകയും ചെയ്യുന്നു. ഇതുമൂലം ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് ഉയരുകയും ചെയ്യുന്നു. അടുത്തത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത പ്രയോഗം. കീടനാശിനികളും വ്യാവസായിക മാലിന്യങ്ങളും മണ്ണിൽ കൂടുന്നത് കാർഷിക ഉൽപ്പന്നത്തെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിൻ്റെ ഗുണനിലവാര കുറവും വിളവിനെ ബാധിക്കുന്നു. ഇത് ഭക്ഷ്യശൃംഖലയിലൂടെ മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യം, ജൈവവൈവിധ്യം, പ്രകൃതി വിഭവങ്ങൾ, സമ്പദ് വ്യവസ്ഥ, സമൂഹം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാന പാരിസ്ഥിതിക പ്രശ്നം. കാലാവസ്ഥാ മാറ്റം എന്നാൽ ഭൂമിയുടെ ശരാശരി താപനിലയും അന്തരീക്ഷസ്ഥിതിയും ദീർഘകാലയളവിൽ ഉണ്ടാകുന്ന ശാശ്വതമായ മാറ്റങ്ങളാണ്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാരണങ്ങൾ മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ, ഫോസൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വനനശീകരണം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ഗതാഗതത്തിൻ്റെ അതിപ്രസരണം, കൃഷിയിലും കന്നുകാലി വളർത്തലിലും ഉണ്ടായ നൂതന പ്രവണതകൾ എന്നിവയാണ്. മറ്റൊരു പ്രധാന പരിസ്ഥിതി പ്രശ്നം വായുമലിനീകരണമാണ്. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഇവയുടെ പ്രധാന ഉറവിടങ്ങൾ വാഹനങ്ങൾ, വ്യവസായങ്ങൾ, മാലിന്യം കത്തിക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടുക്കളയിലെ പുക, പുകയിലെ പുക എന്നിവയാണ്. എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ പകർച്ചവ്യാധികളും കൂടുതലായി കണ്ടുവരുന്നു. ശ്വാസകോശ രോഗങ്ങളാണ് ഏറ്റവും പ്രധാനം. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങൾ കടുത്ത സൂര്യപ്രകാശവുമായും ഉയർന്ന താപനിലയുമായും പ്രതിപ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ താഴത്തെ തട്ടിൽ ഓസോൺ, പുകമഞ്ഞ് എന്നിവ വൻതോതിൽ ഉണ്ടാകുന്നു. ഇത് ശ്വാസകോശങ്ങളിൽ വീക്കമുണ്ടാക്കുകയും വായു സഞ്ചാര പാതകളെ ചുരുക്കുകയും ചെയ്യുന്നു. ഓസോണിന് പുറമെ പലതരത്തിലുള്ള പുകകളും ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിപ്പിക്കും. കനത്ത പുകയിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ സൂക്ഷ്മ കണികകൾ ശ്വാസകോശത്തിൻ്റെ ഉള്ളറകളിലേക്ക് നേരിട്ട് തുളച്ചു കയറുന്നു. ഇത് ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് പോലും ബ്രോങ്കൈറ്റിസ് വരാനും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയാനും കാരണമാകും. കൂടാതെ ആസ്മ, COPD, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ അടുത്തടുത്തുണ്ടാകുന്നതിനും തീവ്രത കൂടുന്നതിനും ഇടയാകുന്നു. അന്തരീക്ഷത്തിലെ ചെറിയ പൊടികൾ, മാരകമായ സൂക്ഷ്മകണങ്ങൾ എന്നിവ ശ്വാസകോശത്തിൽ കൂടി രക്തത്തിലെത്തുകയും അതുവഴി ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെത്തുകയും ചെയ്യുന്നു. ഇത് ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവ മൂല രോഗങ്ങളും മരണങ്ങളും വർദ്ധിപ്പിക്കുന്നു. ദീർഘകാല നിർജ്ജലീകരണം കാരണം കിഡ്നി സ്റ്റോൺ ഉണ്ടാകുകയും പെട്ടെന്ന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുകയും ചെയ്തേക്കാം. ഇനി അടുത്തത് വായുമലിനീകരണവും അലർജി രോഗങ്ങളെയും കുറിച്ചാണ്. ചൂട് കൂടുന്നതും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതും

0: ചെടികളും പുല്ലുകളും വൻതോതിൽ പോളൻ അല്ലെങ്കിൽ പൂമ്പടി പുറത്തുവിടുന്നതും മനുഷ്യനിൽ തുമ്മൽ, മൂക്കൊലിപ്പ്, അലർജി എന്നിവ വർദ്ധിപ്പിക്കും. ശ്വാസകോശ അണുബാധകളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ പെട്ടെന്ന് മാറി മറിയുന്നത് വൈറസുകളും ബാക്ടീരിയകളും പെരുകാൻ അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഇതുവഴി ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, തൊണ്ടയിലും ശ്വാസകോശത്തിലും അണുബാധകൾ, അതായത് ടോൺസിലൈറ്റിസ്, ബ്രോങ്കൈറ്റിസ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. വീടുകളിലും കെട്ടിടങ്ങളിലും ഈർപ്പം തങ്ങി നിൽക്കുമ്പോൾ പൂപ്പലുകൾ അതിവേഗം വളരുന്നു. ഇത് ശ്വാസകോശത്തിൽ ഫംഗസ് രോഗങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നത് മൂലം നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, ചൂടുകൊണ്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഹീറ്റ് എക്സോഷൻ, ചൂടുകൊരു അല്ലെങ്കിൽ ഹീറ്റ് റാഷ്, സൂര്യതാപം അല്ലെങ്കിൽ സൺബേൺ, പേശിവേദന അല്ലെങ്കിൽ ഹീറ്റ് ക്രാംസ്, സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നിവ ഉണ്ടാക്കുന്നു. അപ്രതീക്ഷിത മഴയും വെള്ളപ്പൊക്കവും കടുത്ത വരൾച്ചയും ജലദൗർലഭ്യവും കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. അതുവഴി വയറിളക്കം, കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു. മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളും വർദ്ധിക്കുന്നു. ഇതിനു പുറമെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനിയും ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയപ്പനിയും വർദ്ധിക്കുകയും കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മസ്തിഷ്കജ്വരം, സിക്ക, വെസ്റ്റ്നൈൽ എന്നിവയും കൂടുതലായി കാണുന്നുണ്ട്. ജൈവ വൈവിധ്യ നഷ്ടവും വനനശീകരണവും സംഭവിക്കുന്നത് കാരണം വന്യജീവികൾ മനുഷ്യവാസമുള്ള പ്രദേശങ്ങൾ ഇറങ്ങുകയും കുരങ്ങുപനി, ലൈം രോഗം എന്നീ ജന്തുജന്യ രോഗങ്ങൾ പുതിയ ജനവാസ മേഖലകളിലേക്ക് പടരാൻ കാരണമാകുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ചാടുന്ന രോഗഹാരികളായ ജന്തുജന്യ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക ആരോഗ്യം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, വായുമലിനീകരണം എന്നിവ കുറയ്ക്കാൻ ഉള്ള മാർഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാരിസ്ഥിതിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി നാശം തടയുന്നതിനുമായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ചെയ്യാൻ കഴിയുന്ന പ്രധാന നടപടികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവ കുറയ്ക്കുന്നതിന് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്വമാണുള്ളത്. മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നിർവഹിക്കുക, ഊർജ സംരക്ഷണം ത്തിനായിട്ട് വൈദ്യുതി ലാഭിക്കുന്നതിന് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും അണയ്ക്കുകയും LED ബൾബുകളും സൗരോർജ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുക. ജലസംരക്ഷണത്തിന് സംഭരണികളും റീചാർജ് കിണറുകളും നിർമ്മിച്ച് മഴവെള്ള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക. വനവൽക്കരണവും മരങ്ങൾ നടലും മറ്റൊരു കാര്യം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗതം വർദ്ധിപ്പിക്കുക, രാസവസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നിവയും നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. അവസാനം സമാപന സന്ദേശമായിട്ടും എനിക്ക് പറയാനുള്ളത്, നാം പരിസ്ഥിതിക്ക് പുറത്തല്ല ജീവിക്കുന്നത്, പരിസ്ഥിതിക്കുള്ളിലാണ് ജീവിക്കുന്നത്. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും സമൂഹത്തിൻ്റെ ക്ഷേമത്തെയും ഭാവി തലമുറകളെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതുവഴി ആരോഗ്യത്തെ സംരക്ഷിക്കുക, അങ്ങനെ ഭാവിയെ സംരക്ഷിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് മുൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രദീപ് കുമാർ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്, കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും

0: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
2: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
3: LIC ഹർ പൽ ആപ്കെ സാത്ത്.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് മനോജ് കൃഷ്ണൻ, നാടകം കൃഷ്ണപക്ഷക്കിളികൾ.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: ഇനി ലഹരി എന്ന നാടകത്തിനു വേണ്ടി പ്രമീള പാടിയ ഗാനം കേൾക്കാം.

0: നാടക ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ടൂറിസം ഡയറി, അമ്മച്ചി കൊട്ടാരം, അവതരണം ഹരിപ്രിയ. 6 മണിക്ക് പദ്ധതികൾ ജനനിലമയ്ക്ക് PM ശ്രീവിദ്യ. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കാർഷിക ജീവനം. ജില്ലയിലെ മുതിർന്ന കർഷകനായ അടിമാലി സ്വദേശി മത്തായി PP പാലക്കാടൻ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് കോടിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത ആർ കുറുപ്പ് സംസാരിക്കുന്നു. 8 മണിക്ക് പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈ ഷോർട്സ് സിദ്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ ഗന്ധങ്ങളുടെ രസതന്ത്രം, അധ്യാപകൻ ഉന്മേഷ് ബി അവലോകനം ചെയ്യുന്നു. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് ഇസൈ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 നാടൻ പാട്ടുകൾ. 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 നിയമവീഥി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പരിപാടി. 8 മണിക്ക് സാഹിത്യവേള പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 കായിക ലോകം. 9:30 ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.
1: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
2: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
3: LIC ഹർ പൽ ആപ്കെ സാഥ്.
4: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
5: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കുക.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: ഇന്ന് 6:50 കാർഷിക ജീവന പരിപാടിയിൽ ജില്ലയിലെ മുതിർന്ന കർഷകനും അടിമാലി സ്വദേശിയുമായ മത്തായി PP പാലക്കാടൻ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 ആരോഗ്യവേദിയിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോടിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത ആർ കുറുപ്പ് സംസാരിക്കുന്നു. 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ ഗന്ധങ്ങളുടെ രസതന്ത്രം അധ്യാപകൻ ഉന്മേഷ് ബി അവലോകനം ചെയ്യുന്നു. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10:00 ഇസൈ തെൻഡ്രിൽ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, ജപ്പാൻ എന്ന പേരിൽ നാം അറിയുന്ന രാജ്യത്തെ ആ നാട്ടുകാർ വിളിക്കുന്നത് മറ്റൊരു പേരിലാണ്, എന്താണ് ആ പേര്? ഉത്തരം നിപ്പോൺ. നിപ്പോൺ എന്ന വാക്കിന്റെ ചൈനീസ് ഉച്ചാരണത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കടന്നു വന്ന വാക്കാണ് ജപ്പാൻ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ഊഷ്മളമായ കാലാവസ്ഥ ആയിരുന്നു. മണിക്കൂറിൽ ഏകദേശം 9 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് FM.

പഴമയെ ചേർത്തു നിർത്തി നമുക്കു മുൻപിൽ 250-ലേറെ വർഷങ്ങളുടെ കഥ പറയുന്ന ഒരിടം. കിരീടവും ചെങ്കോലും എല്ലാം മറവിയുടെ മാറാലയിൽ പൊതിഞ്ഞ ഒരിടം. നമുക്ക് കേൾക്കാനെന്നോണം നിറം മങ്ങിയ ചുവരുകൾ കഥ പറയുന്ന ഒരിടം. പഴന്തമിഴ് പാട്ടിന് ശ്രുതിമീട്ടുന്ന ചീവീടുകളുള്ളയിടം. മഞ്ഞിൻ്റെ താഴ്വരയിൽ യക്ഷിക്കഥകളുടെ മേമ്പൊടിയിൽ ഇരുട്ടിന് കൂട്ടിരിക്കുന്ന കൊട്ടാരം. ഇടുക്കിയിലെ കുട്ടിക്കാനത്തുള്ള അമ്മച്ചിക്കൊട്ടാരത്തിലേക്കാണ് ടൂറിസം ഡയറി ഇന്ന് കൂട്ടുകാരെ കൊണ്ടുപോകുന്നത്.

പ്രിയ കൂട്ടുകാർക്ക് ടൂറിസം ഡയറിയിലേക്ക് സ്വാഗതം. അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള വഴി പറയട്ടെ. കോട്ടയത്ത് നിന്ന് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകണമെങ്കിൽ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം വഴി കുട്ടിക്കാനം എത്തണം. ഇനി എറണാകുളത്ത് നിന്നും വരുന്നവർ മൂവാറ്റുപുഴ, തൊടുപുഴ, മൂലമറ്റം, കുളമാവ്, ചെറുതോണി, കട്ടപ്പന വഴി കുട്ടിക്കാനം എന്ന റൂട്ട് തിരഞ്ഞെടുക്കാം. എറണാകുളത്ത് നിന്നും കോട്ടയത്തെത്തുന്ന മറ്റൊരു റൂട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് മുണ്ടക്കയം, കുട്ടിക്കാനം എന്ന വഴിയും തിരഞ്ഞെടുക്കാം. പക്ഷേ 20-25 കിലോമീറ്ററോളം കൂടുതലുണ്ടാവും. ഇനി തമിഴ്നാട് തേനിയിൽ നിന്ന് വരുന്നവർ തേനി, കമ്പം, കുമളി വഴി കുട്ടിക്കാനം എത്തുക. കോയമ്പത്തൂർ നിന്ന് പൊള്ളാച്ചി, ഉടുമൽപേട്ട്, മൂന്നാർ, നെടുങ്കണ്ടം, കുട്ടിക്കാനം എന്ന വഴിയും തിരഞ്ഞെടുക്കാം. ഇനി നിങ്ങൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നതെങ്കിൽ തിരുച്ചി, ദിണ്ടുക്കൽ, തേനി വഴി കുമളി, കുട്ടിക്കാനം എത്തുക. കുട്ടിക്കാനം ടൗണിൽ നിന്ന് ഏലപ്പാറ റോഡിലേക്ക് തിരിഞ്ഞ് 2 കിലോമീറ്ററോളം പോയാൽ അമ്മച്ചി കൊട്ടാരത്തിലെത്താം. പിന്നെ കൊട്ടാരത്തിനടുത്ത് കടകളൊന്നുമില്ല. കുട്ടിക്കാനത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകണമെന്ന കാര്യം മറക്കരുത്.

ഇവിടെ നിന്ന് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ചെറിയ കാടിന്റെ നടുവിലൂടെയാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് എത്തേണ്ടത്. കുട്ടിക്കാനത്ത് നിന്ന് വഴി തിരിഞ്ഞ് അമ്മച്ചി കൊട്ടാരത്തിന്റെ റൂട്ട് എടുക്കുമ്പോഴേ കാടിന്റെ ശബ്ദവും ഇരുട്ടും ഒക്കെ അറിയാൻ തുടങ്ങും. അങ്ങനെ കാലം കവർന്ന പ്രൗഢിയോടെ ഒരു ഗേറ്റ് നമ്മെ അമ്മച്ചി കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോടമഞ്ഞ് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇടുക്കിയിലെ കുട്ടിക്കാനത്തിന്റെ ഹൃദയത്തിൽ കാടിന്റെ നടുവിൽ 25 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചരിത്ര സ്മാരകമാണ് അമ്മച്ചി കൊട്ടാരം. തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരുടെ സഹോദരിമാർക്കാണ് റാണി പദവി നൽകിയിരുന്നത്. രാജാക്കന്മാരുടെ ഭാര്യമാരെ അമ്മച്ചി എന്ന് വിളിച്ചു പോന്നു. രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായി അവർ പണിത ഈ കൊട്ടാരത്തിൽ അമ്മച്ചിമാർ താമസിച്ചതുകൊണ്ട് അമ്മച്ചി കൊട്ടാരമെന്ന പേര് വന്നു. രാജാവ് പത്നിക്കായി പണിത താജ്മഹൽ. അമ്മച്ചി കൊട്ടാരത്തിലേക്ക് എത്തുന്ന ഗേറ്റ് കടന്നാലും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. കാവുകളുടെയൊക്കെ പ്രതീതി തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം പോലെയാണ് ചെല്ലുമ്പോൾ തോന്നുന്നത് അല്ലേ? നിറയെ കുറ്റിച്ചെടികൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്ത് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ തോന്നിപ്പിക്കുന്നുണ്ട്. ഇവിടെ വളരെ മോശം വഴിയല്ല, പക്ഷെ മഴ പെയ്ത നിറയെ ചെളിയായിരിക്കും. മലയാളത്തിലെ പല ഹൊറർ സിനിമകൾക്കും വേദിയായ സ്ഥലത്തുകൂടി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, തനിയെ ഇതിലെ വന്നാൽ രാത്രിയിൽ ഈ ഭാഗത്ത് ഒറ്റപ്പെട്ടാൽ അത്യാവശ്യം പേടിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ ഈ സ്ഥലം തരുന്നുണ്ട്. അതിനൊട്ടും സംശയം വേണ്ട. പിന്നെ ഈ സമയം പേടിക്കാനൊന്നുമില്ല. ഇരുട്ടെത്തുന്നതിന് മുൻപ് നമുക്കങ്ങ് തിരിച്ചു പോയേക്കാം. കുറച്ച് ടൂറിസ്റ്റിനെയൊക്കെ ഇവിടെ കാണാം. ചിലർ അമ്മച്ചി കൊട്ടാരം കണ്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. എങ്കിലും യക്ഷിക്കഥകളുടെ കൂട്ടുള്ള നിഗൂഢ രഹസ്യങ്ങൾ മറനീക്കുന്ന അമ്മച്ചി കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലൻ തിരുനാൾ അന്ന് പത്നിക്കായി പണിത വസതി. പിന്നീട് സേതുലക്ഷ്മി ഭായിയുടെ സമയത്തും വേനൽക്കാല വസതി തന്നെയായിരുന്നു ഇവിടം. പണ്ട് പ്രൗഢി നിറഞ്ഞ് പൂങ്കാവനത്തിനു നടുവിൽ തലയുയർത്തി നിന്ന ഈ കൊട്ടാരം ഇന്ന് ജീർണാവസ്ഥയിലാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ ഈ സ്ഥലത്ത് കൊട്ടാരത്തിന്റെ യാതൊരു മെയിൻ്റനൻസും നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കാൻ ഒരു നോട്ടം മതി. 200 വർഷത്തിന്മേൽ പ്രായമുള്ള അമ്മച്ചി കൊട്ടാരത്തിന്റെ കാവലായി പ്രായമായ ദമ്പതികളാണ് ഇവിടെയുള്ളത്. കൊട്ടാരവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതും ഇവരാണ്. തടികൊണ്ടുള്ള സീലിംഗ് നമുക്ക് ആശ്ചര്യമാവുന്നുണ്ടേ. കൊട്ടാരത്തിന്റെ മേൽക്കൂരയെ തൂണുകൾ പ്രൗഢിയോടെ ഉയർത്തി നിർത്തിയിരിക്കുന്നു. തടി പാകിയ സീലിംഗ്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പണിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പണിയുക എന്നതിലല്ല, ഇത്രയേറെ വർഷങ്ങൾ നിലനിൽക്കുക എന്നതാണ് കാര്യം അല്ലേ? വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറാം. ഇവിടുത്തെ വാതിൽ സാധാരണമായ ഒന്നാണ്, കൊത്തുപണികൾ ഒന്നുമില്ല. മുല്ലപ്പെരിയാർ ഡാമും നേരിമംഗലം പാലവും ഒക്കെ പണിയാൻ ഉപയോഗിച്ച സുർക്കി മിശ്രിതമാണ് ഇത് പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് കടക്കുമ്പോഴേ വിശാലമായ ഹാള്, നെരിപ്പൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുമ്പോൾ തീ കായാനുള്ള സംവിധാനം. ഹാളിൽ നല്ലൊരു തണുപ്പുണ്ട്. പ്രകാശം കുറവായതുകൊണ്ടും ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ടും കാഴ്ച മങ്ങിയ വെളിച്ചത്തിലാണ്. ആദ്യ വലിയ മുറിയിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് നമുക്ക് കടക്കാം. പണ്ട് രാജാക്കന്മാർ മീറ്റിംഗ് ഒക്കെ കൂടിയിരുന്ന സ്ഥലമാണിവിടം. വേനൽക്കാല വസതിയാണെങ്കിലും അവശ്യ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഈ മുറിയിലാണ് ഒത്തുകൂടിയിരുന്നത്. ഈ മുറിക്കകത്ത് നിന്നും ഉള്ളിലേക്ക് കടന്നാൽ നടുമുറ്റമാണ്. നടുമുറ്റമൊക്കെ ഇപ്പോൾ മുറ്റമല്ല, കാടാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന മുറിയാണ് തോഴിമാർ താമസിച്ചുകൊണ്ടിരുന്ന മുറി. നമ്മുടെ വീടിന്റെ വലിപ്പമുണ്ട് ഓരോ മുറിക്കും. സിനിമാ ചിത്രീകരണത്തിനെത്തിയവർ ഉപേക്ഷിച്ചു പോയ വസ്തുക്കളെല്ലാം മുറികളിൽ അവശേഷിപ്പുകളായി കൊട്ടാരത്തിനൊപ്പം കൂടിയിട്ടുണ്ട്. ഇനി കാണുന്ന ഈ വിശാല മുറിയിലാണ് ഇവരുടെ നൃത്തവും പാട്ടുമൊക്കെ നടന്നിരുന്നത്.

വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ റാണിക്കും തോഴിമാർക്കും നമ്മുടേതുപോലെ റേഡിയോയോ ടിവിയോ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലായിരുന്നല്ലോ. ചുവരിലെല്ലാം ഹൊറർ ഫിലിംസിനും മറ്റും മാറ്റുകൂട്ടുന്ന ചിത്രങ്ങളുടെ നിറക്കൂട്ടുകളും ഒക്കെ ഇപ്പോൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതൊന്നും രാജഭരണ സമയത്തേ അല്ല. ഇപ്പോൾ കണ്ട എല്ലാ മുറികളിലും നെരിപ്പോടുണ്ടായിരുന്നു. അതുകൊണ്ട് പണ്ടിവിടെ അനുഭവപ്പെട്ട തണുപ്പ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ താഴേക്കായി കാണുന്ന ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നാൽ ഡൈനിങ് ഹാളിലും കിച്ചണിലും എത്താം. ഈ ഇടനാഴിക്ക് ഇരുവശത്തും വലിയ വാതിലുകളൊക്കെ ഉണ്ട്. വെളിച്ചം കയറാനുള്ള ചെറിയ സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും ഭീകരമായൊരു അന്തരീക്ഷമാണ്. ഇങ്ങനെ ഇടനാഴിയിലൂടെ കുറച്ച് പടവുകളൊക്കെ ഇറങ്ങി വീണ്ടും കടുത്ത ഇരുട്ടിലേക്കാണ് എത്തുന്നത്. ഡൈനിങ് ഏരിയയുടെ ഭാഗത്തേക്കുള്ള വാതിലുകളൊക്കെ ദ്രവിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡൈനിങ് ഹാളിന് ചുറ്റും മറ്റു മുറികളും ഉണ്ട്. ഡൈനിങ് ഹാളിന് മേൽക്കൂര ഇല്ലെന്ന് തന്നെ പറയാം. അതായത് ഓടുപാകിയ ഇതിൻ്റെ മേൽക്കൂര ഇപ്പോൾ തീർത്തും പോയിരിക്കുന്നു. ഇവിടുത്തെ വലിയ വാഷ് ബേസിന് ഒരു കാഴ്ച തന്നെയാണ്. തിരുവിതാംകൂറിൻ്റെ ചരിത്ര ഭാഗമായ ഈ രാജകൊട്ടാരം ഇങ്ങനെ ജീർണിതാവസ്ഥയിൽ കാണുമ്പോൾ തെല്ലു ദുഃഖമില്ലാതെ ഇല്ലാട്ടോ. ഇവിടെ മുറിക്കുള്ളിലാണെങ്കിലും കാടിന് നടുവിലാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു വലിയ ആട്ടുകല്ല് കിടപ്പുണ്ട്.

0: ഈ മുറിക്കൊക്കെ അസാധാരണ വലിപ്പമാണ്. തടിയിൽ തീർത്ത ഭാഗങ്ങളും കൽഭിത്തിയുമൊക്കെ ഇനിയും ദീർഘായുസോടെ നിൽക്കുമെന്ന് തോന്നുന്നു. ഒരു ചിതൽ കുഞ്ഞുപോലും തൊടാതെ ഇത് നിൽക്കുന്നുണ്ട്. എണ്ണിയാൽ തീരാത്ത കൊച്ചും വലുതുമായ തൂണുകൾ ധാരാളമുണ്ട് കൊട്ടാരത്തിന് ചുറ്റും. ഇതിനിടയിലെ ഏതോ വാതിലിലൂടെ കടന്നു പോകുന്ന തുരങ്കം പീരിമേടാണ് എത്തുന്നതെന്ന്. ഇപ്പോൾ ഇങ്ങനെ കുറേയേറെ ഡോറുകൾ അടച്ചിട്ടിട്ടുണ്ട്. രണ്ടോ മൂന്നോ രഹസ്യ വഴികൾ, തുരങ്കപാതകൾ എല്ലാ കൊട്ടാരങ്ങളെയും പോലെ ഈ കൊട്ടാരത്തിനും ഉണ്ടത്രേ. അമ്മച്ചി കൊട്ടാരത്തെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് പറഞ്ഞു തരാനായി ടൂറിസം ഡയറിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം.
1: അമ്മച്ചിക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാനം ടൗണിനോട് വളരെ അടുത്തായിട്ടാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വേനൽക്കാല വസതി എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു കൊട്ടാരം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഏകദേശം 1860s കൊട്ടാരം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അമ്മ മഹാറാണിയായിരുന്ന സേതുലക്ഷ്മി ഭായി തമ്പുരാട്ടിയുടെ വേനൽക്കാല വസതിയായിട്ടാണ് ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നതെന്നാണ് ഐതിഹ്യം. നമുക്കറിയാവുന്ന പോലെ തന്നെ കുട്ടിക്കാനത്ത് എപ്പോഴും തണുത്ത കാറ്റും നല്ല മഞ്ഞും കോടമഞ്ഞും ഒക്കെയുള്ള പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രദേശമാണ് കുട്ടിക്കാനം. അപ്പം അതുകൊണ്ട് തന്നെ രാജകുടുംബത്തിന് പ്രകൃതി സൗന്ദര്യം ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു വേനൽക്കാല വസതി അല്ലെങ്കിൽ ഒരു വേനൽക്കാല വിശ്രമ കേന്ദ്രം പോലെ ഈ അമ്മച്ചിക്കൊട്ടാരം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ ആ പഴയ കൊട്ടാര കെട്ടിടമാണ് നമുക്കിപ്പോൾ അവിടെ എത്തിയാൽ കാണാനും പറ്റുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റും വനനിബിഡമാണ്, വലിയ മരങ്ങളും സുന്ദരമായ ഒരു പ്രദേശമായിട്ടാണ് ഇതെന്ന് നിലകൊള്ളുന്നത്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന ആ പഴയ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുവാനായിട്ടും ആ സൗന്ദര്യം ആസ്വദിക്കുവാനായിട്ടും ഒക്കെ സാധിക്കും. കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ വാസ്തുശൈലിയും അതോടൊപ്പം തന്നെ ഒരു യൂറോപ്യൻ ശൈലിയും കൂടെ ചേരുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അമ്മച്ചിക്കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മച്ചിക്കൊട്ടാരത്തിൽ നിന്ന് ഭൂഗർഭ പാതകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊരു ചരിത്രപരമായിട്ടുള്ള രേഖകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് ഒരു ഐതിഹ്യം ഉണ്ട്. അതുപോലെ ഒട്ടനവധി സിനിമകളൊക്കെ ഇപ്പോൾ ഈ അമ്മച്ചിക്കൊട്ടാരത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. കുട്ടിക്കാനം ഒരു വിനോദസഞ്ചാര കേന്ദ്രം അല്ലെങ്കിൽ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സുന്ദരമായ കാലാവസ്ഥയൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അപ്പം ഇങ്ങനെ കുട്ടിക്കാനം വഴി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം സന്ദർശിക്കുവാനും കൂടി ഈ അമ്മച്ചിക്കൊട്ടാരം ഉപയോഗിക്കുവാൻ സാധിക്കും. വനനിബിഡമായ പാതകളും പഴയ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളും ഒക്കെ സഞ്ചാരികളെ എപ്പോഴും മനംമയക്കുന്ന ഒരു യാത്രാ അനുഭവം ലഭിക്കുന്ന തരത്തിലുള്ളൊരു പ്രദേശമാണിത്. അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുവാനും അമ്മച്ചിക്കൊട്ടാരം വഴിയുള്ള ഒരു യാത്ര എപ്പോഴും ഗുണം ചെയ്യും.
0: 250 മുകളിലായ ഈ കൊട്ടാരവും കാടും പരിസരവും അന്നത്തെ മനോഹരമായ ഒരു കൊട്ടാരവും പൂന്തോട്ടവും ആയിരുന്നിരിക്കാം. ചുറ്റിനുമുള്ള മരങ്ങളുടെ പ്രൗഢിയും അത് വേറെ തന്നെ. വൻ മരങ്ങളുടെ വേരുകൾ പാമ്പു പോലെ ഇഴഞ്ഞ് അടുത്ത മരത്തിന്റെ സമീപത്തേക്ക് എത്തുന്നത് മണ്ണിനു മുകളിലൂടെ കാണാം. മരങ്ങൾക്ക് ചുവടുകളിലൂടെ ഫോട്ടോസിനായി ആളുകൾ പായുന്നുണ്ട്. ഇത്രയേറെ കൂളിംഗ് എഫക്റ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നും എങ്ങനെ പോകാൻ തോന്നും അല്ലേ? പക്ഷേ ഇരുട്ട് കയറി വരുമ്പോൾ മരങ്ങൾക്കിടയിൽ ഇന്ദ്രിയത്തിലെ വാണി വിശ്വനാഥിനെയൊക്കെ കാണുന്ന പോലെ തോന്നുന്നുണ്ടോ? കാർബൺ എന്ന ഫഹദ് ഫാസിൽ ചിത്രത്തിലും ലൂസിഫറിലുമൊക്കെ കൊട്ടാരം സാന്നിധ്യമായിട്ടുണ്ട്. കാർബണിലെ ഒരു ഗാനം മുഴുവൻ കൊട്ടാരത്തിന് ചുറ്റിയാണ്. എന്നാൽ നമുക്ക് പടിയിറങ്ങാം. കുട്ടിക്കാനത്ത് മഞ്ഞ് പുതച്ച് ഏകാന്തതയുടെ കാവൽക്കാരിയായി നിൽക്കുന്ന കൊട്ടാരത്തിൽ നിന്നും 200 കഥകൾ മൗനമായി പറയുന്ന രാജപ്രണയത്തിന്റെ ഭാഗമായ ഇടനാഴികളിൽ നിന്നും കാറ്റും വെയിലുമൊക്കെ ഒളിഞ്ഞു കടക്കുന്ന ഇരുണ്ട മുറികളിൽ നിന്നും

യക്ഷി സിനിമകളുടെ യക്ഷിക്കഥകളെ കൂട്ടുചേർത്ത അമ്മച്ചി കൊട്ടാരത്തിൽ നിന്നും പേടിപ്പിക്കുന്ന മൂളലുകളിൽ നിന്നും പഴമയുടെ മാറാല നീക്കി നമുക്ക് നമ്മുടെ ലോകത്തേക്ക് പോകാം. അമ്മച്ചി കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ കൂട്ടുകാർക്കൊപ്പം ടൂറിസം ഡയറിയിൽ ഇതുവരെ യാത്ര ചെയ്തത് ഞാൻ ഹരിപ്രിയ. വീണ്ടും ടൂറിസം ഡയറിയുടെ അടുത്ത അധ്യായത്തിൽ നമുക്കൊന്നിക്കാം. നന്ദി, നമസ്കാരം.

0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യാ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഇ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashwani, the news read by V.C. Pramod. Prime Minister Narendra Modi has said that Vikasit Bharat can be realized only with the contribution and participation of everyone. Mr. Modi made these remarks during a virtual interaction today with Seva Yatris traveling on the yatra from Varanasi to Vadnagar under Seva Sankalp Abhiyan. Mr. Modi highlighted that Vadnagar gave him the values that shaped his life, while Kashi added countless colors of service to those values. He expressed happiness that young people are also enriching this journey with the many colors of service.
4: Hame Atmanirbhar Bharat banana hai. Chunautiyan aayegi. Chunautiyon ko chunauti dene ka to sanskar lekar ke hum chale hain. Isliye hame har din ek nayi urja lekar seva bhav ke sath rashtra kalyan, rashtra seva ka kaam, jan seva se rashtra seva. इस मंत्र को जीना है. इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे ये यात्रा उतनी ज्यादा सफल होगी.
3: The Prime Minister said that over the past 12 years, the gap between cities and villages in India has narrowed significantly. Today, infrastructure in villages has improved considerably, while self-defense, self-reliance among the women of the country has also increased. During the interaction, these yatris shared their experiences with the Prime Minister. Mr. Modi also urged the yatris to maintain a diary and record their experiences during the yatra. Prime Minister Narendra Modi today highlighted the achievements of the Make in India initiative as it marks 12 years. In a social media post, Mr. Modi said that the initiative has led to more being made in India, more investment in India, and more exports from India. He said this transformation is visible across sectors. The Prime Minister said Make in India is about creating infrastructure, enterprise, and innovation that allow India to grow and prosper. The government has said that 70,000 rural youth across states and union territories will be provided skill training from next month under the Deen Dayal Upadhyaya Grameen Kaushalya Yojana DDU GKY 2.0. The DDU GKY 2.0 is a centrally sponsored scheme providing placement-linked skill training to poor rural youth. The duration of the training varies from 3 months to 12 months. External Affairs Minister S. Jayashankar continued his intensive diplomatic outreach on the sidelines of the 81st United Nations General Assembly in New York. Dr. Jayashankar held a series of meetings with his counterparts from Armenia, Barbados and Iraq, besides meeting Panama President Jose Raul Mulino. Sharing details of his engagements in a series of social media posts, the External Affairs Minister said the discussions focused on bilateral cooperation, regional developments and broader international issues. The latest meetings form part of Dr. Jayashankar's broader diplomatic outreach during the UNGA, where he has held discussions with leaders and foreign ministers from several regions on bilateral ties, regional developments, and multilateral cooperation. Secretary West in External Affairs Ministry C.B. George delivered India's statement at the high-level plenary meeting on addressing the existential threats posed by sea level rise at the 81st UN General Assembly in New York. He welcomed the adoption of the UN Declaration on Sea Level Rise and highlighted India's efforts on coastal resilience, mangrove conservation and disaster resilient infrastructure. In Asian Games, Indian duo Kamaljeet and Suruchi Singh won gold in the mixed team 10-meter air pistol event in Nagoya, Japan today. The pair shot 484.6 in the final to finish 6.6 points ahead of South Korea's Soo Hyun Hong and Gaon Chu, who took silver with 478. India's Indian long-distance runner Gulveer Singh won the silver medal in the men's 10,000-meter race at the Asian Games. Indian athlete Baranika Elangovan won the bronze medal in the women's pole vault.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: രാജാവ് വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. തൻ്റെ രക്ഷയിലുള്ള നന്ദിനിയാണ് ആക്രമിക്കപ്പെട്ടത്. അവളെ രക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ല. അക്രമി മുൻപിലുണ്ട്, പക്ഷേ തൻ്റെ കൈ സ്തംഭിച്ചിരിക്കുന്നു. മഹാരാജാവിൻ്റെ നിസ്സഹായതയാണ് അടുത്ത ശ്ലോകത്തിൽ ഉള്ളിൽ തട്ടും വിധം കാളിദാസൻ വർണ്ണിക്കുന്നത്. രോഷമുള്ളിൽ തിളച്ച് ഉള്ള എരിയുകയാണ്. മന്ത്രം കൊണ്ട് വീര്യം കെട്ട സർപ്പത്തെ പോലെ രാജാ സ്വതേജോഭി അന്ത അദഹ്യത. സ്വന്തം തേജസ് കൊണ്ട് രാജാവ് ഉള്ളിൽ സ്വയം ദഹിച്ചു. പ്രാണൻ കൊടുത്താണെങ്കിലും അധിക്ഷേപത്തെ സഹിക്കാതിരിക്കലാണ് തേജസ്. അധിക്ഷേപാദ്യ അസഹനം തേജ പ്രാണാത്യേഷു അഭി. അധിക്ഷേപങ്ങൾ അനവധിയാണിവിടെ. താൻ സംരക്ഷിക്കുന്ന പശുവിനെ അന്യനാക്രമിച്ചു എന്നത് തന്നെ ആദ്യത്തെ അധിക്ഷേപം. തൻ്റെ കൈ നിശ്ചലമായതിൻ്റെ നിസ്സഹായത മറ്റൊന്ന്. ഇതെല്ലാമായിട്ടും കുറ്റവാളി ജയഭാവത്തിൽ മുന്നിൽ നിൽക്കുന്നു എന്നത് മറ്റൊന്ന്. ഇതിലൊന്നുപോലും സഹിക്കാൻ തനിക്കാവില്ല, പിന്നെയല്ലേ എല്ലാം. നിസ്സഹായതയിലുള്ള ഈ അസഹനം അദ്ദേഹത്തിൻ്റെ അന്തസ്താപത്തെ വർദ്ധിപ്പിച്ചു. ബാഹുപ്രതിഷ്ഠംഭവിവൃദ്ധമന്യു, ബാഹുവിനുണ്ടായ പ്രതിബന്ധം ശരമെടുക്കാൻ കഴിയായിക അദ്ദേഹത്തിൻ്റെ കോപത്തെ വർദ്ധിപ്പിച്ചു. അഭ്യർണം ആകസ്കൃതം അസ്പൃശദ്ഭിഹി, തേജസിൻ്റെ വിശേഷണമാണ്. ആകസ്കൃതൻ, തെറ്റ് ചെയ്തവൻ, അപരാധി, അഭ്യർണനാണ് അവൻ, അടുത്തു നിൽക്കുന്നു. എന്നിട്ടും തൻ്റെ തേജസ്സിന് കുറ്റവാളിയെ തൊടാൻ ആകുന്നില്ല. അഭ്യർണം ആകസ്കൃതം അസ്പൃശദ്ഭിഹി സ്വതേജോഭിഹി രാജാ അദഹ്യത. തെറ്റ് ചെയ്തവൻ തൊട്ടു നിൽക്കുന്നു, എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം തൻ്റെ കൈകൾ നിശ്ചലങ്ങളായിരിക്കുന്നു. അന്തസ്താപത്തിൻ്റെ ഹേതു ഇതാണ്. ഉള്ളിലൊതുക്കുന്ന കോപത്തെ വെളിപ്പെടുത്താനാണ് സർപ്പത്തിൻ്റെ ഉപമ. ശത്രുവിനെതിരെ കോപിച്ച് ആഞ്ഞുകൊത്താൻ വരുന്ന സർപ്പത്തിൻ്റെ വീര്യം മന്ത്രം കൊണ്ട് പെട്ടെന്ന് തടയപ്പെട്ട പോലെ. മന്ത്രേണ നിരുദ്ധവീര്യ ഭോഗീ ഇവ, മന്ത്രം മൂലം വീര്യം കെട്ട സർപ്പം കോപമുള്ളിൽ ഒതുക്കുന്നതുപോലെ. ഒതുക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതേയുള്ളൂ, യഥാർത്ഥത്തിൽ വീര്യം ഒതുങ്ങുന്നില്ല, ഉള്ളിലത് തിളച്ചു മറിയുകയാണ്. ബാഹുസ്തംഭം മൂലം നിരുദ്ധവീര്യനായ ദിലീപൻ മന്ത്രം കൊണ്ട് ശക്തി കെട്ട സർപ്പത്തെ പോലെ രോഷത്താൽ ഉള്ളിൽ തിളച്ചു.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 6:50 കാർഷിക ജീവനം പരിപാടിയിൽ കേൾക്കാം. ജില്ലയിലെ മുതിർന്ന കർഷകനും അടിമാലി സ്വദേശിയുമായ മത്തായി പി പി പാലക്കാടൻ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് 6:50.

75 ആരോഗ്യവേദിയിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോടിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത ആർ കുറുപ്പ് സംസാരിക്കുന്നു.

8 മണിക്ക് പുത്തൻ പാട്ടുകൾ, 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ ഗന്ധങ്ങളുടെ രസതന്ത്രം, അധ്യാപകൻ ഉന്മേഷ് ബി അവലോകനം ചെയ്യുന്നു. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 10 മണിക്ക് ഇസൈ തെൻഡ്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. ഇന്ന് രാത്രി 10 മണിക്ക് ഇസൈ തെൻഡ്രിൽ. മറക്കാതെ സന്ദേശങ്ങൾ അയയ്ക്കുക.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झाः। आदौ मुख्याः वार्ताः। विकसित भारतस्य संकल्पाय सर्वजन सहभागिता अनतिक्रमणीया इति सेवा संकल्पाभियाने सेवायात्रिभिः सह सम्भाषणावधौ प्रधानमन्त्रिणा नरेन्द्रमोदिना प्रख्यापितम्। दीनदयाल ग्रामीण कौशल्या योजनया 70,000 युवकानां प्रशिक्षणाय प्रशासनेन व्यधायि निर्णयः। IBSA मञ्चे पहलगाम आक्रमणस्य तीव्र निन्दा। आतंकवादोन्मूलनाय दृढ संकल्पश्च प्रकटितः। गभीर अवपातेन ओडिशा आंध्र तेलंगाना राज्येषु अतिवृष्ट्या महती क्षतिः आपादिता। ऋतु विज्ञान विभागस्य उच्च सतर्कता च वर्तते। अपि च नागोया एशियाई क्रीडासु 10 मीटर एयर पिस्तौल स्पर्धायां भारतस्य कमलजीत सुरुचि युग्मेन स्वर्ण पदकं प्रासाधि। अथ वार्ताः विशदीकृत्य। सर्वेषां सहभागित्वेन योगदानेन चैव विकसितं भारतम् इति संकल्पः सिद्ध्येत्। सेवा संकल्प अभियानान्तर्गतं काशीतः वडनगरं यावत् प्रस्थिताभिः सेवायात्राभिः सह आभासीय संवादे प्रधानमन्त्री मोदी एतद् उदघोषयत्। वडनगरं मह्यं जीवनस्य आधारभूतान् संस्कारान् अयच्छत्। काशी च तेषु संस्कारेषु सेवानुरागस्य अनन्तान् वर्णान् समवयत् इति श्रीमोदी प्रत्यपादयत्। युवानः अपि अनेकैः सेवावर्णैः एतां यात्रां भूषयन्ति इति सः परं सन्तोषं प्राकटयत्।
1: हमें आत्मनिर्भर भारत बनाना है। चुनौतियां आएगी, चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले हैं। इसलिए हमें हर दिन एक नई ऊर्जा लेकर सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जन सेवा से राष्ट्र सेवा, इस मंत्र को जीना है। इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे, ये यात्रा उतनी ज्यादा सफल होगी।
0: विगतेषु द्वादश वर्षेषु भारते नगर ग्रामयोः पारंपरिकं वैषम्यं भूयसा ह्रासम गच्छत् इति प्रधानमन्त्रिणा संकेतितम्। अद्यत्वे ग्रामेषु आधारभूत तन्त्राणां महती समृद्धिः अभवत्। राष्ट्रस्य नारीणां स्वावलम्बनम् अपि उत्कर्षं प्राप। संवादावधौ यात्रिणः स्वकीयान् अनुभूति संचयान् प्रधानमन्त्रिणः पुरतं न्यवेदयन्। प्रधानमन्त्री अपि यात्रिणः दैनन्दिन्यां स्वकीयान् यात्रानुभवान् समालेखितुम् अभ्यप्रार्थयत्। दीनदयाल उपाध्याय ग्रामीण कौशल्या योजनायाः प्रत्यग्रे संस्करणे आगामि मासादारभ्य विविध राज्येषु केन्द्रशासित प्रदेशेषु च 70,000 ग्रामीण युवानः वृत्तिकौशलशिक्षणेन अनुग्रहीष्यन्ते। केन्द्रप्रशासनपोषित प्राधान्या एषा योजना निर्धन ग्रामीण युवकानाम् आजीविका सम्बद्धं कौशलसंवर्धनं विधातुं सन्नद्धा वर्तते। प्रशिक्षणस्यास्य समयावधिः त्रिमासात् आरभ्य 12 मासावधिः निर्धारिता अस्ति। ग्रामीणविकासमन्त्रालयेन उदीरितं यत् अस्मिन् अभियाने सम्बद्धेभ्यः 31 राज्येभ्यः केन्द्रशासितप्रदेशेभ्यश्च आगामिवर्षद्वयस्य चक्राय 9,00,000+ युवकेभ्यः प्रशिक्षणसंवर्धनस्य बृहत् लक्ष्यं समर्पितम्। मेक इन इंडिया भारतवर्षे निर्माणम् इत्यस्याः राष्ट्रियनीतेः 12 वर्षपूर्तिम् उपलक्ष्य प्रधानमन्त्री नरेन्द्र मोदी अस्याः ऐतिहासिकं साफल्यं सप्रश्रयं रेखाङ्कितवान्। सामाजिकान्तर्जालीय सन्देशं ददर् श्रीमोदी अकथयत् यत् अनया नीत्या देशे स्वदेशीया उत्पादकता सुदृढा अभवत्, वैदेशिक निवेशस्य वर्धनं च जातम्, भारतस्य निर्यातः च नूतनाम् उन्नतिम् अस्पृशत्। एषः क्रान्तिकारी परिवर्तनप्रवाहः सम्प्रति देशस्य सर्वेषु अपि क्षेत्रेषु प्रत्यक्षं दृश्यते। प्रधानमन्त्रिणा उदीरितं यत् मेक इन इण्डिया केवलं निर्माणकार्यं नैवास्ति, प्रत्युत इद तादृशस्य आधारभूत तंत्रस्य उद्यमशीलतायाः नवोन्मेषस्य च सृजनमस्ति येन भारतवर्षम् अविरतं समृद्धि पथि अग्रेसरं भवेत्। संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। संयुक्त राष्ट्र महासभायाः उपवेशने न्यूयॉर्क नगरे IBSA इति मञ्चस्य अन्तर्गतम् आयोजितायां मन्त्रिस्तरीय गोष्ठ्यां भारतस्य विदेशकार्यमन्त्री डॉ एस जयशंकरः, दक्षिण अफ्रीकायाः विदेशमन्त्री रोनाल्ड लोमोला, ब्राजील देशस्य विदेशमन्त्री मौरो वेरा च सम्भूय पहलगाम नगरे संजातस्य आतंकवादी आक्रमणस्य तीव्रं भर्त्सनम् अकुर्वन्। आतंकवादं प्रति निरपेक्ष असहनशीलताम् इति स्वकीयं दृढं संकल्पं च पुनः एते उपस्थापयन्। त्रिभिः अपि मन्त्रिभिः संयुक्त राष्ट्रस्य नियमपत्रस्य अन्ताराष्ट्रिय विधि संहितायाः सुदृढ बहुपक्षीय व्यवस्थायाः च प्रति स्वकीया प्रतिबद्धता प्रदर्शिता। एकस्मिन् संयुक्त विज्ञापने IBSA नेतारः संयुक्त राष्ट्र सुरक्षा परिषदः व्यापक परिष्कारस्य आह्वानम् अकुर्वन् येन एषा संस्था समकालीन यथार्थतायाः प्रतिनिधित्वं कुर्वाणा अधिकं लोकतांत्रिक प्रभाविणी च भवेत्। अत्रावधेयं यत् तैः जलवायु परिवर्तनस्य समाह्वानानां त्वरित समाधानाय नवीकरणीय ऊर्जायाः प्रसाराय संगणकीय संपर्क संवर्धनाय अथ आर्थिक समृद्ध्यै कृत्रिम प्रज्ञायाः समुचित उपयोगाय विशेषं बलं प्रदत्तम्। वैश्विक अनिश्चिततासु सत्यपि भारतेन 17.8% विकासं संप्राप्य तीव्रतम वर्धमान अर्थव्यवस्थायाः स्थानं सुरक्षितम् इति ग्रेटर नोएडा नगरे उत्तर प्रदेश अन्ताराष्ट्रिय व्यापार मेलायाः उद्घाटनावधौ गृहमन्त्री अमित शाहः उदघोषयत्। सः अवदत् यत् मूडीज इति संस्थया भारतस्य विकास पूर्वानुमानं प्रवर्धितम्। JCR संस्थया च देशस्य सार्वभौम मानांकनं समुन्नतम्।
2: उत्तर प्रदेश के अंदर जो परिवर्तन आया है इसी के कारण आज उत्तर प्रदेश लक्ष्य तय कर सकता है कि हम $1 ट्रिलियन की इकोनॉमी उत्तर प्रदेश को बनाएंगे। इस प्रदर्शनी में कई व्यापारिक समझौते भी होने वाले हैं। दुनिया भर से आए हुए खरीदार यहाँ मौजूद है और इससे निश्चित रूप से उत्तर प्रदेश में इन्वेस्टमेंट, उत्पादन और बिक्री तीनों क्षेत्र में बहुत बड़ी बढ़ोतरी होने वाली।
0: केन्द्रीय पर्यावरण वन जलवायु परिवर्तन मन्त्रिणा भूपेन्द्र यादवेन अद्य नवदिल्ल्यां प्रभावी वन प्रबन्धनार्थं क्षमता संवर्धन परियोजना इत्याख्यायाः कार्यशालायाः विधिवत् शुभारम्भो विहितः। अत्रावसरे मन्त्री न्यरूपयत् यत् इयं परियोजना वनाग्नि प्रबन्धने जैव विविधता संरक्षणे अथ जलवायु कार्यान्वयने प्राविधिक क्षेत्रीय दक्षतानां संवर्धनाय महतीं संभावनां धारयति। दक्षिण छत्तीसगढ़ प्रांते तटसन्निकटे दक्षिण ओडिशा प्रांते च संजातस्य न्यून वायुपीड मंडलस्य प्रभावतः अद्य भारतीय ऋतु विज्ञान विभागेन तयोः राज्ययोः कतिपयेषु भागेषु अतिवृष्टेः अत्यंत भीषण वृष्टेः च संभावनां प्रकटय्य रक्तवर्णीया संचेतना प्रकटिता। अपरञ्च एतद् वायुपीडमण्डलम् आगामिषु 12 होरासु शिथिलं भूत्वा सामान्यानां न्यूनवायुपीडसीमायां परिणश्यति इति विभागाधिकारिभिः निगदितम्। अद्य जापान देशस्य एचिनागोया नगरे एशिया प्रतिस्पर्धायां महिलानां शॉट्पुट स्पर्धायां भारतीय क्रीडिका मनप्रीत कौर कांस्य पदकम् अवाप्तवती इति वार्ताः।
3: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. 1 2 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും 5000 പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 km² ആക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേനയുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ വിപുലമായ പോലീസ് സംവിധാനം ഒരുക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തീർത്ഥാടകർ വെർച്വൽ ക്യൂ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തീർത്ഥാടകരോട് സൌഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയും സേവനം കാര്യക്ഷമമായി വിന്യസിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
3: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. കൈരളി, ശ്രീ നീള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് ഉൾപ്പെടെ 23 ചിത്രങ്ങളാണ് മേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവുമടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരുജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് 2 സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീമിനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാൻഷ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപീർ കൌറും വനിതകളുടെ പോൾ വാൾട്ടിൽ ഭരണിക ഇളങ്കോവനും ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില, മനുഷ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവുമടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇതിനോടകം എത്തിയത് 10,000 സഞ്ചാരികൾ. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ചൊക്രമുടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമാണ് ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മഴ മാറും തോറും വരും ദിവസങ്ങളിലും ചൊക്രമുടിയിലെ കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരും.
3: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മടക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും ഇൻവേസീവ് ടെക്നോളജീസും ചേർന്ന് ചിത്ര കോർ എന്ന കൊറോണറി സ്റ്റെന്റ് അവതരിപ്പിച്ചു. കൊബാൾട്ട് ക്രോമിയം അലോയ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ചിത്ര കോറിൽ നിലവിൽ വിപണിയിലുള്ള സ്റ്റെന്റുകളെ അപേക്ഷിച്ച് 30 മുതൽ 40% ലോഹം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 315 പോയിന്റ് ഉയർന്ന് 73,895 നിഫ്റ്റി 77 പോയിന്റ് നേട്ടത്തിൽ 23,140 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 1,12,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിൽ ഇന്ന് രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളിലെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

വാർത്താ വീക്ഷണം. രജത ജൂബിലി പ്രഭയിൽ സേവനത്തിന്റെ മഹായാത്ര. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം തുളസീദാസ് പരമേശ്വരൻ. സദ്ഭരണവും പൊതുസേവനവും വികസന സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളിലൂടെ ഇന്ത്യയുടെ സമഗ്ര വികസന ചരിത്രത്തിൽ വിപ്ലവാത്മക മാറ്റങ്ങൾ കുറിച്ച കരുത്തുറ്റ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ 25 വർഷത്തെ പ്രഗത്ഭമായ പൊതുപ്രവർത്തനത്തിലൂടെയും മികച്ച ഭരണപരിചയത്തിലൂടെയും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ജനക്ഷേമത്തിനും സമാനതകളില്ലാത്ത സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതുമുതൽ വികസന കേന്ദ്രീകൃതമായ ഭരണശൈലിയിലൂടെയും ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. 2001 ഒക്ടോബർ മുതൽ 2014 മെയ് വരെ തുടർച്ചയായി 12 വർഷത്തിലധികം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ആ പദവി അലങ്കരിച്ച ഭരണാധികാരി എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടികളിലൂടെ വിദേശ നിക്ഷേപങ്ങൾ ഉറപ്പാക്കിയും അടിസ്ഥാന സൌകര്യങ്ങളും വൈദ്യുതി വിതരണവും മെച്ചപ്പെടുത്തിയും വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചുമാണ് ഗുജറാത്തിന്റെ അതിവേഗ സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. 2014 ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദി നിർണായക തീരുമാനങ്ങളിലൂടെയും സുശക്തമായ നയങ്ങളിലൂടെയും രാജ്യത്തെ ലോകത്തിന്റെ മുൻനിരയിലേക്ക് നയിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. സാങ്കേതിക മുന്നേറ്റം, അടിസ്ഥാന സൌകര്യ വികസനം, കരുത്തുറ്റ അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഭരണകാലയളവിൽ കെട്ടിപ്പടുത്ത ഉറച്ച അടിത്തറയിൽ നിന്നാണ് മൂന്നാം ഊഴം മുന്നേറുന്നത്. ഇന്ത്യയെ ആഗോള വൻശക്തിയായി പ്രതിഷ്ഠിക്കുക എന്നതാണ് ഈ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം. സബ്കാ സാഥ്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന സമഗ്രവും മഹത്തായതുമായ ദർശനത്തിലൂടെ അഴിമതിരഹിതവും വികസനത്തിൽ അധിഷ്ഠിതവുമായ ഒരു പുതിയ ഭരണ സംവിധാനത്തിനാണ് നരേന്ദ്രമോദി തുടക്കമിട്ടത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ രാജ്യപുരോഗതിയുടെ ഭാഗമാക്കാൻ ഈ ആശയത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. പദ്ധതികളുടെയും സേവനങ്ങളുടെയും ആനുകൂല്യങ്ങൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അവസാനത്തെ ആളിലേക്കും തടസ്സങ്ങളില്ലാതെ എത്തിക്കുക എന്ന അന്ത്യോദയ ദർശനം സാക്ഷാത്കരിക്കാൻ സമാനതകളില്ലാത്ത വേഗതയിലും വിപുലമായ തോതിലുമാണ് പ്രധാനമന്ത്രി പ്രവർത്തിച്ചത്. നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ നിരക്കിൽ ഇന്ത്യ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രമുഖ അന്താരാഷ്ട്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ക്ഷേമ പദ്ധതികളിലൂടെ ഏകദേശം 25 കോടി ആളുകളാണ് ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത്. സാമ്പത്തിക സേവനങ്ങളിൽ നിന്നുള്ള അകൽച്ച സാധാരണക്കാരുടെ മുന്നേറ്റത്തിന് വലിയൊരു തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തെ ഓരോ പൌരനെയും ബാങ്കിംഗ് ശൃംഖലയിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് തുടക്കമിട്ടു. നിലവിൽ 59 കോടിയിലധികം അക്കൌണ്ടുകളുമായി ഈ പദ്ധതി മേന്മയേറിയ വിജയമായി മാറി. 2016 ആരംഭിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൌജന്യ പാചകവാതക കണക്ഷനുകൾ ലഭ്യമാക്കിക്കൊണ്ട് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കി. 10 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, പുകരഹിതമായ അടുക്കളകളും ആരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങളും ഉറപ്പുവരുത്താൻ ഈ പദ്ധതിക്ക് സാധിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന 18,000 ഗ്രാമങ്ങളിലേക്ക് വെളിച്ചമെത്തിച്ചുകൊണ്ട് രാജ്യമൊട്ടാകെ വൻ വൈദ്യുതീകരണ വിപ്ലവത്തിനാണ് സർക്കാർ തുടക്കമിട്ടത്. ഒരു ഭാരതീയനും തലചായ്ക്കാൻ സ്വന്തമായി ഇടമില്ലാതെ കഴിയരുത് എന്ന ദീർഘവീക്ഷണത്തോടെയാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത്. ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നതിനായി 1 പതിറ്റാണ്ടുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 4.2 കോടിയിലധികം ഭവനരഹിതർക്ക് സ്ഥിരമായ വീടുകൾ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിപാലന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇന്ത്യയുടെ ചികിത്സാ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. 50 കോടിയിലധികം വരുന്ന സാധാരണ ജനങ്ങൾക്കും ഇടത്തരം വിഭാഗക്കാർക്കും മികച്ച ചികിത്സയും ആരോഗ്യ സേവനങ്ങളും ഔഷധങ്ങളും വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുന്നു. കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നടപ്പിലാക്കിയ ചരിത്രപരമായ ധനസഹായ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. 2014 രാജ്യത്ത് 38% മാത്രമായിരുന്ന ശുചിത്വ സൌകര്യങ്ങൾ സ്വച്ഛ് ഭാരത് മിഷൻ വഴി 2019 100% ഉയർന്നു. സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രവർത്തനങ്ങളെ ലോകാരോഗ്യ സംഘടന അഭിനന്ദിക്കുകയും ഉണ്ടായി. ഡിജിറ്റൽ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയുടെ സാമ്പത്തിക സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി. ഇന്ത്യയെ ലോകത്തെ മുൻനിര ഉൽപ്പാദക കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഈ പദ്ധതി രാജ്യത്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്.

ഇതിന്റെ ഫലമായി ബിസിനസ് സുഗമമാക്കൽ റാങ്കിംഗിൽ ഇന്ത്യ വൻ മുന്നേറ്റം നടത്തി. 2014 142 സ്ഥാനത്തായിരുന്ന രാജ്യം 2019 63 സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രതിരോധ ഉൽപാദനം 2014 46,400 കോടിയിൽ നിന്ന് 1.78 ലക്ഷം കോടിയായി. സ്റ്റാർട്ടപ്പുകൾ 25 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. കയറ്റുമതി 468 ബില്യൺ ഡോളറിൽ നിന്ന് 84% വർദ്ധിച്ച് 863 ബില്യൺ ഡോളറായി. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ 773 ജില്ലകളിൽ നിന്നുള്ള 1244 സവിശേഷ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നു. വികസനത്തോടൊപ്പം ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തിയ സുദൃഢമായ വിദേശ നയവും പ്രധാന നേട്ടങ്ങളാണ്. ഇന്ത്യ വിജയകരമായി സംഘടിപ്പിച്ച G20 ബ്രിക്സ് ഉച്ചകോടികളും ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യയെ മാറ്റിയതും ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവി ഉയർത്തി. വികസിതവും ആത്മനിർഭരവുമായ ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ യാത്ര ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തപ്പെടും. ഭാഷ, സാംസ്കാരിക, ഭൂമിശാസ്ത്രപരമായ വലിയ വൈവിധ്യങ്ങൾ നിറഞ്ഞ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ വിജയകരമായി നയിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടം. തുടർച്ചയായ 3 ജനവിധികളിലൂടെ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ശക്തമായ പിന്തുണയുടെയും വിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ് ഇത്. 30-ലധികം രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിനായി സമർപ്പിതനായ ഒരു ജനനായകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും അടുത്ത ബന്ധം പുലർത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നുവന്ന് ജനഹിതത്തിന് മുൻഗണന നൽകി രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണപദവിയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ ഔന്നത്യം പ്രചോദനാത്മകമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ നൽകുന്ന അവസരങ്ങളുടെയും സാമൂഹിക മുന്നേറ്റ സാധ്യതകളുടെയും മികച്ച ഉദാഹരണമായി ഇത് വ്യാപകമായി വിലയിരുത്തപ്പെടുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. രജത ജൂബിലി പ്രഭയിൽ സേവനത്തിന്റെ മഹായാത്ര. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം.

0: അടിമാലിയിൽ സ്ഥിരതാമസമാക്കുകയും ഇടുക്കി ജില്ലയിലെ പ്ലാമലയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ജില്ലയിലെ ഒരു മുതിർന്ന കർഷകനായ ശ്രീ പി പി മത്തായി പാലക്കാടൻ തന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ജോഷി തോമസുമായി പങ്കുവയ്ക്കുന്നു ഇന്നത്തെ കാർഷിക ജീവനത്തിൽ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലയിൽ വളരെ മുതിർന്ന ഒരു കർഷകനായ മത്തായി പി പി പാലക്കാടനാണ്. അദ്ദേഹം അടിമാലിയിലാണ് താമസിക്കുന്നത്. കൂടുതലും കൃഷിയുള്ളത് പക്ഷേ പ്ലാമലയിലാണ്. അവിടെ വർഷങ്ങളായി എല്ലാവിധ കൃഷികളും ഏർപ്പെടുന്ന, പ്രത്യേകിച്ച് കുരുമുളക്, കൊക്കോ, ജാതി, ഏലം എന്നിവയെല്ലാം ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു മുതിർന്ന കർഷകനാണ് മത്തായി ചേട്ടൻ. മത്തായി ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. നമസ്കാരം മത്തായി ചേട്ടാ.
2: നമസ്കാരം.
1: മത്തായി ചേട്ടൻ എത്ര വർഷങ്ങളായിട്ടുണ്ട് ഈ കൃഷികൾ ചെയ്തു തുടങ്ങിയിട്ട്?
2: ഞാനൊരു 13 വയസ്സ് മുതൽ കൃഷിപ്പണിയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരം കൃഷിപ്പണി ചെയ്യുമായിരുന്നു ഫാദറിനോട് ചേർന്ന്. അത് കഴിഞ്ഞ ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് പണി കിട്ടിയപ്പോഴും നമ്മൾ ആ കൃഷിപ്പണി തുടർന്നുകൊണ്ടേയിരുന്നു. 29 വർഷം ഇലക്ട്രിസിറ്റി ബോർഡിൽ സേവനം കഴിഞ്ഞ് റിട്ടയറായിട്ട് ഇപ്പോൾ കൃഷിപ്പണിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ചെയ്യുന്നത് ജാതി, കൊക്കോ, ഏലം, കുരുമുളക് കൃഷികളാണ് ചെയ്യുന്നത്. കമുക്, ഇതെല്ലാം പ്രകൃതിദോഷം കൊണ്ട് കമുക് വെച്ചതും തെങ്ങ് വെച്ചതെല്ലാം നഷ്ടം വന്നു, കൂടിയും നഷ്ടം വന്നു. അവസാനം ഓരോന്നൊന്നും പരീക്ഷിച്ച് വന്ന് റബ്ബർ വെട്ടിയാൻ സമയമായപ്പോൾ വെട്ടാനാളില്ല. അങ്ങനെ പ്രാഥമിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിനും വിഷമമായിട്ടാണ് നാടൻ ജാതി കണ്ടുപിടിച്ച് നാടൻ ജാതിയിൽ വഡ്ഡി ചെയ്ത് നാടൻ തൈകൾ വളർത്തുക.
1: ഈ പ്ലാമലയ പ്രദേശത്ത് കൃഷികൾ ചെയ്തു തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി?
2: അതൊരു 20 വർഷത്തോളമായി. അവിടെ ഏലം കൃഷി മാത്രമാണുള്ളത്. അവിടെ കാട് പോറശാറ ശല്യവും കാട്ടുമൃഗങ്ങൾ ശല്യവും ഉള്ളതുകൊണ്ട് ഏലം കൃഷി മാത്രമാണ് അവിടെ കൃഷി ചെയ്യുന്നത്.
1: ഈ ജാതി, കുരുമുളക്, കൊക്കോ ഒക്കെ കൃഷി ചെയ്യുന്നത് എവിടെയാണ്?
2: മാങ്കുളം 6 മൈൽ എന്ന് പറയും. അവിടെ പറമ്പായതുകൊണ്ട് നനയ്ക്കാൻ വെള്ളത്തിന് സൗകര്യം ഉള്ളതുകൊണ്ട് മെയിനായിട്ടുള്ള കൃഷി അവിടെ ആദ്യം അടയ്ക്കാരും തെങ്ങ് വെച്ചത്. അത് കാട്ടുപന്നികളും കുരുങ്ങായിട്ട് അത് ശല്യം ചെയ്തുകൊണ്ട് അത് ഒഴിവായി.
1: മാങ്കുളം 6 മൈലിൽ എത്ര വർഷമായിട്ട് കൃഷി സ്ഥലമുണ്ട്?
2: 2003 മുതൽ വാങ്ങിച്ചാണ്. 5 മുതലോ കൃഷി തുടങ്ങിയിട്ടുണ്ട്.
1: ഈറ്റക്കാടായിരുന്നു അത് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ സ്ഥലം വില കൊടുത്ത് വാങ്ങിച്ചതാണ്?
2: വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ്. മിച്ച ഭൂമിയായിട്ട് സർക്കാർ അന്ന് ഇഷ്യൂ ചെയ്ത ഭൂമിയാണ്.
1: അന്ന് ഇത് കാട് വെട്ടിത്തെളിച്ചപ്പോൾ ആദ്യം കൃഷി ചെയ്തത് എന്തായിരുന്നു?
2: ആദ്യം വെട്ടിത്തെളിച്ചത് നമ്മൾ ഏത്തവാഴ കൃഷി ചെയ്ത്. ഏത്തവാഴ കൃഷി വിജയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റബ്ബർ കുഴി ആത്തി റബ്ബർ വെച്ചു.
1: റബ്ബർ വെച്ചിട്ട് ഇപ്പോൾ റബ്ബർ ഉണ്ടോ?
2: റബ്ബർ ഉണ്ട്, പക്ഷെ വെട്ടാനാളില്ല.
1: റബ്ബറിന്റെ ഇടയ്ക്കാണ് ഇപ്പം മറ്റേ ഈ ജാതി നട്ടിരിക്കുന്നത്.
2: അതെ, അതിനിടയ്ക്കൂടെ അത് കഴിഞ്ഞ് അടയ്ക്കാനും വെച്ചു. അടയ്ക്കാനും പോയി കഴിഞ്ഞപ്പോഴാണ് ജാതി വെക്കാൻ ലാസ്റ്റ് ആയിട്ടാണ് ജാതി വെച്ചിരിക്കുന്നത്.
1: അത് എത്ര ഏക്കർ സ്ഥലമുണ്ട്?
2: അത് 5 ഏക്കറോളമാണ്.
1: ഈ 5 ഏക്കർ സ്ഥലത്ത് പ്രധാനമായിട്ടും ജാതി കൃഷിയാണ്.
2: അതെ.
1: എത്ര ജാതി മരങ്ങൾ ഉണ്ടാവും ഏകദേശം?
2: ഏകദേശം ഒരു 120 ജാതി മരം അതിനടുത്ത്. ഇനി ഒരു 10-20 വെക്കാനുണ്ട്. പക്ഷെ അത് വെച്ച് വരുമ്പോൾ പ്രദേശം നനയ്ക്കാൻ സൗകര്യം നോക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാതും നനയ്ക്കാനുള്ള സൗകര്യം കിട്ടുന്നതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: ഈ ജാതി തൈ നട്ടത് എങ്ങനെയാണ്? ഏതിനാണ്? അത് നാടനാണോ അതോ ബഡാണോ? അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് പറയാം.
2: നാടൻ തൈ കിട്ടുന്നതിന് നമ്മൾ ഈ ജാതി ഇവിടെ സാധാരണ നമ്മൾ കാട്ടുപത്രി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വേര് താഴ്ത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വളർച്ച മുരടിപ്പ് വരുന്നതിനും കായഫലം കുറവായതിനാലും നമ്മൾ നാടൻ തൈ പാലായി പോയി നാടൻ തൈ പായ ചെയ്ത് മേടിച്ചു കൊണ്ടുവന്ന് പറമ്പിൽ വെച്ച് ഓൺ ദ സ്പോട്ടിലാണ് ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അടിയിൽ നാടൻ തൈ, മുകളിൽ ബഡ് ചെയ്യുക.
1: അപ്പോൾ നാടൻ ജാതി നട്ടതിന് ശേഷം അതിന്റെ മുകളിൽ ബഡ് ചെയ്താണ് ജാതി കൃഷി പരിപാലിച്ചു വരുന്നത് അല്ലേ? അതെങ്ങനെയാണ്? തന്നെ ബഡിങ് ഒക്കെ നടത്തിയോ അതോ വേറെ ആളെ വിളിച്ച് ചെയ്യുകയാണോ ചെയ്യുന്നത്?
2: ബഡർ വിളിച്ച് ചെയ്യിപ്പിക്കുക. അനിയന് ജാതി നഴ്സറി ഉണ്ട്.
1: എവിടെയാണത്?
2: ചുരുളിയിൽ ഫാമായിട്ട് നടത്തുന്നുണ്ട്, അഗ്രികൾച്ചർ ഫാമായിട്ട്. അപ്പൊ അതിന്റെ അവിടെ നിന്ന് പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളിയാണ് ചെയ്യിച്ചു തന്നത്. അങ്ങനെ അതുകൊണ്ട് ഒരു ഏറ്റവും മുന്തിയനം ജാതി കായകളാണ് കിട്ടുന്നത്.
1: അപ്പൊ അവിടെ നിന്നാണ് ഇതിന്റെ കണ്ണൊക്കെ കൊണ്ടുവന്നത് അല്ലേ?
2: അതെ, കണ്ണുകൾ അവൻ തന്നെ ഉണന്ന് കൃഷി ചെയ്ത് ഒരു പ്രത്യേകം അവിടെ രൂപീകരിച്ചെടുത്തിട്ടുണ്ട്. പാലക്കാടൻ
1: ജാതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ?
2: നമ്പർ 55 എന്ന് പറഞ്ഞ പ്രത്യേകം.
1: എത്ര അടി അകലത്തിലൊക്കെയാണ് ഈ ജാതി നട്ടിരിക്കുന്നത്?
2: ഇപ്പൊ വെച്ചിരിക്കുന്നത് 15 മീറ്ററാണ്. 15 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ പറ്റുന്ന അകലത്തിന്. അപ്പൊ റബ്ബറിന്റെ ഇടയിലായതുകൊണ്ട് അങ്ങനെ ഓരോ റബ്ബറിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെച്ച് തടവെടുത്ത് വെച്ചിരിക്കുക.
1: കൂട്ടിമുട്ടുകയും
2: കൂട്ടിമുട്ടിയിട്ടില്ല. ഇനിയിപ്പോ ആ റബ്ബർ വെട്ടി കളഞ്ഞ് അതിന്റെ ചോല കളഞ്ഞാലാ ശരിക്കും കായലേക്ക് വരുമോ? ജാതി ഒന്ന് ദൃഢത വരട്ടെന്ന് ഓർത്തുകൊണ്ട് റബ്ബറിനെ നിർത്തിക്കൊണ്ടിരിക്കുക.
1: ഇപ്പൊ എത്ര വർഷമായി ജാതി കൃഷി ചെയ്തിട്ട്?
2: ഇപ്പൊ ഒരു 16 വർഷം കഴിഞ്ഞു. അപ്പൊ 5 വർഷം ആദ്യത്തെ പ്രാഥമിക ഘട്ടങ്ങളായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വഡ്ഡി ചെയ്ത് കയറി വന്ന് കായ്ച്ചു തുടങ്ങിയേ ഉള്ളൂ. എല്ലാം കായ ആയി തുടങ്ങി, എന്നാലും ശരിയായ ഏൽഡ് ആയിട്ടില്ല. ചോല പോണം.
1: ജാതി നമ്മള് നട്ടു കഴിഞ്ഞാൽ എത്ര വർഷമായപ്പോഴേ അത് ബഡ് ചെയ്തത്?
2: രണ്ടു വർഷം പ്രായമുള്ള തൈയാ ഗുണം വെച്ചത്. ആ തൈ ഗുണന്ന് മൂന്നാം വർഷവും നാലാം വർഷമായിട്ട് നമ്മൾ ബഡ് ചെയ്തു. അഞ്ചു വർഷം കൊണ്ട് പൂർത്തി,
1: മൂന്നും നാലും അഞ്ചും വർഷമായി കഴിഞ്ഞപ്പോഴാണ് ബഡ് ചെയ്ത് പുതിയ കണ്ണ് പിടിപ്പിച്ച് വളർത്താൻ തുടങ്ങിയത്. അങ്ങനെ ബഡ് ചെയ്തിട്ട് പിന്നീട് എത്ര വർഷമായപ്പോഴത്തേക്കും കാഴ്ച തുടങ്ങി?
2: മൂന്ന് വർഷം കഴിഞ്ഞപ്പോ പോലെ ഓരോന്നോരോന്ന് തുടങ്ങി. നാല് അഞ്ച് അഞ്ചാം വർഷം ആകുമ്പോഴത്തേക്ക് ഒരുവിധം ആയി വരുന്നുള്ളൂ. പിന്നെ കണ്ണായതുകൊണ്ട് മറ്റേ ചോലകൾ ഉള്ളതുകൊണ്ടും കൂടുതൽ ബലമത്തിയായി കൊടുത്തിട്ടില്ല, വളവിട്ട് അമിതമായി കായ്പിച്ചു തുടങ്ങിയില്ല.
1: ഈ ബഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്?
2: ആ ബഡ് കണ്ണാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണത്. ബാക്കിയുള്ള കണ്ണുണ്ടായി കഴിഞ്ഞാൽ അത് അടർത്തി കളയണം. പിന്നെ ആ കണ്ണിനെ നമ്മൾ ഒറ്റ ശിഖരമായിട്ട് വളർത്തി വിടണം. ശാഖകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ നാൾ നിരന്തരമായിട്ട് പരീക്ഷിച്ച് കുഴികൾ എടുക്കണം. അതിന്റെ വലിയ വെള്ളം വേനൽക്ക് നനയ്ക്കാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിരിക്കണം. വളപ്രയോഗം ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ കൂടുതൽ ജൈവവളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത്ര നാളും നിർത്തിക്കൊണ്ടിരിക്കുന്നത്, രാസവളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല.
1: ഈ ചുവട്ടിൽ നമ്മൾ ജാതിക്ക് ഈ കൃഷി ചെയ്ത് ഇപ്പം ബഡ് ചെയ്ത് കഴിഞ്ഞെന്നാൽ പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതോ മറ്റെന്തെങ്കിലും കലക്കി ഒഴിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ?
2: സാധാരണ കലക്കി ഒഴിക്കണം. അവിടെ ഈ പ്രാഥമിക ബുദ്ധിമുട്ടുകൾ ആയതുകൊണ്ട് നമുക്ക് ചാണകമൊന്നും കലക്കി ഒഴിക്കാൻ സാധിച്ചിട്ടില്ല. ജൈവവളമൊക്കെ അത്യാവശ്യം കൂടി സ്ഥലമെല്ലാം ഒക്കെ ഇട്ട് കൊടുത്തങ്ങൾ കൊടുക്കും.
1: മണ്ണിന് ഫലപുഷ്ഠിത ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കായുണ്ടായി തുടങ്ങും അല്ലേ? മരുന്നുകളി എന്തെങ്കിലുമൊക്കെ വേണ്ടി വരാറുണ്ടോ?
2: മരുന്ന് തളി നിലവിൽ ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ഓടോവിസ്തം നേരെ കൊടിക്ക് അടിച്ചോണ്ടിരുന്നപ്പോൾ ഓടോവിസ്തം അടിക്കാറു. കഴിഞ്ഞ വർഷം പോലെ കൊടുത്തു തുടങ്ങിയില്ല.
1: ഈ കായ്ച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിറയെ കായ്ക്കുമോ?
2: ആവറേജ് കായായി തുടങ്ങി. പക്ഷേ അതായത് ഈ വർഷം പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് ഈ വർഷം കായ കുറവാണ്. കഴിഞ്ഞ വർഷം നല്ല കായായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഓരോ കാലാവസ്ഥയെ അനുസരിച്ച് ഇത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് വെള്ളം ചെയ്താലും കാലാവസ്ഥയാണ് മെയിനായിട്ട് വരുന്നത്.
1: നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലമാണോ?
2: കൊടുക്കാൻ വെള്ളം നമുക്ക് പറമ്പിന്റെ മുകൾ ഭാഗത്ത് വെള്ളമുള്ളതുകൊണ്ട് എല്ലാ ചെറിയ വീട്ടിലും വെള്ളം വേനൽക്ക് നനയ്ക്കാൻ സൗകര്യം.
1: ഇത് ഇറക്കപ്പുറമുള്ള സ്ഥലമാണോ അതോ നിരന്ന സ്ഥലമാണോ?
2: ഒരുവിധം സ്ലാൻഡ് ഹൈറ്റാണ്. ഒരു 40-45% ചെരുവോട് കൂടി വരിക. അപ്പം മുകളിൽ നിന്ന് വെള്ളം വിട്ട് കഴിഞ്ഞാൽ സ്വയമായിട്ട് ഹോസിൽ വരും. ഹോസ് വിട്ട് നമ്മൾ ഓരോന്നിന്റെ വീട്ടിലും മാറ്റി നനച്ചുകൊണ്ടിരുന്നാൽ മതി.
1: ജാതി കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചേട്ടൻ വിളവെടുപ്പ് നടത്തുന്നത്? അത് ഓരോ ദിവസവും പറിക്കുമോ അതോ ഒന്നരാടം ദിവസമാണോ ഇത് പറിച്ചെടുക്കുന്നത്? അതല്ലെങ്കിൽ ചൂട്ടി വീഴുമ്പോൾ പെറുക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ?
2: എന്റെ ചൂട്ടിൽ ദിവസവും പോയി പറിച്ചെടുത്താൽ നമുക്ക് നല്ല ഫ്ലവർ കിട്ടും. പറിച്ചെടുത്താലാണ് ഫ്ലവർ നല്ല കിട്ടുള്ളൂ. അന്നന്ന് ചേടുന്ന അന്ന് നനയാ പറിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ കിട്ടൂല. നനഞ്ഞ് വെള്ളം വീഴുന്ന കായ മാത്രമായിരിക്കും. ഫ്ലവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ദിവസം പോയി പറിക്കെടുക്കണം.
1: അപ്പോൾ പരമാവധി ഫ്ലവർ ആക്കി തന്നെ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ?
2: അതെ, കിട്ടുന്നിടത്ത് മാക്സിമം ഫ്ലവറായിട്ട് തന്നെ എടുക്കും. അതിനിടയ്ക്ക് പൊട്ടി വന്ന് അപ്പം നമ്മൾ ജാതി പറഞ്ഞ് നമ്മൾ പറിച്ചെടുക്കുകയും ചെയ്യും. പൊട്ടി അന്നന്ന് പൊട്ടിക്കിടക്കണ പറിച്ചെടുക്കും.
1: കയറി പറിക്കേണ്ടി വരുന്നുണ്ടോ?
2: കയറി പറിക്കാറായിട്ടില്ല, അതുകൊണ്ട് തോട്ടിക്ക് പറിച്ചെടുക്കും.
1: തോട്ടിക്ക് താഴെ നിന്നുകൊണ്ട് പറിക്കാനുള്ള വലിപ്പം ഇപ്പോൾ ആയിട്ടുള്ളൂ അല്ലേ? വണ്ടു തൈ ആയതുകൊണ്ട് നിറ കായ്ക്കുകയും ചെയ്യും. ചുവട്ടിൽ നിന്നുകൊണ്ട് പറിച്ചെടുക്കാനും സാധിക്കും ഒരു തോട്ടി ഉണ്ടെങ്കിൽ.
2: അതെ, ഒരു തോട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഓരോ ദിവസം പൊട്ടുന്ന വീട്ടിൽ പൊട്ടുന്ന പറിച്ചെടുക്കും.
1: കൂടുതലും ജാതിക്ക പൊട്ടുന്നത് വർഷകാലത്താണല്ലോ, അപ്പൊ ആ സമയത്തും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
2: അല്ല, വർഷകാലത്ത് നമ്മള് മരത്തിൽ കിടക്കണ തന്നെ തലത്തിൽ വിടാ പൊടിച്ച് പറിച്ചെടുക്കണം. ഓരോന്ന് നോക്കി പ്ലാസ്റ്റിക് ഇട്ട് പോയി നോക്കി നോക്കി പറിച്ചെടുക്കാം.
1: ഈ ഉണക്കിയെടുക്കാനൊക്കെ ഈ മഴക്കാലമാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
2: അടുപ്പാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പുകപ്പുര ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ പുകപ്പുര ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അന്ന് ഷീറ്റും ഫ്ലവറായിട്ട് കിട്ടാൻ വരുന്ന ഉണങ്ങിയെടുക്കാനൊരു തട്ടുണ്ട്. അടുപ്പ് പുകപ്പുര ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കൊണ്ട് എന്നിട്ട് അതിൻ്റെ ഉണങ്ങിയത്
1: പിന്നീട് ജാതി ഇത് തരംതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടോ? അതല്ലെങ്കിൽ എത്ര ജാതിക്കായിക്ക് ഒരു കിലോ ഉണക്ക് കിട്ടുമെന്ന് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടോ?
2: ആയി വരുന്നുള്ളൂ. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വരുന്നെങ്കിൽ ഇപ്പം അതിനകത്ത് മൂന്നനം തൈയുണ്ട്. ഒന്ന് നാടൻ തൈ തന്നെയുണ്ട്, നല്ല സൈസ്. രണ്ടാമത്തത് നമ്മൾ ബഡ് ചെയ്ത ഇനം കൊണ്ട്, പിന്നെ നമ്മുടെ തന്നെ സ്വന്തം തട്ടുകൊണ്ട്. അങ്ങനെ മൂന്നിനം തയ്യാനത് വരുന്നത്. അപ്പം ഏതായാലും കൂടുതൽ വരുന്നതെന്ന് ഈ നമ്മൾ ചോല കളയാതെ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്.
1: ഈ ഫ്ലവർ നല്ല കട്ടിയുള്ള സൈസ് ഫ്ലവറാണോ?
2: അതെ, 5 ഗ്രാമിന് മേതയുള്ള ഫ്ലവറുകളാണ് വരുന്നത്. 6-6.5 ഗ്രാം വരെ വരുന്നുണ്ട്.
1: അപ്പം നല്ല കട്ടിയുള്ള നിറയുള്ള ഫ്ലവറാണ് അല്ലേ?
2: അതെ, നല്ല സൈസ് ഫ്ലവറാണ്. അത് മുന്തിയ ഇനമാണ് ചെയ്തിരിക്കുന്നത്.
1: ഈ ഫ്ലവറിന് എത്ര വിലയൊക്കെ വരെ കിട്ടിയിട്ടുണ്ട്?
2: 2700 വരെ കിട്ടിയിട്ടുണ്ട്. ഈ വർഷം തന്നെ 2800 വരെ ഉണ്ടായിരുന്നു. 2700 തന്നെ കൊടുത്തിട്ടുണ്ട്.
1: ജാതിക്കായ്ക്കും ഫ്ലവറും ഒക്കെ എവിടെയാണ് കൊടുക്കുന്നത്? അവിടെ ഒന്നാരെങ്കിലും എടുത്തോണ്ട് പോകുമോ അതോ കടകളിൽ കൊടുക്കണം?
2: അടിമാലി ഗുണന്നിട്ടാണ് വയ്ക്കുന്നത്. അടിമാലി ഗുണന്ന വീട് താമസിക്കുന്ന വീട്ടില് അടിമാലി ഗുണന്നവിടെ പ്രിപ്പയർ ചെയ്ത് ശരിയാക്കിയിട്ട് അവിടെ പുകപ്പുരയിലിട്ട് ഉണങ്ങി എന്നിട്ട് കൊടുക്കുന്നത്.
1: കായ അതേപടി ഉണങ്ങി കൊടുക്കുകയാണോ അതോ പൊട്ടിച്ച് അതിന്റെ പരിപ്പെടുത്ത് കൊടുക്കാറുണ്ട്?
2: ആ, ഇപ്പൊ നമ്മള് തൽക്കാലം കായ തന്നെ കൊടുക്കും. അതിൽ പിന്നെ കൂടുതൽ മെനക്കെടുന്ന സമയം വരുന്നതിന് അനുസരിച്ച്.
1: ജാതി കൃഷി പൊതുവെ കർഷകർക്ക്, പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ കർഷകർക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന കൃഷി തന്നെയാണ് അല്ലേ?
2: അതെ, ജാതി കൃഷി മറ്റേത് കൃഷിയെക്കാളും നമുക്ക് വിശ്വസിച്ച് ചെയ്യാം. തെങ്ങ് ഇതിപ്പോ ആനച്ചോടി കഴിഞ്ഞപ്പോ പന്നി വന്ന് അതിന്റെ ചോട് കുത്തി പറിച്ച് തെങ്ങ് കളഞ്ഞു. അടയ്ക്കാൻ വെച്ച് മഞ്ഞളിപ്പ് വന്നു, അതങ്ങനെ പോയി. കൊടി ഇട്ടു, ഒരു 3 വർഷം കാച്ചു, എന്തൊരു വട്ടം വന്ന് മൊത്തം അങ്ങ് പോയി. പോയിപ്പോ ഒറ്റടിക്കാ പോവാ. അപ്പൊ ഈ ജാതിയെ സംബന്ധിച്ച് അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ തന്നെ പാപ്പരാക്കൂല, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, ജാതിയെ സ്നേഹിക്കുകയും ചെയ്യാം.
1: തന്നെയല്ല, ഒരു രണ്ടു മൂന്ന് തലമുറകളൊക്കെ ജാതി നിൽക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു അല്ലെ?
2: 100 വർഷമാണ് ആയുസ് പറയുന്നത്. അപ്പൊ നമ്മളെ ജനറേഷൻ നിന്നിപ്പോ നമുക്ക് പിള്ളേരത്തെ മടിയന്മാരായാലും അവർ ഇറങ്ങിപ്പോയില്ലെങ്കിലും ജാതി കാച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് പറ്റുമെങ്കിലും ആരെങ്കിലും പറഞ്ഞുവിട്ടായാലും പറക്കിയെടുത്ത് ഉള്ളെടുത്ത് സംരക്ഷിച്ച് ഉപയോഗിക്കാന്നുള്ള രീതിയിലാണ് ജാതിയിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ചത്. അപ്പൊ ജാതിയാണ് മെയിനായിട്ട്. ജാതി ചതിക്കില്ല, ഒരു കർഷകനെയും ചതിച്ചതായിട്ട് അറിയില്ല.
1: ഈ വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ജാതിക്കാർ ഇങ്ങനെ കൂടുതൽ പൊഴിഞ്ഞു പോകാറുണ്ടോ? അങ്ങനെ വല്ല ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്?
2: വെള്ളകൾക്ക് എന്ന് പറയും, കഴിഞ്ഞിടത്ത് വേനൽക്ക് വന്നപ്പോൾ വെള്ളക്കായ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ അമിതമായിട്ട് കാച്ച അങ്ങനെ വരും. ഇതിപ്പോൾ കാ കുറവായതിന് പ്രതികൂലം വന്നിട്ട് വെള്ളത്തിന്റെ കുറവുണ്ടല്ലാതെ വെള്ളം നമ്മൾ അടിയിൽ നനയ്ക്കേണ്ടായിരുന്നു. പക്ഷെ കാലാവസ്ഥ പ്രകൃതി നമുക്ക് അതിജീവിക്കാൻ പറ്റാതെ.
1: അങ്ങനെ പൊതുവെ ജാതി ഒരു പ്രതീക്ഷ തരുന്ന കൃഷിയാണ് അല്ലേ?
2: ജാതിയാണ് ഇപ്പൊ നമ്മളെ ഒരു സംരക്ഷക കൃഷി എന്നുള്ള രീതിയിൽ മറ്റുള്ള ഇതിനേക്കാളും ദീർഘകാല വിളയായിട്ട് ചെയ്യാവുന്നത്, വിശ്വസിച്ച് ചെയ്യാം. റംബൂട്ടാൻ വന്നു, മാങ്കോശം വന്നു, ഇതൊക്കെ പഴയ ഫ്രൂട്ട്സാണ്. ഇത് നമ്മൾ എപ്പോഴും മാർക്കറ്റ് കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജാതിയെ സംബന്ധിച്ച് മാർക്കറ്റ് ഒരിക്കലും താഴ്ത്തി പോകുന്നില്ല.
1: എന്നാൽ ജാതിക്കാരുടെ ആണെങ്കിലും അതിന്റെ പൂവിന്റെ ആണെങ്കിലും ഒക്കെ ഉണങ്ങിയിട്ട് കഴിഞ്ഞാൽ ആ മണം ആകർഷകമായ മണമാണ് അല്ലേ?
2: അത് തന്നെയല്ല, അതുകൊണ്ട് നമ്മളിപ്പോ പുതിയ പുതിയ ചക്ക വെറൈറ്റീസ് വരുമ്പോൾ ജാതിക്കാരുടെ തൊണ്ടും ഇത് സാധനങ്ങളൊക്കെ ഓരോന്നിനും ഉപയോഗം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ വരും കാര്യങ്ങളിലേക്ക് അത് കൂടുതൽ കൂടുതൽ പ്രയോജനപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും.
1: ജാതി അല്ലാതെ കൊക്കോയും കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ട്, അതും ഇടകലർത്തിയാണോ ചെയ്യുന്നത്?
2: അതെ, ഇടകലർത്തിയാണ് ചെയ്തോണ്ടിരുന്നത്. പൊടി പോയതിനനുസരിച്ചാണ് കൊക്കോ കിട്ടിയിട്ട്. പൊടി തീർത്ത് പോയി, പൊടി കൃഷി ദുരിതവട്ടം വന്ന് മൊത്തം അങ്ങ് പാടിപ്പോയി. കൊക്കോയിലും ആ 100 വർഷം കാച്ച ഒരു പിറ്റേ വർഷം കാ വരുമ്പോഴത്തേന് മഞ്ഞളിപ്പ് മരയിപ്പ് ഇതൊക്കെ വല്ലാട്ട് ഒരു ചെടി തന്നെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു.
1: 2-3 ദിവസം മഴ പെയ്താൽ തന്നെ അത് മുഴുവൻ കറുത്തു പോവുകയും ചെയ്യും അല്ലേ?
2: അതെ, സ്ഥിരമായിട്ട് നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മരുന്നടിക്കാനും പറ്റില്ല. കായലിട്ടുണ്ടാകുന്ന പുഞ്ചി തന്നെ പൂപ്പിൽ പിടിച്ച് കറുത്തങ്ങ് പോകും.
1: ബോഡമസ്ത അടിച്ചാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല.
2: അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രതിരോധ ശക്തി കൊടുത്തു കഴിഞ്ഞാൽ മരം തന്നെ പോവുകയാണ്, മരം പഴുത്തു കൊടുത്ത് പോകുന്ന ഒരു സംവിധാനം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്ന കൃഷിയല്ല.
1: ഉള്ള കൊക്കോ സംരക്ഷിച്ചു പോരുന്നു,
2: അത്രേ ഉള്ളൂ. നിലവിലുള്ളതിനെ നമ്മൾ കവാത്ത് ചെയ്ത് സൂക്ഷിക്കുക.
1: എത്ര കൊക്കോ മരങ്ങൾ ഉണ്ടാവും ഏകദേശം?
2: 100 തൈകളാണ് ഉള്ളത്.
1: അതും ആഴ്ചയിലാഴ്ചയിൽ വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട്?
2: എല്ലാത്തിനും പറ്റിയില്ലെങ്കിൽ കുറച്ചെങ്കിലും നോക്കിയെടുക്കാറുണ്ട്.
1: ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് പരിചരണങ്ങളോ അല്ലെങ്കിൽ വളപ്രയോഗം മരുന്നുകൾ ഒക്കെ എന്തൊക്കെയാണ് വരാറുള്ളത്?
2: കൊക്കോ തന്നെയാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രചരിച്ചുകൊണ്ട് പ്രയോജനമുണ്ട്. ഇടവേളയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് സാധാരണ മറ്റുള്ളതിനെ ചെയ്യുന്ന സംരക്ഷണം ഇതിനും കിട്ടും. അപ്പൊ അതങ്ങനെ പോകാതായിരിക്കും. ഇടവേളയായിട്ട് നമ്മൾ ഈ ഒഴിവായ സ്ഥലങ്ങള്, അതിർത്തി സ്ഥലങ്ങള്, അതുപോലെ പാറക്കെട്ടുകള്, ഇങ്ങനെയുള്ള ഒഴിവായ സ്ഥലത്ത് നോക്കിയിട്ടാണ് കൊക്കോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തോട്ടിലേക്കും സൈഡിലേക്കൊക്കെ ചാഞ്ഞ് നിന്നോളും. അപ്പൊ നമുക്ക് ശല്യം, നമ്മുടെ മെയിൻ കൃഷിക്ക് ശല്യം ഉണ്ടാവില്ല.
1: കിട്ടുന്ന കായ നമ്മൾ പറിച്ചെടുക്കുന്നു, അത് വിൽക്കുന്നു,
2: അത് ഉണക്കി നമ്മൾ അന്നേരം കടയിൽ കൊടുത്ത് കാശ് പോകുന്നു. കൂടുതൽ പരിപാടിക്ക് അതിന് ശ്രദ്ധിക്കാറില്ല.
1: കൊക്കോ പൊട്ടിച്ച് അതിന്റെ പരിപ്പ് ഉണക്കിയാണ് കൊടുക്കാറുള്ളത്?
2: അതെ, നമ്മൾ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ട് ഉണക്കി ജാതിക്ക് ഉണങ്ങാൻ ട്രൈ ചെയ്ത് തന്നെ ഉണക്കി കൊടുക്കാൻ കൂടുതൽ.
1: എത്ര രൂപ വരെ കൊക്കോ പരിപ്പ് വിറ്റിട്ട് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടിയ വില?
2: കഴിഞ്ഞ വർഷം 50,000 രൂപയിലും മേത കിട്ടി, അല്ലെങ്കിൽ കിലോയ്ക്ക് ഏതാണ്ട് 1,400-1,450 രൂപ കഴിഞ്ഞ വർഷം കിട്ടി. 1,100 രൂപയിൽ മേത ഒരു കിലോയ്ക്ക് കിട്ടിയ വർഷങ്ങളുണ്ട്. അത് വന്നു വന്നപ്പോൾ 300 രൂപയിൽ നിൽക്കുകയാണ്. നാണ്യവിളകള് ഒരേ സമയത്ത് നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല, അത് കാലാവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വിളയും നശിച്ചു പോകുന്നൊരവസ്ഥയാണ്.
1: ഒരു നിശ്ചിത വില കിട്ടിക്കഴിഞ്ഞാൽ കർഷകന് അതൊരു വലിയ ആശ്വാസമാണ് അല്ലേ?
2: കഴിഞ്ഞ വർഷം വില കിട്ടിയപ്പോൾ കൊക്കോ ഭയങ്കര ലാഭമാണല്ലോ. കൊക്കോ കൃഷി ഭയങ്കര അതിനൊക്കെ നിലത്ത് പോയ കാലം നമ്മൾ പറക്കിയെടുത്തു. ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെന്ന അണ്ണാനും മരപ്പിടിയൊക്കെ തിന്നിരുന്ന കർഷകരായിട്ട് ഇരുന്ന ആ പരിപ്പിന് യാതൊരു കുഴപ്പമില്ല. അതിന് പറക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് കൊടുത്ത് നമ്മൾ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് പറിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്.
1: 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനായിട്ട് മറ്റ് തൊഴിലാളികളെ കൂട്ടേണ്ടി വരുന്നുണ്ടാവും അല്ലേ?
2: അത്യാവശ്യം പണി വരുമ്പോൾ നമ്മുടെ പണിക്കാരെ കൂട്ടി പണി ചെയ്യിപ്പിക്കും. മെയിനായിട്ടുള്ള പണി ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
1: റിട്ടയർ ചെയ്ത് കൃഷിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് എത്ര വർഷത്തോളം ആയിട്ടുണ്ടാവും?
2: ഇപ്പോൾ ഒരു 10 വർഷത്തിന് മേലെ 12 വർഷത്തോളം ആവുന്നു. അപ്പോൾ നമ്മൾ കൃഷി മാത്രമായിട്ട് രാവിലെ വൈദ്യം പറമ്പിൽ പോകും, പണിയായിട്ട് ദിവസം വരും.
1: 10-12 വർഷത്തിലധികമായിട്ട് ഈ കൃഷികളിൽ മാത്രം എപ്പോഴും ശ്രദ്ധിച്ച് ഏത് സമയത്ത് രാവിലെ തുടങ്ങും, എത്ര സമയം വരെ ഈ കാർഷിക പ്രവർത്തനങ്ങൾ തുടരും?
2: 3:30-4 മണി വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ 7:30 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പറമ്പിൽ പോകും, പണിക്കാർക്ക് കൂടും. ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 3:30-4 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വരും.
1: വീട്ടിൽ വന്നിട്ട് അതിന്റെ ബാക്കി, ഇപ്പൊ ജാതിക്കാണെങ്കിൽ ജാതിക്ക, കൊക്കോ ആണെങ്കിൽ കൊക്കോ, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വീട്ടിൽ വന്നിട്ടാണ്?
2: വീട്ടിൽ വന്നിട്ട് അതൊക്കെ ചെയ്യാൻ സമയം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പറക്കി പറമ്പിൽ നിന്ന് പാത്രത്തിൽ എടുത്തുകൊണ്ടിരും. അവിടെ കൊണ്ടുവന്ന് ഭാര്യയെ സഹായിച്ച് വീടുകളെല്ലാവരും കൂടിയിട്ട് സഹകരിച്ച് അതങ്ങ് കൈകാര്യം ചെയ്യുന്നു.
1: കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് തോന്നുന്നത്?
2: ഏറ്റവും കൂടുതൽ താങ്ങും തമിഴ്നാട്ടിൽ നിന്നാണ് കുടുംബമാണോ? ഭാര്യയാണ്. ഭാര്യ സമയത്ത് ആഹാരം ഉണ്ടാക്കി സഞ്ചിയിൽ തരും, അത് നമ്മൾ കൊണ്ടുപോകും. കൃഷിയിൽ നമുക്ക് ഏറ്റവും ആത്മസംതൃപ്തിയുള്ള നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്നേക്കാൾ കൂടുതൽ സംവിധാനം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കൃഷിയിൽ നമുക്ക് ഓരോ പ്രാവശ്യം വിളവെടുക്കുമ്പോൾ ആത്മസംതൃപ്തി കൂടുതലാണ്. ആ അധ്വാനത്തിന്റെ ഒരു പ്രതിഫലം അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നിച്ചു കിട്ടും.
1: തീർച്ചയായിട്ടും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓരോ കർഷകനും അവന് അതിന് ന്യായമായ വില കൂടി കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷവും ആത്മസംതൃപ്തിയും സ്വാതന്ത്ര്യ ബോധവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. വീട്ടിലാർക്കാണ്?
2: 4 മക്കളാണുള്ളത്. 4 മക്കളെയും കല്യാണം കഴിഞ്ഞ് ഓരോരുത്തരുടെ കുട്ടികളായി അവർ സ്വസ്ഥമായി ജീവിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. ഭാര്യയുണ്ട്. ഭാര്യയും ഞാനും കാർഷിക മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനെല്ലാ പ്രചോദനവും വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്.
1: ആത്മസംതൃപ്തിയും സ്വാതന്ത്ര്യബോധവും ഒക്കെയാണ് ഉണ്ടാകുന്നതെന്നാണ് മത്തായിച്ചേട്ടൻ പറയുന്നത്. എന്തായാലും ഒത്തിരി നന്ദി. അടിമാലി പഞ്ചായത്തിൽ താമസിക്കുകയും മാങ്കുളം പഞ്ചായത്തിലെ പ്രത്യേകിച്ച് പ്ലാമലയിലുണ്ട്, മാങ്കുളം പഞ്ചായത്തിലെ 6 മൈലിലും പ്രത്യേകിച്ച് ജാതി കൃഷിയിലും കൊക്കോ കൃഷിയിലും ഒക്കെ ശ്രദ്ധിക്കുന്ന മത്തായി PP പാലക്കാടനാണ് ഇത്രയും നേരം തൻ്റെ കാർഷിക അനുഭവം കൂടെ പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി.
0: അടിമാലിയിൽ സ്ഥിരതാമസമാക്കുകയും ഇടുക്കി ജില്ലയിലെ പ്ലാമലയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ജില്ലയിലെ ഒരു മുതിർന്ന കർഷകനായ ശ്രീ PP മത്തായി പാലക്കാടൻ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ജോഷി തോമസുമായി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ കാർഷിക ജീവനത്തിൽ ഇനി നാട്ടറിവുകൾ കേൾക്കാം.
3: പഴങ്ങൾ പോഷക കലവറകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലങ്ങൾ വലിയൊരു പരിധിവരെ ചെറുത്തു നിൽക്കാനും പ്രതിരോധിക്കാനും മനുഷ്യനെ സഹായിക്കുന്നവയാണ് ഫലവർഗ്ഗങ്ങൾ. ശരീരത്തിന് ആവശ്യം വേണ്ടുന്ന പോഷക ഘടകങ്ങൾ യഥാവിധി പ്രദാനം ചെയ്യുന്നതോടൊപ്പം കാലാവസ്ഥയുടെ ബാഹ്യ സമ്മർദ്ദങ്ങളുമായി സമരസപ്പെട്ടു പോകാനും ശരീരത്തിന്റെ ഊർജവും ഓജസ്സും നിലനിർത്താനും പഴങ്ങൾ ഉപകരിക്കുന്നു. ഋതുഭേദങ്ങളുടെ വ്യതിയാനം അതിജീവിച്ച് നമുക്ക് കഴിക്കാവുന്ന 10 പഴങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ഈന്തപ്പഴം. മനുഷ്യ ശരീരത്തിന് ആവശ്യം വേണ്ടുന്ന പല പോഷക ഘടകങ്ങളും അടങ്ങിയ ഫലം. ഇതിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഔഷധ വീര്യമുള്ള ഒരു വിശിഷ്ട ഫലം കൂടിയാണിത്. അത്താഴത്തിന് ശേഷം ഈന്തപ്പഴം കഴിക്കുകയും അനുപാനമായി പശുവിൻ പാൽ കുടിക്കുകയും ചെയ്താൽ ഉന്മേഷത്തിനും ആരോഗ്യത്തിനും ഒരു ഉത്തമ ടോണിക്കാണ്. രോഗങ്ങൾ വന്ന ശേഷം ശരീരത്തിൻ്റെ ക്ഷീണം പൂർണ്ണമായി മാറിക്കിട്ടാനും ഈന്തപ്പഴം നിത്യവും കഴിക്കുന്നത് നന്ന്. പേരയ്ക്ക. എല്ലാ കാലത്തും ലഭിക്കുന്ന പേരയ്ക്ക വിപണിയിൽ സുലഭവും വില താരതമ്യേന കുറവുമാണ്. പ്രകൃതി ചികിത്സാവിധിയിൽ പേരയ്ക്ക പ്രധാനിയാണ്. കൂടുതൽ നാരടങ്ങിയിരിക്കുകയാൽ മലബന്ധമുള്ളവർക്ക് ശോധന ക്രമപ്പെടുത്താൻ ഉത്തമം. ഹൃദ്രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും സുരക്ഷിതമായി ശുപാർശ ചെയ്യാവുന്ന ഫലം. മുന്തിരിങ്ങ. ആയുർവേദ വിധി പ്രകാരം മുന്തിരിങ്ങയ്ക്ക് ഉയർന്ന സ്ഥാനമുണ്ട്. രക്തവർദ്ധനയ്ക്കും രക്തത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ഉത്തമം. അതുകൊണ്ട് തന്നെ വിളർച്ചയുള്ളവർക്ക് മുന്തിരിങ്ങ വളരെ പ്രയോജനപ്പെടും. ആയുർവേദ ടോണിക്കുകളിൽ പ്രസിദ്ധമായ ദ്രാക്ഷാരിഷ്ടത്തിൽ മുന്തിരിങ്ങ മുഖ്യ ഘടകമാണ്. നിത്യശോധനയ്ക്കും മുന്തിരിപ്പഴത്തിൻ്റെ നിത്യേനയുള്ള ഉപയോഗം ഉപകരിക്കും. മാതളം. ഔഷധ ഗുണങ്ങളിൽ മുൻപൻ. മാതളച്ചെടിയുടെ വേരിലെയും തണ്ടിലെയും തൊലിയും കായും ഇലയും പൂവുമാണ് ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നത്. പ്രസിദ്ധമായ ഡാഡിമാഷ്ക ചൂർണം, ഡാഡിമാതിഘൃതം എന്നീ ആയുർവേദ ഔഷധക്കൂട്ടുകളിൽ മാതളം അഥവാ ഡാഡിമം ഒരു മുഖ്യ ഘടകമാണ്. ദഹന സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സാനന്തരം രോഗിക്ക് ശക്തി വീണ്ടെടുക്കാനും മാതളച്ചാറ് നിത്യവും ഉപയോഗിക്കാം. നെല്ലിക്ക. ജീവകം സിയുടെ കലവറ. നെല്ലിക്ക മുഖ്യ ഘടകമായ ചവനപ്രാശലേഖ്യം രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ഉത്തമം. ആരോഗ്യ പരിപാലനത്തിന് നെല്ലിക്ക നിത്യവും ചവച്ച് കഴിക്കുകയോ ജ്യൂസായി കുടിക്കുകയോ ചെയ്യാം. പ്രമേഹ രോഗം നിയന്ത്രിക്കുന്ന പല ഔഷധക്കൂട്ടുകളിലും നെല്ലിക്ക പ്രധാന ചേരുവയാണ്. നെല്ലിക്കയോടൊപ്പം പാൽ കുടിച്ചാൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ശരീര വിളർച്ച മാറിക്കിട്ടും. മാമ്പഴം. ഹൃദ്യമായ ആഹാരമാണ് മാമ്പഴം, ഒപ്പം പ്രകൃതിദത്തമായ ഔഷധവും. ജീവകം ഏൻ ധാരാളമുണ്ട്. അതിനാൽ മാലക്കണ്ണ്, നിശാന്തത,

ഭക്ഷ്യ പദാർത്ഥം അന്നജം, മാംസ്യം, ജീവകങ്ങൾ, ധാതുലവണങ്ങൾ എന്നിവയുടെ കലവറ എന്ന നിലയ്ക്ക് പ്രകൃതിദത്തമായ ടോണിക്ക് ഒരു സമ്പൂർണ്ണ ആഹാരവും ആണ് നേന്ത്രപ്പഴം. കൈതച്ചക്ക ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു മധുരക്കനി. ഇതിലടങ്ങിയിരിക്കുന്ന അന്നജത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം ഗ്ലൂക്കോസ് ആകയാൽ ഇതിൽ നിന്ന് ശരീരത്തിനാവശ്യമായ ഊർജം ലഭിക്കും. ക്ഷീണമകറ്റാൻ ഉത്തമം. ദഹനശക്തി ത്വരിതപ്പെടുത്തും. ചക്ക കേരളത്തിൽ സുലഭമെങ്കിലും അവഗണിക്കപ്പെടുന്ന പഴമാണ് ചക്ക. ശരീരപുഷ്ടിയും ബലവും നൽകും. ജീവകം എയും സിയും ധാരാളമുണ്ട്. ചക്കപ്പഴത്തിൻ്റെ അമിത ഉപയോഗം ചിലരിൽ ദഹനക്കേടുണ്ടാക്കും. ഇങ്ങനെയുള്ളപ്പോൾ ചുക്ക് കഷായം കുടിച്ച് ദഹനശക്തി വീണ്ടെടുക്കാം. മഴക്കാലത്ത് ചക്ക അധികം കഴിക്കുന്നത് ദഹനശക്തി കുറയ്ക്കും എന്നും അറിയുക. ചിപ്പിക്കൂൺ. എക്കാലവും കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് ചിപ്പിക്കൂൺ. വീട്ടിലെ അടുക്കളയിൽ പോലും ഇത് വളർത്താം. ചിപ്പിക്കൂൺ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് ലളിതമായി വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. കൂൺ കൃഷി പരിശീലകനും സംരംഭകനുമായ ശ്രീ കെ പരമേശ്വരൻ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്. കേരളത്തിൽ എല്ലായ്പ്പോഴും ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ ഈ ഭക്ഷ്യവസ്തു വീട്ടിലെ അടുക്കളയിൽ പോലും വളർത്താൻ സാധിക്കും. പരമാവധി ശുചിത്വം പാലിക്കണമെന്ന് മാത്രം. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 75% ആർദ്രതയുമാണ് അനുകൂലം. കൂൺ വിത്ത് സ്പോൺ. മാധ്യമമായി വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ വാഴക്കൈ, ഇല, നീളം കൂടിയ പുല്ലുകൾ എന്നിവ കൃഷിക്ക് ഉപയോഗിക്കാം. പോളിത്തീൻ കവറോ പ്ലാസ്റ്റിക് സഞ്ചിയോ കൂടെയായാൽ എല്ലാമായി. കൃഷിരീതി: നന്നായി ഉണങ്ങിയ പുതിയ വൈക്കോൽ ആവശ്യാനുസരണം എടുക്കുക. വാഴയിലയോ കയ്യോ പുല്ലോ ആണെങ്കിൽ 3 ഇഞ്ച് നീളത്തിൽ മുറിക്കുക. വൈക്കോൽ 8 മുതൽ 18 മണിക്കൂർ വരെ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് കുതിർക്കുക. എന്നിട്ടത് പുറത്തെടുത്ത് വെള്ളം വാലാൻ വൃത്തിയുള്ളിടത്ത് 15 മിനിറ്റ് വയ്ക്കുക. വീണ്ടും ഒരു പാത്രത്തിൽ 4-5 ലിറ്റർ വെള്ളമെടുത്ത് കുതിർത്ത വൈക്കോൽ അതിലിട്ട ശേഷം പാത്രമടച്ച് 1 മണിക്കൂർ ആവിയിൽ വേവിക്കുക. അണുവിമുക്തമാക്കിയ ഈ മാധ്യമം ഡെറ്റോൾ കൊണ്ട് തുടച്ച ഒരു പ്രതലത്തിൽ വിതറി കഴിവതും വെയിൽ കൊള്ളിക്കാതെ ഉണക്കണം. ഇടയ്ക്കിടെ കുടഞ്ഞിടുക. കൃഷിക്ക് ആവശ്യമായ വൈക്കോലിലെ ഈർപ്പനില 30% മുതൽ 40% വരെയാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു പിടി വൈക്കോലെടുത്ത് പിഴിയണം. വെള്ളം തുള്ളിയായി ഇറ്റു വീഴാതിരിക്കുക. ഒപ്പം വൈക്കോലിൽ ഈർപ്പം ഉണ്ടായിരിക്കുക. ഇതാണ് പരുവം. ഇങ്ങനെ പാകപ്പെടുത്തിയ വൈക്കോൽ 20 സെന്റിമീറ്റർ ചുറ്റളവിലും 8 സെന്റിമീറ്റർ ഉയരത്തിലും ചുമ്മാടുകളായി ചുറ്റിവയ്ക്കുക. ഡെറ്റോൾ കൊണ്ട് വൃത്തിയാക്കിയ ഒരു പ്ലേറ്റിൽ 1 കവർ സ്പൂണിൻ്റെ പകുതി ഭാഗമെടുത്ത് കൈകൊണ്ട് ഞെരടി വേർതിരിച്ച് 6 തുല്യഭാഗങ്ങളായി ഭാഗിച്ചു വയ്ക്കുക. എന്നിട്ട് 30x60 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25x50 സെന്റിമീറ്റർ വലിപ്പമുള്ള സുതാര്യമായ പോളിത്തീൻ കവർ എടുത്ത് അതിൻ്റെ ചുവടറ്റം നൂൽകൊണ്ട് കെട്ടി ഉരുണ്ട ആകൃതിയിലാക്കുക. എന്നിട്ട് കവറിനകത്ത് ഒരു ചുമ്മാട് ഇറക്കി വെച്ച് കൈകൊണ്ട് അമർത്തി മുകൾ ഭാഗം നിരപ്പാക്കണം. ഈ ചുമ്മാടിനു മുകളിൽ 6 ഭാഗിച്ചു വച്ചതിൽ ഒരു ഭാഗം വിത്തിൽ നിന്ന് കുറച്ചെടുത്ത് ചുമ്മാടിന് മുകളിൽ കവറുമായി ചേരുന്ന ഭാഗത്ത് അരികിലൂടെ ഒരേ അളവിൽ 1 ചുറ്റിടുക. മധ്യഭാഗത്ത് വിത്ത് വേണ്ട. ഇതിനു മുകളിലൂടെ വീണ്ടും അടുത്ത ചുമ്മാട് ഇറക്കി വച്ച് ചെറുതായി അമർത്തി നിരപ്പാക്കുക. 2 ഭാഗം വിത്തെടുത്ത് ആദ്യത്തേതുപോലെ ഇടുക. ഇപ്രകാരം ബാക്കിയുള്ള ഓരോ ചുമ്മാടും ഇറക്കി വച്ച് ഓരോ ഭാഗം വിത്തും ഇടുക. ഏറ്റവും മുകളിൽ കുറച്ച് വിത്ത് ചുമ്മാടിന് മീതെ വിതറാം. ഇനി കവറിൻ്റെ മുകൾ ഭാഗം നൂലുകൊണ്ട് കൂട്ടിക്കെട്ടാം. ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് ബെഡ് അഥവാ തടം. കവറിൻ്റെ വലുപ്പമനുസരിച്ച് ചുമ്മാടിൻ്റെ എണ്ണത്തിലും വിത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്താം. ഇപ്പോൾ ബാക്കി ഭാഗിച്ചു വെച്ച പകുതി വിത്തിൽ 1 ബെഡ് കൂടി ചെയ്യേണ്ടതാണ്. തയ്യാറാക്കിയ ഈ ബെഡിൻ്റെ ചുറ്റിലും 2 മില്ലിമീറ്റർ ചുറ്റളവുള്ള 30 പരം ദ്വാരങ്ങൾ ചെറിയ ആണിയോ ഈർക്കിലോ സൂചിയോ ഉപയോഗിച്ച് കുത്തിയുണ്ടാക്കുക. ഈ ബെഡുകളെ വെളിച്ചവും ചൂടും കുറഞ്ഞ തണുത്തതും വായുസഞ്ചാരവും ഉള്ളതുമായ മുറിയിൽ ഉറുമ്പും എലിയും നശിപ്പിക്കാതെ മേശമേലോ തറയിലോ ഉറിയിലോ 15 ദിവസം സൂക്ഷിക്കാം. ചെറിയ തോതിൽ വിപണനത്തിനാണെങ്കിൽ സിറ്റൗട്ടിൽ കറുത്ത കൊതുകുവലയോ
ഷെയ്ഡ് നെറ്റോ കെട്ടി മറച്ചിട്ട്

0: മുകളിൽ രണ്ടടി വ്യത്യാസത്തിൽ ചരടോ കമ്പിയോ പൈപ്പോ വെച്ച് ഓരോ പൈപ്പിലും രണ്ടടി അകലത്തിൽ ഒരു ഉറയിൽ അഞ്ച് ബെഡുകൾ ഒന്നിനു താഴെ ഒന്നായി തൂക്കിയിടുക. ചെറിയ സ്ഥലത്ത് കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കാൻ പറ്റും. ഇത്തരത്തിൽ 15 ദിവസം സൂക്ഷിച്ചു കഴിഞ്ഞ ബെഡുകളിൽ കൂൺ തന്തുക്കൾ പടർന്നു കയറി നല്ല വെളുത്ത നിറമായി മാറും. ഈ വെളുത്ത നിറമാണ് മൈസീലിയം. പൂർണ്ണ വളർച്ചയെത്തിയ തടങ്ങളിൽ ബ്ലേഡ് കൊണ്ട് 1 ഇഞ്ച് നീളത്തിൽ 10-15 സ്ഥലത്ത് ചെറിയ കീറലുകൾ ഉണ്ടാക്കുക. എന്നിട്ട് രാവിലെയും വൈകിട്ടും ചെറിയ തോതിൽ നനയ്ക്കുക. സ്പ്രേയറും ഉപയോഗിക്കാം. ഒരാഴ്ച കൊണ്ട് കൂൺമുട്ടുകൾ പ്രത്യക്ഷപ്പെടും. മുട്ടുകൾ ഒരു പയർമണിയുടെ വലിപ്പം ആയാൽ 3-4 ദിവസമാകുമ്പോൾ കൂണിനെ ഏതെങ്കിലും ഒരു വശത്തേക്ക് കറക്കി ചുവടോടെ ഇളക്കിയെടുക്കാം. കൂൺ വന്നു കഴിഞ്ഞാൽ വെള്ളം തളി പാടില്ല. വെള്ളം വീണാൽ കൂൺ അഴുകും. പകരം ബെഡിനടുത്ത് നനഞ്ഞ തുണികൾ തൂക്കിയിട്ടാലും മതി. ആദ്യം വിളവെടുപ്പ് കഴിഞ്ഞ ഏതാനും കീറലുകൾ കൂടി ഉണ്ടാക്കി വെള്ളം തളി ആവർത്തിക്കുക. 10 ദിവസത്തിനകം രണ്ടാമതും കൂൺ മുളയ്ക്കും. ഇത് നേരത്തേതുപോലെ പാകമാകുമ്പോൾ പറിച്ചെടുക്കാം. വീണ്ടും വെള്ളം തളിക്കുക. അടുത്ത 15 ദിവസത്തിനുള്ളിൽ 3ാം പ്രാവശ്യവും കൂൺ മുളച്ചു വരും. 3 വിളവെടുപ്പ് കഴിയുമ്പോൾ ബെഡ് ഉണ്ടാക്കി 45 മുതൽ 50 ദിവസം കാലാവധിയാകും. വീണ്ടും വെള്ളം തളിച്ചുകൊണ്ടിരുന്ന് വല്ലപ്പോഴും കുറച്ച് കൂൺ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം കവർ മാറ്റിക്കളഞ്ഞ് അവശിഷ്ടം ജൈവവളമായി എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം. ക്യാപ്സിക്കം വൈഭവങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഭൂമുഖത്തെ ക്യാപ്സിക്കം കൃഷിക്ക്. ആകർഷകമായ വിവിധ നിറങ്ങളിൽ ക്യാപ്സിക്കം മുളക് ലഭ്യമാണ്. ചുവപ്പ്, മഞ്ഞ, പച്ച. ജീവക സമൃദ്ധമായ ക്യാപ്സിക്കം പല രോഗങ്ങൾക്കും കൺകണ്ട ഔഷധമായും വർദ്ധിക്കും. ക്യാപ്സിക്കത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. നിരന്തരം ക്യാപ്സിക്കം ഉപയോഗിക്കുന്നവരുടെ ചർമ്മം വളരെ മയമുള്ളതും യാതൊരുവിധ പുള്ളിയും പോറലും വീഴാത്തതുമായിരിക്കും. ധാരാളം ജീവകം എ ഉള്ളതിനാൽ നേത്രരോഗത്തിനും നേത്രരോഗങ്ങൾ തടയാനും ഉപകരിക്കും. മറ്റൊരു കഴിവ് അർബുദ പ്രതിരോധമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ക്യാപ്സീൻ എന്ന സംയുക്തം അർബുദകാരികളായ കാഴ്സിനോജനുകളെ തടയുന്നു. ഉത്തമ വേദന സംഹാരി കൂടിയാണ് ക്യാപ്സിക്കം. ക്യാപ്സെയിൻസിൻ എന്ന സംയുക്തത്തിന് തൊലിപ്പുറത്ത് നിന്ന് സുഷുപ്നാനാഡിയിലേക്കുള്ള വേദനയുടെ പ്രസാരണം തടയുവാനും അങ്ങനെ വേദന അനുഭവിക്കുന്നത് ഒഴിവാക്കാനും കഴിയുന്നു. ദുർമേധസ് കൊണ്ട് പൊറുതിമുട്ടുന്നവരുടെ ചങ്ങാതിയാണ് ക്യാപ്സിക്കം. ഉപാപചയ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി അധിക ഊർജം അക്ഷരാർത്ഥത്തിൽ ക്യാപ്സിക്കം എരിച്ചു കളയുന്നു. അങ്ങനെ അമിത ശരീരഭാരം കുറയ്ക്കുന്നു. ഉദരാസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. കൂടാതെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവ കുറയ്ക്കുവാനും സഹായിക്കുന്നു. കേശവളർച്ചയ്ക്കും ക്യാപ്സിക്കം ഉത്തേജകമാണ് എന്ന സത്യം പലർക്കും അറിയില്ല. ക്യാപ്സിക്കത്തിൽ നിന്നും വേർതിരിക്കുന്ന സത്ത് മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ കഴിവുള്ളതാണ്. പോരാത്തതിന് മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും. ക്യാപ്സിക്കത്തിന്റെ കാണാ കഴിവുകൾ ഇനിയും എത്രയോ നാം അറിയാനിരിക്കുന്നു എന്നല്ലാതെ എന്തു പറയാൻ.
1: കാർഷിക ജീവനം സമാപിക്കുന്നു.

ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ട്രേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയവിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കും. തടസ്സങ്ങളില്ലാതെ 5000 പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യും. പട്ടയവുമായി ബന്ധപ്പെട്ട് തടസ്സമായി നിൽക്കുന്ന സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ താൻ നേരിട്ട് ഇടപെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങളിൽ 60% കാര്യങ്ങളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ പരിഹരിക്കാനാവുന്ന വിഷയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സമയബന്ധിതമായി അവ തീർപ്പാക്കാനും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സർവേ നടപടികൾ വേഗത്തിലാക്കുന്നതിന് കൂടുതൽ ജീവനക്കാരെയും വാഹനമടക്കമുള്ള സൌകര്യങ്ങളും ലഭ്യമാക്കും. ഭൂമി കൈയേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി തന്നെയാണ് കാണുന്നത്. കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ല. കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കും. ചെയിൻ 3 മേഖലയിലെ പട്ടയം നൽകുന്നത് സംബന്ധിച്ച് തടസ്സങ്ങൾ നീക്കാൻ KSEBയുമായി ചർച്ച നടത്തും. കുണ്ടള സാന്റോസ് പ്രദേശത്തെ 222 തൊഴിലാളി കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനും KDH ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തും. ഉപയോഗിക്കാതെ കിടക്കുന്ന തോട്ടങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ നിയമഭേദഗതി കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവികുളം ICDS പ്രൊജക്ട് പരിധിയിലുള്ള 96 അങ്കണവാടികളിലേക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. 8 October ഉച്ചയ്ക്ക് 2 വരെ ടെൻഡർ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04865264550 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇളംദേശം ICDS പ്രൊജക്റ്റിലെ 7 പഞ്ചായത്തുകളിലെ 140 അങ്കണവാടികളിൽ സന്ദർശനം നടത്തുന്നതിനും മറ്റ് ഓഫീസ് ആവശ്യത്തിനും വേണ്ടി കാർ വാടകയ്ക്ക് നൽകുന്നതിന് തയ്യാറുള്ള വ്യക്തികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. 12 October ഉച്ചയ്ക്ക് 1:30 വരെ ടെൻഡർ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04862275064 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് 1 ഡ്രൈവർ ഉൾപ്പെടെ 1100 CC കൂടുതലുള്ള AC കാർ വാടകയ്ക്ക് നൽകുന്നതിന് തയ്യാറുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്ന് റീടെൻഡർ ക്ഷണിച്ചു. 29 September ഉച്ചയ്ക്ക് 2:30 വരെ ടെൻഡർ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04862299475 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ 30 അങ്കണവാടികളിൽ പാൽ, മുട്ട എന്നിവ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. 3 October ഉച്ചയ്ക്ക് 1 വരെ ടെൻഡർ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025121714 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ജനപങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്നും ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവ ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനത്തിനായി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ച് കേരളം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങളുടെ ഈ യാത്ര മനുഷ്യത്വത്തിലൂന്നിയുള്ള സാമൂഹ്യ സേവനത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ ജനങ്ങളിലെത്തുകയും അതിലൂടെ ജനങ്ങൾക്ക് പുതുജീവിതം ലഭിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: कि सरकार की योजनाएं सिर्फ पैसे खर्च करना, राजनीतिक माइलेज कमाना इतना नहीं होता है. अगर वो योजना आखिरी व्यक्ति तक पहुंचती है तो उसके लिए तो एक नया जीवन शुरू हो जाता है और उसका जो संतोष है वो बड़ा अद्भुत होता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയുടെ 73-ാം ജന്മദിന ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃത കീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ കൈമാറും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ഇതുവരെ 13 കോടിയോളം രോഗികൾക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ആരോഗ്യ മൻധൻ 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ സംരക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പൗരന്മാർക്ക് കൂടുതൽ രോഗി കേന്ദ്രീകൃത സേവനങ്ങൾ നൽകുന്നതിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമെന്നും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: ലഗ്ഭഗ് 13 കറോഡ് പേഷ്യൻസ് ഹാവ് ബീൻ ട്രീറ്റഡ് ടിൽ ഡേറ്റ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 2 ലാഖ് കറോഡ്സ് ഹാവ് ബീൻ ഡിസ്പേഴ്സ്ഡ് ബൈ നാഷണൽ ഹെൽത്ത് അതോറിറ്റി. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കെ ബി 5 സാൽ പൂരേ ഹുവേ ഹൈ കി ലഗ്ഭഗ് 97.8 ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്സ് के कार्ड्स डिस्ट्रीब्यूट हो चुके हैं. 121 करोड़ रिकॉर्ड्स को लिंक किया जा चुका है. यानी आभा कार्ड का, आयुष्मान भारत हेल्थ अकाउंट्स का एक राइटफुल यूटिलाइजेशन शुरू हो गया है. पेशेंट सेंट्रिक वर्क शुरू हो गया है.
0: ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും 7.8% വളർച്ചാ നിരക്ക് കൈവരിച്ച് ഇന്ത്യ. ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന ഉത്തർപ്രദേശ് ഇന്റർനാഷണൽ ട്രേഡ് ഷോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യവുമായി രാജ്യം മുന്നോട്ടു പോകുകയാണെന്നും കയറ്റുമതി, സെമി കണ്ടക്ടർ അടക്കമുള്ള മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പുരോഗതിയാണ് രാജ്യം കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ജലസുരക്ഷ എന്നത് ജനങ്ങൾ, സർക്കാർ, വ്യവസായ മേഖല എന്നിവരുൾപ്പെട്ട പങ്കാളികളുടെ കൂട്ടായ ഉത്തരവാദിത്തമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9th ഇന്ത്യ ഇന്റർനാഷണൽ വാട്ടർ വീക്ക് 2026 സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസംരക്ഷണത്തിൽ ജനപങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ മന്ത്രി, രാജ്യങ്ങളും സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ ജലവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കാൻ കഴിയൂവെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 km² ആക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG പാചകവാതക കണക്ഷൻ ലഭ്യമാക്കുക ലക്ഷ്യമിട്ട് 2016 പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയിലൂടെ 2026 മെയ് മാസം വരെ 10,50,00,000+ സൗജന്യ LPG കണക്ഷനുകൾ സർക്കാർ ലഭ്യമാക്കി. 2021 ഉജ്ജ്വല യോജനയുടെ 2nd ഘട്ടത്തിന് തുടക്കം കുറിച്ചു. രാജ്യത്തെ LPG കണക്ഷനുകൾ 2014 14.51 കോടിയിൽ നിന്ന് 2026 33.39 കോടിയായി വർദ്ധിച്ചു. 2025-26 കാലയളവിൽ മാത്രം 49 കോടിയിലധികം സിലിണ്ടറുകളാണ് വിതരണം ചെയ്തത്. വീടുകളിലെ വായുമലിനീകരണം കുറയ്ക്കുന്നതിനും പദ്ധതി സഹായകരമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും അടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 m മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരിജി സിംഗ് കമൽജീത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് 2nd സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 m റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാക്ഷ് പട്ടേൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 m ഗുൽവീർ സിംഗ് വെള്ളി നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപ്രീത് കൌറും വനിതകളുടെ പോൾവാൾട്ടിൽ ബരണിക ഇളങ്കോവനും ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില മനുഷ ഷാ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവും അടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12th സ്ഥാനത്താണ് ഇന്ത്യ. വർത്തമാനകാല ലോക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ 81st യു എൻ പൊതുസഭയുടെ അനുബന്ധമായി സംഘടിപ്പിച്ച മന്ത്രിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്തതിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിരാശയും അതൃപ്തിയും വർദ്ധിച്ചു വരികയാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ലോക നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138th പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനപങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്നും ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവ ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനത്തിനായി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ച് കേരളം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരോഗ്യവേദി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യമെന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വാഭാവികമായ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതും ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനമായി ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ആയുർവേദത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നതിന് ആരോഗ്യവേദിയിൽ എത്തിയിരിക്കുന്നത് കോടിക്കുളം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത ആർ കുറുപ്പാണ്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം.
2: നന്ദി.
1: ആയുർവേദം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആയുർവേദത്തിൻ്റെ സമഗ്രമായ കാഴ്ചപ്പാട് എന്താണ്?
2: ആരോഗ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ജീവിതത്തിൽ എത്ര വലിയ നേട്ടങ്ങൾ കൈവരിച്ചാലും നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നത് രോഗം വന്നതിന് ശേഷം ചികിത്സ തേടുന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, മറിച്ച് രോഗം വരാതിരിക്കുവാനുള്ള ജീവിതശൈലിയും ശരിയായ ആഹാരവും നല്ല ശീലങ്ങളും മാനസിക സന്തുലിതാവസ്ഥയും പരിസ്ഥിതിയോടുള്ള ഇണങ്ങിച്ചേരലും ആരോഗ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഈ സമഗ്രമായ ആരോഗ്യ ദർശനമാണ് ആയുർവേദം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ആയുർവേദം എന്ന പദം തന്നെ വളരെ അർത്ഥവത്താണ്. ആയുസ് എന്നത് ജീവിതം എന്നും വേദം എന്നത് അറിവ് എന്നും അർത്ഥമാക്കാം. അതായത് ജീവിതത്തെക്കുറിച്ചും ആരോഗ്യകരമായ ദീർഘായുസ്സിനെക്കുറിച്ചുമുള്ള ശാസ്ത്രീയ അറിവാണ് ആയുർവേദം. ആയുർവേദം ഒരു രോഗം വന്നാൽ മാത്രം മരുന്നു കഴിക്കുന്ന ചികിത്സാ സമ്പ്രദായമായി കാണുവാൻ കഴിയില്ല. ആരോഗ്യവാനായ വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗിയുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആരോഗ്യത്തിന് നൽകിയിരിക്കുന്ന നിർവചനം തന്നെ വളരെ വിശാലമാണ്. ശരീരത്തിലെ ദോഷങ്ങൾ സമതുലിതമായിരിക്കുക, അഗ്നി അഥവാ ദഹന പരിണാമ പ്രവർത്തനങ്ങൾ ശരിയായ നിലയിൽ പ്രവർത്തിക്കുക, ആത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രസന്നമായിരിക്കുക, ഇതെല്ലാം ചേർന്നതാണ് ആരോഗ്യമുള്ള അവസ്ഥ. അതായത് രോഗമില്ലാത്ത ശരീരം മാത്രം ആരോഗ്യം അല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും സ്വാഭാവിക സന്തുലിതാവസ്ഥയും സന്തോഷവും കൂടിയാണ് ആരോഗ്യം. ഇതാണ് ആയുർവേദത്തിൻ്റെ സമഗ്രമായ കാഴ്ചപ്പാട്.
1: നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി സമ്മർദ്ദവും ഉറക്കക്കുറവും കൂടാതെ തെറ്റായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത്. ഈ സാഹചര്യത്തിൽ ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന ആരോഗ്യ ദർശനത്തിനും പ്രതിരോധ സമീപനത്തിനും ഉള്ള പ്രസക്തി ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. ഇന്നത്തെ ജീവിതശൈലി വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. തിരക്കേറിയ ജോലി, ഉറക്കക്കുറവ്, ക്രമരഹിതമായ ഭക്ഷണരീതി, വ്യായാമക്കുറവ്, അമിതമായ സ്ക്രീൻ ഉപയോഗം, മാനസിക സമ്മർദ്ദം, പ്രകൃതിയിൽ നിന്ന് അകന്നുപോകുന്ന ജീവിത രീതി എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കസംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ സമൂഹത്തിൽ വ്യാപകമാണ്. ഇത്തരം സാഹചര്യത്തിൽ രോഗം വന്നാൽ ചികിത്സിക്കുന്നതിനൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ജീവിതശൈലി ക്രമീകരണത്തിനും പ്രാധാന്യം നൽകുന്ന ആയുർവേദത്തിന്റെ സമീപനം വളരെ പ്രസക്തമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശാസ്ത്രീയ സമീപനം പുലർത്തേണ്ട ആവശ്യകതയെക്കുറിച്ചുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഗുരുതരമായ രോഗങ്ങൾക്ക് ആവശ്യമായ ആധുനിക വൈദ്യപരിശോധനകളും ചികിത്സകളും ഒഴിവാക്കി സ്വയം ചികിത്സ തെരഞ്ഞെടുക്കുന്നത് ശരിയായ ഒരു സമീപനമല്ല. ആയുർവേദ ചികിത്സകളും മരുന്നുകളും രജിസ്റ്റേർഡ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണർ അഥവാ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സ്വീകരിക്കാവൂ. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി, രോഗലക്ഷണങ്ങൾ, പ്രായം, മറ്റു മരുന്നുകളുടെ ഉപയോഗം എന്നിവ വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ തീരുമാനിക്കേണ്ടത്. അതിനാൽ സ്വയം ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് പകരം രജിസ്റ്റേർഡ് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ സ്വീകരിക്കുന്നതാണ് സുരക്ഷിതവും ഉചിതവുമായ മാർഗം.
1: ആയുർവേദത്തിലെ ദിനചര്യ, ഋതുചര്യ ഇങ്ങനെ പറയാറുണ്ട്. ഇതിൽ ആരോഗ്യകരമായ ജീവിതത്തിന് ഒരു വ്യക്തി പാലിക്കേണ്ട പ്രധാന ദിനചര്യകൾ എന്തൊക്കെയാണ്?
2: ആയുർവേദത്തിന്റെ മറ്റൊരു പ്രത്യേകത മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് കാണുന്നില്ല എന്നതാണ്. മനുഷ്യ ശരീരം പ്രകൃതിയുടെ ഭാഗമാണ്. കാലാവസ്ഥ മാറുമ്പോൾ ശരീരത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. വേനൽക്കാലം, മഴക്കാലം, ശൈത്യകാലം തുടങ്ങിയ ഋതുക്കൾക്കനുസരിച്ച് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ആവശ്യകത ആയുർവേദം വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ഋതുചര്യ എന്ന ആശയം. അതുപോലെ തന്നെ ദിവസത്തിൻ്റെ വിവിധ സമയങ്ങളിൽ പാലിക്കേണ്ട ആരോഗ്യകരമായ ശീലങ്ങളെ ദിനചര്യ എന്ന് പറയുന്നു. ആയുർവേദം ആരോഗ്യ സംരക്ഷണത്തിനായി നിർദ്ദേശിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗങ്ങളിൽ ഒന്നാണ് നല്ല ദിനചര്യ. രാവിലെ സമയത്ത് ഉണരുക, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ ലഭിക്കുന്ന ഫലപ്രാപ്തിയെക്കുറിച്ച് ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. രാവിലെ സമയത്ത് ഉണരുന്നതിനോടൊപ്പം തന്നെ ശരീര ശുചിത്വം പാലിക്കുക, ആവശ്യത്തിന് വ്യായാമം ചെയ്യുക, ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക, ജോലിക്കും വിശ്രമത്തിനും ആവശ്യമായ സമയം നൽകുക, രാത്രി മതിയായ ഉറക്കം ഉറപ്പാക്കുക, ഇവയെല്ലാം ആരോഗ്യകരമായ ദിനചര്യയുടെ ഭാഗങ്ങളാണ്. ഇന്നത്തെ ജീവിതത്തിൽ ഈ ലളിതമായ കാര്യങ്ങൾ പലപ്പോഴും നാം മറന്നുപോകുകയാണ്. രാത്രി വൈകി ഉറങ്ങുക, രാവിലെ വൈകി എഴുന്നേൽക്കുക, പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക, സമയമില്ലാത്തതിനാൽ ഭക്ഷണം വേഗത്തിൽ കഴിക്കുക, മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുക, വ്യായാമത്തിന് സമയം കണ്ടെത്താതിരിക്കുക, ഇത്തരം ശീലങ്ങൾ ദീർഘകാലം കൊണ്ട് ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുവാൻ ചെറിയ നല്ല ശീലങ്ങൾ തുടരുന്നതാണ് ഏറ്റവും ആവശ്യം.
1: ഭക്ഷണത്തിന് ആയുർവേദത്തിൽ നൽകുന്ന പ്രാധാന്യം എന്താണ്? ഭക്ഷണക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ നമുക്ക് മുക്തി നേടാനൊക്കെ സാധിക്കും. അപ്പൊ ഈ ഭക്ഷണക്രമത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: നമ്മൾ എന്ത് കഴിക്കുന്നു എന്നത് മാത്രമല്ല, എപ്പോൾ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നതും പ്രധാനമാണ്. പുതുമയുള്ളതും ശുചിത്വമുള്ളതുമായ ഭക്ഷണം, ശരീരത്തിന് അനുയോജ്യമായ അളവ്, ക്രമമായ ഭക്ഷണ സമയം എന്നിവ ആരോഗ്യകരമായ ജീവിതത്തിന്റെ ഭാഗമാണ്. വളരെയധികം ഭക്ഷണം നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ സ്ഥിരമായി നാം ഭക്ഷണം ഒഴിവാക്കുന്നതും ശരീരത്തിന് അനുയോജ്യമല്ല. ഭക്ഷണം നന്നായി ചവച്ചരിച്ച് കഴിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ടെലിവിഷൻ കാണുന്നതും ഒഴിവാക്കി ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ല ശീലമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ പ്രാദേശികമായി ലഭിക്കുന്ന ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തണം. വളരെയധികം പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ്, അത്യധികം സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ പതിവാക്കാതെ ഇരിക്കുക. ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നത് ആരോഗ്യത്തിന് പ്രധാനമാണ്. ഇതേ അർത്ഥത്തിൽ ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന അഗ്നി എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഭക്ഷണത്തിന്റെ ദഹനം, ശരീരത്തിലെ വിവിധ പരിവർത്തന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയായി ബന്ധപ്പെട്ട ആശയമായാണ് അഗ്നിയെ ആയുർവേദം കാണുന്നത്. ദഹന പ്രശ്നങ്ങൾ സ്ഥിരമായി അനുഭവപ്പെടുമ്പോൾ സ്വയം മരുന്ന് തിരഞ്ഞെടുക്കുന്നതിന് പകരം ഡോക്ടറിന്റെ ഉപദേശം തേടണം.
1: ഉറക്കക്കുറവ് ഇന്ന് ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നല്ല ഉറക്കത്തിനും അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആയുർവേദത്തിൽ എന്താണ് ഒരു മാർഗനിർദ്ദേശിക്കാനായിട്ടുള്ളത്?
2: നല്ല ആരോഗ്യത്തിന് മതിയായ ഉറക്കം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഉറക്കക്കുറവ് ഒരു സാധാരണ പ്രശ്നമായി മാറിയിട്ടുണ്ട്. രാത്രി വൈകി മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ജോലി സമ്മർദ്ദം, ക്രമരഹിതമായ ജീവിത രീതി എന്നിവ ഉറക്കത്തെ ബാധിക്കാം. ഉറങ്ങാനും എഴുന്നേൽക്കാനും കഴിയുന്നത്ര സ്ഥിരമായ സമയക്രമം പാലിക്കുക. രാത്രിയിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ഉറങ്ങുന്നതിന് വളരെ അടുത്ത് ചായ, കാപ്പി പോലെയുള്ള കഫീൻ അടങ്ങിയ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കുകയും ചെയ്യാം.
1: ഈ ചായ, കാപ്പി ഇങ്ങനെയുള്ള പാനീയങ്ങൾ കൂടുതലായിട്ട് ഇന്ന് ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ.
2: അതെ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നതിൽ ഒരു 90% ആൾക്കാരും ഇതിന് അടിമപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ചായ ഒരു നേരം കുടിച്ചില്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ കാപ്പി കുടിച്ചില്ലെങ്കിൽ തലവേദന എന്ന് പറയുന്ന ധാരാളം രോഗികൾ നമ്മളുടെ അടുത്ത് വരാറുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ശീലം നിർത്തലാക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ അവരോട് പതിയെ പതിയെ നിർത്തലാക്കാൻ പറയാറുണ്ട്. എങ്ങനെയാണെങ്കിലും രാത്രിയിൽ ഇപ്പൊ കിടക്കുന്ന സമയത്തോട് അടുപ്പിച്ച് കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഉപയോഗിച്ചാൽ അത് ഉറക്കത്തെ സാരമായി ബാധിക്കാനുള്ള ഇടയുണ്ട്.
1: അതുകൂടാതെ വേറെ എന്തൊക്കെയാണ് നല്ല ഉറക്കം കിട്ടുന്നതിനുള്ള മാർഗങ്ങൾ?
2: അതിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഉറങ്ങുന്നതിന് മുൻപ് സ്ക്രീൻ ടൈം കുറയ്ക്കുക, അതായത് മൊബൈൽ ഫോൺ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക. പകരം കുറച്ച് സമയം ശാന്തമായി ഇരിക്കുക, ലളിതമായ ശ്വാസാഭ്യാസം ചെയ്യുക, ധ്യാനം ചെയ്യുക തുടങ്ങിയവ നമ്മളുടെ മനസ്സിനെ ഉറക്കത്തിനായി തയ്യാറാക്കാൻ സഹായിക്കും. നമ്മളുടെ ആയുർവേദ ശാസ്ത്രത്തിൽ അഭ്യംഗം അഥവാ എണ്ണ പുരട്ടൽ പോലുള്ള രീതികൾക്കും പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് തലയിൽ അല്ലെങ്കിൽ കാലിൽ അനുയോജ്യമായ എണ്ണ ഉപയോഗിച്ച് മൃദുവായി മസാജ് ചെയ്യുന്നത് ഉറക്കത്തിന് സഹായകരമാകും.
1: ഇതിന് സാധാ എണ്ണ ഉപയോഗിക്കാമോ?
2: സാധാരണ എണ്ണയല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, എണ്ണ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തേക്കാം, ഏതെണ്ണ വേണമെങ്കിലും എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമാണ് തേക്കാം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തലയിൽ എണ്ണ തേക്കുമ്പോൾ അത് നമ്മളുടെ ശരീരപ്രകൃതിക്കനുസരിച്ച്, നമ്മൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥയുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒക്കെയാണ് നമ്മൾ എണ്ണ തിരഞ്ഞെടുക്കേണ്ടത്. അത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യേണ്ടത്, ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ആണ് എണ്ണ തിരഞ്ഞെടുക്കേണ്ടത്.
1: ഡോക്ടർ, ഈ എണ്ണ തേച്ചുള്ള കുളി നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായി ഈ എണ്ണ തേച്ച് കുളിക്കുന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണോ?
2: നമ്മുടെ ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ശിരസിലും ചെവിയിലും കാലിലും എണ്ണ തേച്ച് കുളിക്കുന്നതിനെ പറ്റി പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതിന് വളരെയേറെ ഗുണഗണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ശാരീരിക വൈഷമ്യങ്ങൾ ഉള്ള വ്യക്തിക്കാണ്

0: ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയും പ്രായം, ശരീരത്തിന്റെ അവസ്ഥ, ശരീരത്തിന്റെ പ്രകൃതി എല്ലാം കണക്കിലെടുത്ത് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം എണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ആയുർവേദത്തിലെ രോഗപ്രതിരോധത്തിന് എന്തെങ്കിലും ചികിത്സാ രീതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒരാൾക്ക് രോഗം വരാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാം, അതിന് ആയുർവേദത്തിന്റെ ഒരു രീതി എങ്ങനെയാണ്?
0: ആയുർവേദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നാണ് രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിന് പുറമെ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത്. ആയുർവേദ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ചികിത്സാ രീതിയെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രധാനമായിട്ടും ഒന്ന്, സ്വസ്ഥനായിരിക്കുന്ന, അതായത് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ രോഗത്തെ ചികിത്സയിലൂടെ ശമിപ്പിക്കുക. ഇതിൽ ആദ്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് എങ്ങനെ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മളുടെ ആരോഗ്യം പരിപൂർണമായി സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതിന് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളിൽ ഒന്നാണ് ദിനചര്യ, മറ്റൊന്നാണ് ഋതുചര്യ. ഒരു വ്യക്തി ദൈനംദിനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ദിനചര്യ പ്രകാരം, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദിനചര്യ. രാവിലെ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുന്നതിനും ഉറങ്ങുന്നതിനും ഒരു കൃത്യമായ സമയം പാലിക്കുക, അതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ശരീര ശുചിത്വം പാലിക്കുക, ഉറങ്ങുന്നതിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു സമയം വെക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ദിനചര്യ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് ആരോഗ്യമുള്ള ഒരു ഭാവിയെ വാർത്തെടുക്കുവാൻ കഴിയും. ഋതുചര്യ അതുപോലെ തന്നെയാണ്. നമുക്ക് ശൈത്യകാലം, വേനൽക്കാലം, മഴക്കാലം, അങ്ങനെ ഓരോ കാലങ്ങൾക്കനുസരിച്ചും മനുഷ്യൻ പിന്തുടർന്നു പോകേണ്ട കുറച്ച് ജീവിത രീതികളെ പറ്റിയാണ് ഋതുചര്യയിൽ പരാമർശിക്കുന്നത്. ദിനചര്യയും ഋതുചര്യയും ഇത് രണ്ടും ഫോളോ ചെയ്യുന്ന വഴി ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും.
1: ആയുർവേദത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ആയുർവേദത്തിൽ ചികിത്സയ്ക്ക് വിവിധ മാർഗങ്ങളുണ്ട്. രോഗത്തിന്റെ സ്വഭാവം, രോഗിയുടെ ശരീരസ്ഥിതി, പ്രായം, കാലാവസ്ഥ, രോഗത്തിന്റെ ഘട്ടം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിഗണിച്ചാണ് ആയുർവേദത്തിൽ ചികിത്സാ രീതികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആയുർവേദത്തിലെ പ്രധാന ചികിത്സാ സമീപനങ്ങളിൽ ഔഷധ ചികിത്സ, ആഹാരവിഹാര ക്രമീകരണം, ബാഹ്യ ചികിത്സകൾ, പഞ്ചകർമ്മം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. എല്ലാ ചികിത്സകളും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമില്ല. പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ, ഇതെല്ലാം തന്നെ ഒരു ആയുർവേദ ഡോക്ടറിന്റെ വിലയിരുത്തലിനും മേൽനോട്ടത്തിനും കീഴിൽ മാത്രമേ ചെയ്യാവൂ. ഇവയ്ക്ക് പുറമെ ജീവിതശൈലി രോഗനിയന്ത്രണങ്ങൾക്കായി ശരീരവ്യായാമം, ശ്വാസനിയന്ത്രണം, ഏകാഗ്രത, വിശ്രമം എന്നിവ ഉൾക്കൊള്ളുന്ന വിവിധ യോഗ പരിശീലനങ്ങളും യഥാവിധി ചെയ്യുന്നത് ഉത്തമമാണ്. എന്നാൽ യോഗ ചെയ്യുമ്പോഴും പരിശീലനം ശരിയായ രീതിയിൽ ആയിരിക്കണം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമുള്ളവർ യോഗ പരിശീലനം പോലുള്ള ചികിത്സാ രീതികൾ ആരംഭിക്കുന്നതിന് മുൻപ് വിദഗ്ധരുടെ നിർദ്ദേശം തേടുന്നതാണ് നല്ലത്.
1: യോഗയും ഒരു ആയുർവേദത്തിന്റെ ഒരു ചികിത്സാ രീതിയായിട്ടാണോ കണക്കാക്കുന്നത്?
0: അതെ അതെ, യോഗ തന്നെ രണ്ട് തരത്തിലുണ്ട്. തെറാപ്യൂട്ടിക് യോഗയുണ്ട്, അതായത് നമ്മുടെ മുൻപിൽ വരുന്ന രോഗിക്ക് അവരുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ചിട്ട്, അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട്, അവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചിട്ട് നമ്മൾ തെറാപ്യൂട്ടിക് യോഗ അതൊരു ചികിത്സയായിട്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു തരത്തിലുള്ള യോഗ എന്ന് പറയുന്നത് സ്വാസ്ഥ്യ യോഗ, പരിപൂർണ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള യോഗ.
1: മറ്റ് ചികിത്സാ രീതികളിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കാമോ?
0: തീർച്ചയായിട്ടും ഉപയോഗിക്കാം.
1: അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: മറ്റു ചികിത്സാ രീതികളിലെ മരുന്നുകൾ കഴിക്കുന്ന ഒരാൾ ആയുർവേദ മരുന്നുകൾ കൂടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സ്വയം തീരുമാനിച്ച് മരുന്നുകൾ കൂട്ടിച്ചേർത്ത് കഴിക്കാതിരിക്കുക എന്നതാണ്. ആയുർവേദ മരുന്നായതിനാൽ പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ മരുന്നുകൾ തമ്മിലുള്ള ഇടപെടലുകളോ ഉണ്ടാകില്ല എന്നൊരു പൊതുവെ ഒരു ധാരണ പൊതുജനങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ ഇതൊരു മിഥ്യാധാരണയാണ്. ചില ആയുർവേദ ഔഷധങ്ങളിലെ ഘടകങ്ങൾ നമ്മൾ കഴിക്കുന്ന മറ്റു മരുന്നുകളുമായി ഇടപെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ, പ്രത്യേകിച്ച് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് തങ്ങൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളുടെയും വിശദവിവരങ്ങൾ ഡോക്ടറോട് നിർബന്ധമായും പറയണം. മറ്റൊരു പ്രധാന കാര്യം കൂടി, നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് സ്വമേധയാ നിർത്തുകയോ ഡോസ് കുറയ്ക്കുകയോ ചെയ്യരുത് എന്നതാണ്. ആയുർവേദ മരുന്ന് തുടങ്ങുന്നതിന് മുൻപ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പേര്, ഡോസ്, എത്ര കാലമായി കഴിക്കുന്നു എന്നതൊക്കെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുന്നത് സുരക്ഷിതമാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, പ്രായമായവർ, കരൾ രോഗമുള്ളവർ, വൃക്കരോഗമുള്ളവർ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കണം.
1: വ്യായാമത്തിനും യോഗയ്ക്കും ഒരുപാട് പ്രാധാന്യം തീർച്ചയായിട്ടും ആയുർവേദത്തിലുണ്ട്. വ്യായാമത്തിനും യോഗയ്ക്കും ആയുർവേദ ജീവിത രീതിയിലും ചികിത്സാ രീതിയിലും ഒക്കെ ഉള്ള സ്ഥാനം എന്താണ്?
0: തീർച്ചയായും ആയുർവേദ ജീവിത രീതിയിൽ വ്യായാമത്തിനും യോഗയ്ക്കും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ് ഉള്ളത്. നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യത്തോടെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ശരിയായ ചലനവും വിശ്രമവും മാനസിക സന്തുലിതാവസ്ഥയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ വ്യായാമത്തെ ദിനചര്യയുടെ ഒരു പ്രധാന ഭാഗമായി കാണുന്നത്. വ്യായാമം ശരീരത്തിന് ബലം നൽകാനും അലസത കുറയ്ക്കുവാനും ദഹനശക്തിയും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയും നിലനിർത്തുവാനും സഹായിക്കുന്നു. എന്നാൽ ആയുർവേദം പറയുന്നത് അമിതമായി വ്യായാമം ചെയ്യണമെന്നല്ല. നമ്മുടെ പ്രായത്തിനും ആരോഗ്യസ്ഥിതിക്കും ശരീരശേഷിക്കും അനുയോജ്യമായ മിതമായ വ്യായാമമാണ് പ്രധാനം. അതുപോലെ തന്നെ യോഗയ്ക്ക് ശരീരത്തിനൊപ്പം മനസ്സിനെയും പരിഗണിക്കുന്ന പ്രത്യേകതയുണ്ട്. ആസനങ്ങൾ ശരീരത്തിന്റെ വഴക്കവും ബാലൻസും മെച്ചപ്പെടുത്താൻ സഹായിക്കുമ്പോൾ പ്രാണായാമവും ധ്യാനവും ശ്വാസ നിയന്ത്രണത്തിനും മാനസിക ശാന്തിക്കും സഹായകരമാകുന്നു. അതിനാൽ ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ വ്യായാമവും യോഗയും രോഗം വന്നതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല. ആരോഗ്യം നിലനിർത്തുന്നതിനും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിനുമുള്ള ദിനചര്യയുടെ ഭാഗമായാണ് അവയെ നാം കാണേണ്ടത്.
1: ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യോഗ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ അത് കണ്ട് യോഗ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ?
0: ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമാണ് ഇന്ന് വ്യാപകമായി കാണുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും യോഗ ചെയ്തു തുടങ്ങുന്നത്. ഒരിക്കലും ഒരു വീഡിയോയിൽ ഒരു യോഗ ട്രെയിനർ യോഗ ചെയ്ത് കാണിക്കുമ്പോൾ യോഗ ട്രെയിനർക്ക് അറിയില്ല ഇത് കാണുന്ന എത്ര പേർക്ക് ശാരീരിക വൈഷമ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. ചിലപ്പോൾ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സന്ധി വേദന അങ്ങനെയുള്ള പല പല രീതിയിലുള്ള വൈഷമ്യങ്ങളുള്ളവർ ഇത് അതേപടി പിന്തുടർന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും യോഗയാണെങ്കിൽ പോലും ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ യോഗ ട്രെയിനറുടെ ഒരു മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ് ഫലപ്രദം.
1: സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എന്ന് പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. അത് കണ്ടിട്ട് സ്വയം ചികിത്സയിൽ ഒരുപാട് പേര് ആശ്രയിക്കുന്നുണ്ട്. ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും.
0: ധാരാളമുണ്ട്.
1: ഇതിലൊളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഒരുപാടുണ്ടാവും. അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്?
0: ശരിയാണ്, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരോഗ്യ വിവരങ്ങൾ വളരെ വേഗത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ഇല കഴിച്ചാൽ ഈ രോഗം മാറും, അല്ലെങ്കിൽ ഈ ഔഷധം കഴിച്ചാൽ എല്ലാ രോഗങ്ങളും മാറും തുടങ്ങിയ പൊള്ളയായ അവകാശവാദങ്ങൾ നാം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുന്നതിന് മുൻപ് അതിന്റെ ഉറവിടം പരിശോധിക്കണം. സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ ഡോക്ടറുടെ പരിശോധനയ്ക്ക് ഒരിക്കലും പകരമാവില്ല. രോഗലക്ഷണങ്ങൾ തുടർന്നാൽ വിദഗ്ധനെ കാണുക. രോഗനിർണയം നടത്താതെ സ്വയം മരുന്ന് തീരുമാനിക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ദീർഘകാല രോഗങ്ങൾക്കായി കഴിക്കുന്ന മരുന്നുകൾ ഡോക്ടറിന്റെ നിർദ്ദേശമില്ലാതെ നിർത്തരുത്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കരൾ രോഗമുള്ളവർ, വൃക്കരോഗമുള്ളവർ എന്നിവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിലെ അതിപ്രസരം മൂലമുണ്ടാകുന്ന വീഡിയോകൾ കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്വയം ചികിത്സ അല്ലെങ്കിൽ സ്വയം മരുന്ന് തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കണം. ദീർഘകാലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവരുടെ അസുഖത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്ന ഒരു മരുന്ന് സെലക്ട് ചെയ്ത് ഇതിനൊപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ ഡ്രഗ്സ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്നൊരു അവസ്ഥയുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നിലും ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങളും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ട് വാങ്ങിക്കഴിക്കുന്ന മരുന്നിന്റെ ഉള്ളിലെ ഒരു ഘടകവും തമ്മിൽ ചേരണമെന്നില്ല. അപ്പോൾ നമ്മളുടെ രോഗാവസ്ഥ വീണ്ടും കൂടുതൽ സങ്കീർണമാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല.
1: ആയുർവേദ മരുന്നുകളിൽ ഔഷധ സസ്യങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു ധാരണ ശരിയാണോ?
0: ആയുർവേദ മരുന്നുകളിൽ ഔഷധ സസ്യങ്ങൾ ഉണ്ട് ഇല്ലെന്നല്ല, ഭൂരിഭാഗം ഔഷധ സസ്യങ്ങളാണ്. എന്നാൽ ആയുർവേദ മരുന്നുകളിൽ ഔഷധ സസ്യങ്ങൾക്ക് പുറമെ ധാതുക്കൾ, ലോഹങ്ങൾ, മൃഗജന്യ വസ്തുക്കൾ ഇവയിൽ നിന്നുള്ള ഔഷധദ്രവ്യങ്ങളെല്ലാം പരമ്പരാഗതമായി തന്നെ ഉപയോഗിച്ചു പോരുന്നുണ്ട്. ആയുർവേദത്തിൽ ധാരാളം ഔഷധ സസ്യങ്ങളും ധാതു ഖനിജ ദ്രവ്യങ്ങളും ഉൾപ്പെടുന്ന ഔഷധ സംവിധാനം നമ്മുടെ ശാസ്ത്രത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണയായി പരിചിതമായ ചില ഔഷധ സസ്യങ്ങളായ മഞ്ഞൾ, ഇഞ്ചി, തുളസി, നെല്ലിക്ക തുടങ്ങിയവയ്ക്ക് ഭക്ഷണത്തിലും പരമ്പരാഗത ആരോഗ്യ പരിപാലനത്തിനും ഒരേപോലെ സ്ഥാനമുണ്ട്. എന്നാൽ പ്രകൃതിദത്തം ആണെങ്കിൽ എല്ലാം സുരക്ഷിതമാണ് എന്ന ധാരണ ശരിയല്ല.
1: സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ എന്താണ് ആയുർവേദത്തിന്റെ ഒരു പങ്ക്?
0: സ്ത്രീകളുടെ ആരോഗ്യത്തിന് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുണ്ട്. അതായത് കൗമാരം, പ്രജനനകാലം, ഗർഭകാലം, പ്രസവാനന്തരകാലം, ആർത്തവ വിരാമം തുടങ്ങിയ ഘട്ടങ്ങളിൽ ആരോഗ്യ പരിചരണ ആവശ്യങ്ങളും മാറുകയാണ്. ഗർഭകാലത്തും പ്രസവാനന്തരകാലത്തും ഏതെങ്കിലും ഔഷധമോ ചികിത്സയോ സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടണം. നമുക്കെല്ലാം അറിയാം, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ തന്നെ ഒരുപാട് ഗർഭിണികൾ അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഔഷധങ്ങൾ ഉള്ളിൽ കഴിക്കുന്നതും അതോടൊപ്പം തന്നെ പുറമെ പുരട്ടുന്നവരും ഒരുപാടുണ്ട്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന മരുന്നുകൾ റെക്കമെൻഡ് ചെയ്യുന്നവർ നിങ്ങളുടെ ശരീരപ്രകൃതിയോ നിങ്ങളുടെ രോഗാവസ്ഥയോ നിങ്ങളുടെ പ്രായമോ ഒന്നും പരിഗണിച്ചായിരിക്കില്ല ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവിക മരുന്ന് എന്ന പേരിൽ ഗർഭകാലത്ത് സ്വയം ഔഷധങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്ന് ഒരിക്കലും കരുതരുത്.
1: പ്രായം കൂടുന്നതിനനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരികയാണ്. ഇപ്പോൾ കൂടുതലും വയോജനങ്ങളാണ് ആയുർവേദത്തെ കൂടുതലായിട്ടും ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ആയുർവേദം ഒരു സഹായകരമാകുന്നത്?
0: പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ

0: സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. വയോജനങ്ങൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം, ആവശ്യമായ ശാരീരിക പ്രവർത്തനം, മതിയായ ഉറക്കം, സാമൂഹിക ഇടപെടൽ, മാനസിക പിന്തുണ എന്നിവ പ്രധാനമാണ്. ദീർഘകാലമായി ഉപയോഗിക്കുന്ന മരുന്നുകൾ വയോജനങ്ങൾക്കുണ്ടെങ്കിൽ അവ കൃത്യമായി ഉപയോഗിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനകൾ നടത്തുകയും വേണം. വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ കുടുംബത്തിന്റെ പിന്തുണയും വളരെ പ്രധാനമാണ്.
1: ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാനസികാരോഗ്യ സംരക്ഷണത്തിൽ ഈ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും ഒക്കെ കുറയ്ക്കുന്നതിന് എന്താണ് ആയുർവേദത്തിന്റെ ഒരു സമീപനം?
0: ശരീരത്തിന്റെ ആരോഗ്യം പോലെ മാനസികാരോഗ്യവും പ്രധാനമാണ്. സമ്മർദ്ദം, ഉത്കണ്ഠ, നിരാശ, ഏകാന്തത തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവ അവഗണിക്കരുത്. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സംസാരിക്കുക. ആവശ്യം വരുമ്പോൾ ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. യോഗ, പ്രാണായാമം തുടങ്ങിയ പരിശീലനങ്ങൾ ചില വ്യക്തികൾക്ക് മാനസിക ശാന്തിക്കും ആരോഗ്യകരമായ ജീവിതശൈലിക്കും സഹായകരമായേക്കാം. എന്നാൽ ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആവശ്യമായ വിദഗ്ധ ചികിത്സയ്ക്ക് പകരമായി ഇവയെ മാത്രം നാം ആശ്രയിക്കരുത്. ആയുർവേദത്തിൽ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ ഇതൊക്കെ നമുക്ക് കൗൺസിലിങ്ങുകൾ കൂടി മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്ക് ആയുർവേദത്തിൽ മാനസികാരോഗ്യത്തിന് മാത്രമായിട്ട് തന്നെ നമുക്കൊരു വിഭാഗമുണ്ട്. ആയുർവേദ ഡോക്ടർമാർ മാനസികാരോഗ്യ വിഭാഗത്തിലും സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ യോഗ, പ്രാണായാമം ഇതിനൊക്കെ മാനസികാരോഗ്യത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്യുവാൻ കഴിയുന്നുണ്ട്.
1: നമ്മൾ ആയുർവേദ ചികിത്സയെ കുറിച്ച് പൊതുവായി ഒന്ന് സംസാരിച്ചു. പഞ്ചകർമ്മ ചികിത്സയെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? അത് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണോ?
0: എല്ലാവർക്കും പഞ്ചകർമ്മ ചികിത്സ ഒരേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ആയുർവേദ ചികിത്സാ രീതികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, ജനശ്രദ്ധയുള്ള ഒരു മേഖലയാണ് പഞ്ചകർമ്മ ചികിത്സ. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഒരൊറ്റ ചികിത്സയോ അതല്ലെങ്കിൽ ഒരൊറ്റ പ്രക്രിയയോ അല്ല. ആയുർവേദത്തിൽ വിവരിച്ചിട്ടുള്ള വിവിധ ചികിത്സാ നടപടികളുടെ ഒരു സമുച്ചയമാണ് പഞ്ചകർമ്മ ചികിത്സ. അതായത് വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷണം എന്നിവ പരമ്പരാഗതമായി പഞ്ചകർമ്മ ചികിത്സാ രീതികളായിട്ട് ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇവയിൽ ഓരോന്നും എല്ലാ വ്യക്തിക്കും നിർബന്ധമായും ചെയ്യേണ്ടതില്ല. രോഗിയുടെ ആരോഗ്യനിലയും രോഗാവസ്ഥയും വിലയിരുത്തിയ ശേഷം ഒരു ചികിത്സകന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം ചികിത്സകൾ ചെയ്യാവൂ.
1: ആയുർവേദ ദിനമൊക്കെ ആചരിക്കുകയാണല്ലോ, ഇങ്ങനെ ആയുർവേദ ദിനമൊക്കെ ആചരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഈ ആയുർവേദ ദിനത്തിൽ പൊതുജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്?
0: ആയുർവേദ ദിനത്തിന്റെ ലക്ഷ്യം ആയുർവേദത്തെ വെറും രോഗചികിത്സാ സമ്പ്രദായമായി അവതരിപ്പിക്കുക എന്നതിലുപരി ആരോഗ്യ സംരക്ഷണവും രോഗപ്രതിരോധവും ആരോഗ്യകരമായ ജീവിതശൈലിയും സംബന്ധിച്ച ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ആയുർവേദത്തിന്റെ അടിസ്ഥാന സമീപനം രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആരോഗ്യമുള്ള വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗിയുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ പ്രധാന ലക്ഷ്യമായി വിവരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആയുർവേദ ദിനം ഒരു ചികിത്സാരീതിയുടെ പ്രചാരണം മാത്രമായി കാണേണ്ടതില്ല. എങ്ങനെ കൂടുതൽ ആരോഗ്യകരമായി ജീവിക്കാം എന്ന ചോദ്യത്തിന് വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു ആരോഗ്യ ബോധവൽക്കരണ ദിനമായി നമുക്കിതിനെ കാണാം. 2026 സെപ്റ്റംബർ 23 11 ആയുർവേദ ദിനം. ആരോഗ്യമുള്ള നാളേക്കായി ആയുർവേദം, ആയുർവേദ ഫോർ ഹെൽത്തി ടുമോറോ എന്ന ഈ വർഷത്തെ ആയുർവേദ ദിന സന്ദേശം വളരെ പ്രസക്തമാണ്. ഇത് വിശദീകരിച്ചാൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം, രോഗം വരുന്നതിന് മുൻപ് ആരോഗ്യം സംരക്ഷിക്കുക. ആരോഗ്യ സംരക്ഷണം ഒരു രോഗം വന്നതിന് ശേഷം മാത്രം തുടങ്ങേണ്ട ഒരു കാര്യമല്ല. ദിവസേനയുള്ള ഭക്ഷണം, ഉറക്കം, വ്യായാമം, ശുചിത്വം, മാനസികാരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് ആരോഗ്യത്തിന്റെ അടിത്തറ. ഇനി രണ്ടാമത്തെ കാര്യം, ഭക്ഷണവും ജീവിതശൈലിയും ആരോഗ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ക്രമരഹിതമായ ഭക്ഷണം, അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപയോഗം, ശാരീരിക പ്രവർത്തനക്കുറവ്, ഉറക്കക്കുറവ് എന്നിവ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. പ്രാദേശികവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം, ആവശ്യമായ ശാരീരിക പ്രവർത്തനം, മതിയായ ഉറക്കം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. മൂന്നാമത്തെ കാര്യം, മനസ്സിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യവും ഒരുപോലെ പ്രധാനമാണ്. തുടർച്ചയായ സമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്ക പ്രശ്നങ്ങൾ എന്നിവ അവഗണിക്കരുത്. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സംസാരിക്കുകയും ആവശ്യം വരുമ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയും വേണം. നാലാമത്തെ കാര്യം, വ്യക്തിക്ക് അനുയോജ്യമായ ആരോഗ്യ പരിചരണമാണ് പ്രധാനം. എല്ലാവർക്കും ഒരേ ഭക്ഷണരീതിയോ ഒരേ വ്യായാമമോ ഒരേ ചികിത്സയോ അനുയോജ്യമാകണമെന്നില്ല. പ്രായം, ആരോഗ്യസ്ഥിതി, രോഗാവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് യോഗ്യരായ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം തീർച്ചയായും സ്വീകരിക്കണം. അഞ്ചാമത്തെ കാര്യം, സ്വയം ചികിത്സ ഒഴിവാക്കണം. പ്രകൃതിദത്തം എന്ന പേരിൽ എല്ലാ ഔഷധങ്ങളും എല്ലാവർക്കും സുരക്ഷിതമാണെന്ന് കരുതരുത്. ആയുർവേദ മരുന്നുകളും ചികിത്സകളും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുന്നതാണ് ഉചിതം. ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ വൈദ്യസഹായം തീർച്ചയായും ഉടനടി തേടണം. ചുരുക്കത്തിൽ ആയുർവേദ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്. ആരോഗ്യം ആശുപത്രിയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നല്ല, നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതശൈലിയിൽ നിന്നാണ് ആരോഗ്യത്തിന്റെ അടിത്തറ രൂപപ്പെടുന്നത്. ശരിയായ ഭക്ഷണം, നല്ല ഉറക്കം, വ്യായാമം, മാനസിക ശാന്തി, ശുചിത്വം, പ്രകൃതിയോടുള്ള ഇണങ്ങിച്ചേരൽ എന്നിവയെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. രോഗം വന്നാൽ ചികിത്സ തേടുന്നതിനൊപ്പം രോഗം വരാതിരിക്കുവാനുള്ള ആരോഗ്യ ശീലങ്ങളും വളർത്താം. അതാണ് ആരോഗ്യകരമായ ഇന്നും ആരോഗ്യമുള്ള നാളെയും സൃഷ്ടിക്കുന്ന വഴി. ആയുർവേദ ഫോർ ഹെൽത്തി ടുമോറോ, ആരോഗ്യമുള്ള നാളേക്കായി ആയുർവേദം.
1: ദേശീയ ആയുർവേദ ദിനവുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യവേദിയിൽ ഇതുവരെ സംസാരിച്ചത് കോടിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത ആർ കുറുപ്പാണ്. ആയുർവേദവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടറിന് വളരെയധികം നന്ദി.
0: നന്ദി.
1: നിർവഹണ സഹായം സെറീന.
2: ആരോഗ്യവേദി സമാപിക്കുന്നു.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടുകൾക്ക് പ്രായമില്ല. കാലം മാറുമ്പോഴും കേൾവിയുടെ കാതുകളിൽ അവ പുതുമയായി പിറന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ നമ്മൾ കേട്ടൊരു ഗാനം ഇന്ന് മറ്റൊരു ഭാവമായി മനസ്സിൽ വിരിയുന്നു. പുതിയ വരികൾ, പുതിയ ശബ്ദങ്ങൾ, പുതിയ സംഗീതഭാവങ്ങൾ, കാലത്തിൻ്റെ താളത്തിനൊപ്പം സഞ്ചരിക്കുന്ന പുത്തൻ പാട്ടുകൾ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയും. ചിലത് ഓർമ്മകളുടെ വാതിൽ തുറക്കും. മറ്റു ചിലത് എന്തെന്നറിയാതെ തന്നെ മനസ്സിൻ്റെ ഏതോ കോണിൽ ഇടം പിടിക്കും. സംഗീതത്തിൻ്റെ ഈ പുതിയ കാലത്ത് പുതുമയുടെ താളവും പഴമയുടെ മാധുര്യവും ഒരുമിച്ച് ചേരുന്ന ചില മനോഹര ഗാനങ്ങളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇന്നിൻ്റെ സംഗീതം നാളെയുടെ ഓർമ്മയായി മാറട്ടെ. പുത്തൻ പാട്ടുകളുടെ ഈ സംഗീത വിരുന്നിലേക്ക് എല്ലാ സംഗീതപ്രേമികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി കേൾക്കാം ഇന്നിൻ്റെ താളത്തിൽ നാളെയുടെ ഓർമ്മയാകാൻ ഒരുങ്ങുന്ന ഒരു മനോഹര പുത്തൻ ഗാനം. ചിത്രം മധുവിധു, പാടിയത് ജോബ് കുര്യൻ, ആദിര ജോബ് എന്നിവർ. രചന അരുൺ ആലാട്ട്, സംഗീതം ഹിഷാം അബ്ദുൾ വഹാബ്.

അടുത്ത ഗാനം അച്ചപ്പാസ് ആൽബം എന്ന ചിത്രത്തിനു വേണ്ടി ഐശ്വര്യകുമാറും സംഘവും പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗുൽരാജ് സിംഗ്.

പുത്തൻപാട്ടുകളിൽ ഇനി വിനയ് ശ്രീനിവാസനും അനില രാജീവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭീഷ്മർ, രചന ബി കെ ഹരിനാരായണൻ, ഈണം രഞ്ജിൻ രാജ്.

ഇനി കേൾക്കാം ചിന്ന ചിന്ന ആശയകൾ എന്ന ചിത്രത്തിനു വേണ്ടി അഭിജിത്ത് അനിൽകുമാർ പാടിയ ഗാനം. രചന അൻവർ അലി, സംഗീതം ഗോവിന്ദ് വസന്താ.

ഇനി കാതൽ കെയർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പ്രദീപ് പള്ളുരുത്തി, ബിന്ദുജ എന്നിവർ പാടിയത്. രചനാസംഗീതം ജോമി ജോസ്, കൈപ്പരേറ്റ്.

പുതുമയുടെ താളങ്ങൾ പകർന്നും മധുരമായ ഇണങ്ങൾ സമ്മാനിച്ചും നമ്മോടൊപ്പം സഞ്ചരിച്ച പുത്തൻ പാട്ടുകളുടെ ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കാലം മാറുമ്പോൾ സംഗീതത്തിനും മാറ്റങ്ങളുണ്ടാകാം, പക്ഷേ ഹൃദയത്തെ തൊടുന്ന ഈണങ്ങൾക്ക് ഒരിക്കലും പുതുമ നഷ്ടപ്പെടില്ല. ഇന്ന് കേട്ട പാട്ടുകൾ നാളെയുടെ ഓർമ്മകളായി മാറട്ടെ. ഇനിയും പിറക്കാനിരിക്കുന്ന ഗാനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 40 സെക്കൻഡും. അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യം

0: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക. സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക. നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക. സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക. ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യു ജി സി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, യു ജി സി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോദ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodsindhu@inflibnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോദ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വട്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളുടെ ഈ യാത്ര മനുഷ്യത്വത്തിലൂന്നിയുള്ള സാമൂഹ്യ സേവനത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ ജനങ്ങളിലെത്തുകയും അതിലൂടെ ജനങ്ങൾക്ക് പുതുജീവിതം ലഭിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജലസുരക്ഷ എന്നത് ജനങ്ങൾ, സർക്കാർ, വ്യവസായ മേഖല എന്നിവരുൾപ്പെട്ട പങ്കാളികളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9th ഇന്ത്യ ഇന്റർനാഷണൽ വാട്ടർ വീക്ക് 2026 സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യങ്ങളും സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ ജലവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കാൻ കഴിയൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും അടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരുചി സിംഗ്, കമൽജീത് സഖ്യമാണ് ഇന്ത്യക്ക് 2nd സ്വർണം നേടിക്കൊടുത്തത്. മണിപ്പൂർ, നാഗാലാന്റ്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ 1958 സായുധ സേനാ നിയമം 6 മാസത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ നിയമം ബാധകമാകും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിയിലുള്ള പ്രദേശം 8,590.69 ചതുരശ്ര കിലോമീറ്റർ ആക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ചന്ദ്രകാന്തം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ചന്ദ്രകാന്തമെന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 35 സെക്കൻഡും. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: today, he said that public representatives have an important role to play in ensuring that development schemes reach the last person. Defence Minister Rajnath Singh today flagged in the first ascent mountaineering expedition that scripted history by summiting 20 unclimbed peaks above 6,000 metres in Ladakh in just 23 days. Interacting with the expedition team in New Delhi, Defence Minister commended the courage and determination of the climbers in accomplishing the historic feat. He described the expedition as a demonstration of India's mountaineering excellence and leadership in adventure sports. In Asian Games, India's overall medal tally has reached 23 with 2 gold, 9 silver and 12 bronze in Japan. Indian duo Kamaljeet and Suruchi Singh won gold in the mixed team 10-meter air pistol event in Nagoya, Japan today. The pair shot 484.6 in the final to finish 6.6 points ahead of South Korea's Sui Hyung Hong and Gao Chung, who took silver with 478. Indian long-distance runner Gulveer Singh won the silver medal in the men's 10,000-meter race at the Asian Games. Indian athlete Baranika Elangovan won the bronze medal in the women's pole vault at the Asian Games. Another Indian athlete, Manpreet Kaur, won the bronze medal in the women's shot put. In table tennis, Indian mixed doubles pair of Diya Chitale and Manush Shah settled for a bronze medal after losing to world champions in Chinese combination Wang Huihing and Sung Hingha, 0-3. The India Met Department, IMD, has issued a red colour warning for heavy to very heavy rainfall with isolated extremely heavy rainfall over Uttar Pradesh and Uttarakhand tomorrow. According to IMD, heavy to very heavy rainfall is likely over Chhattisgarh and Madhya Pradesh tomorrow. The districts that are likely to receive heavy rainfall include Rampur, Pilibhit, Bareilly, Shahjahanpur and Bharaich. Meanwhile, districts of Madhya Pradesh, which are expected to receive rainfall, include Satna, Chhatarpur, Tikamgarh and Nivari. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says rural transformation and women's self-reliance mark India's progress, highlights importance of social service, social reform and positive change. Centre extends AFSPA in disturbed areas of Manipur, Nagaland and Arunachal Pradesh for another 6 months. External Affairs Minister S. Jayashankar calls for text-based negotiations to ensure meaningful UN reforms, criticizes those opposing change. And at Asian Games in Japan, India's overall medal tally reaches 23 with 2 gold, 9 silver and 12 bronze. Pair of Kamaljeet and Suruchi Singh clinch gold in mixed team 10-meter air pistol event. Long-distance runner Gulveer Singh wins silver in men's 10,000-meter race. Baranika Elangovan bags bronze in women's pole vault. And that's all in the news at 9. Good night.
1: Akashvani. Vidyabhyasa Rangam. Namaskaram Priya Shrodakale. Vidyabhyasa Rangathil inna ഗന്ധങ്ങളുടെ രസതന്ത്രം ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഉന്മേഷ് ബി.
2: പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിയുന്ന നിറങ്ങളുണ്ട്, കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങളുണ്ട്, സ്പർശിച്ചറിയാൻ കഴിയുന്ന വസ്തുക്കളുണ്ട്. പക്ഷെ ഗന്ധം, ഒരു പൂവിൻ്റെ മണം നമുക്ക് കാണാൻ കഴിയില്ല. മഴയുടെ ഗന്ധം കൈകൊണ്ട് പിടിക്കാനാവില്ല. ചൂടുള്ള ഒരു ചായയുടെ ഗന്ധം ഒരു കുപ്പിയിൽ നിറച്ച് കൊണ്ടുപോകാനും കഴിയില്ല. എന്നിട്ടും ചില ഗന്ധങ്ങൾ നമ്മെ പെട്ടെന്ന് വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകും. ഒരു പ്രത്യേക പെർഫ്യൂമിൻ്റെ മണം ചിലപ്പോൾ ഒരാളെ ഓർമ്മ വന്നെന്നിരിക്കും. പുതുമഴയുടെ ഗന്ധം തിരിച്ചറിഞ്ഞാൽ ബാല്യകാലത്തെ ഓർമ്മകൾ വരാം. സ്കൂൾ ലബോറട്ടറിയിലെ ചില രാസവസ്തുക്കളുടെ ഗന്ധം കേട്ടാൽ നമുക്ക് കെമിസ്ട്രി ലാബ് തന്നെ മനസ്സിൽ തെളിഞ്ഞു വരും. എന്തുകൊണ്ടാണ് ഗന്ധത്തിന് ഓർമ്മകളുമായി ഇത്ര ബന്ധം? ഇതാണ് ഇന്ന് നമുക്ക് അന്വേഷിക്കാനുള്ള വിഷയം. ഗന്ധം യഥാർത്ഥത്തിൽ എന്താണ്? ആദ്യത്തെ ചോദ്യം വളരെ ലളിതമാണ്. ഗന്ധം എന്താണ്? ഒരു വസ്തുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില പ്രത്യേക രാസ കണികകൾ, അതായത് ഓർഡർ മോളിക്യൂളുകൾ, ഗന്ധമുള്ള തന്മാത്രകൾ നമ്മുടെ മൂക്കിലെത്തുമ്പോഴാണ് നമുക്ക് ഗന്ധം അനുഭവപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു റോസാപ്പൂവിൻ്റെ അടുത്ത് നിന്നാൽ അതിൻ്റെ സുഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നു.

പക്ഷേ റോസാപ്പൂവിൻ്റെ ഗന്ധം റോസാപ്പൂവിനുള്ളിൽ മാത്രം അടച്ചു വച്ചിരിക്കുന്ന ഒന്നല്ല. റോസാപ്പൂവിൽ നിന്ന് ബാഷ്പശീലമുള്ള ചില ഓർഗാനിക് തന്മാത്രകൾ അഥവാ വോളറ്റൈൽ ഓർഗാനിക് മോളിക്യൂളുകൾ വായുവിലേക്ക് പുറത്തേക്ക് വരുന്നു. അവ വായുവിലൂടെ സഞ്ചരിച്ച് നമ്മുടെ മൂക്കിലെത്തുന്നു. അവിടെയാണ് ഗന്ധത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. നമ്മുടെ മൂക്ക് ഒരു ചെറിയ കെമിക്കൽ ലബോറട്ടറിയാണ്. നമ്മുടെ മൂക്ക് വെറും ശ്വസിക്കാനുള്ള അവയവമല്ല, അത് ഒരു അത്ഭുതകരമായ കെമിക്കൽ ഡിറ്റക്ടർ അഥവാ രാസവസ്തുക്കളെ തിരിച്ചറിയുന്ന വസ്തു കൂടിയാണ്. മൂക്കിനുള്ളിൽ പ്രത്യേക ഭാഗത്ത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അഥവാ ഘ്രാണശക്തി തിരിച്ചറിയുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഗന്ധത്തിൻ്റെ തന്മാത്രകൾ ഇവയുമായി ഇടപഴകുമ്പോൾ ഒരു വൈദ്യുത സിഗ്നൽ രൂപപ്പെടുന്നു. ഈ സിഗ്നൽ നമ്മുടെ ഓൾഫാക്ടറി ബൾബ് വഴി തലച്ചോറിലെത്തുന്നു. തലച്ചോർ അതിനെ തിരിച്ചറിഞ്ഞു പറയുന്നു, ഇത് റോസാപ്പൂവിൻ്റെ മണം, ഇത് കാപ്പിയുടെ മണം, ഇത് പുകയുടെ മണം, ഇത് ഗ്യാസ് ചോരുന്നതിൻ്റെ മണം. അങ്ങനെ ഒരു ചെറിയ രാസ തന്മാത്ര നമ്മുടെ തലച്ചോറിൽ ഒരു വലിയ അനുഭവമായി മാറുന്നു. എല്ലാ ഗന്ധങ്ങളും ഒരുപോലെയാണോ? അല്ല. ഓരോ വസ്തുവിനും അതിൻ്റേതായ ഗന്ധമുണ്ട്. ഓരോ വസ്തുവിനും അതിൻ്റേതായ രാസകണികകൾ, രാസ തന്മാത്രകളുണ്ട്. ഉദാഹരണത്തിന്, വാനിലിൻ എന്ന തന്മാത്രയാണ് വാനിലയുടെ പ്രത്യേക ഗന്ധത്തിന് കാരണം. ലെമണീൻ എന്ന തന്മാത്ര സിട്രസ് ഫ്രൂട്ടുകളിൽ, അതായത് ഓറഞ്ച്, ലെമൺ തുടങ്ങിയവയുടെ ഗന്ധത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മെന്തോളാണ് പെപ്പർമിൻറ്റിൻ്റെ പ്രത്യേക തണുത്ത അനുഭവവുമായി ബന്ധപ്പെട്ട പ്രധാന തന്മാത്ര, അതായത് ഗന്ധം സമം രസതന്ത്രം. ഒരു പൂവിൻ്റെ സുഗന്ധത്തിന് പിന്നിലും കെമിസ്ട്രി ഉണ്ട്. ഒരു പഴത്തിൻ്റെ മണത്തിന് പിന്നിലും കെമിസ്ട്രി ഉണ്ട്. ഒരു പെർഫ്യൂമിൻ്റെ മണത്തിന് പിന്നിലും കെമിസ്ട്രി ഉണ്ട്. ചിലപ്പോൾ ദുർഗന്ധത്തിന് പിന്നിലും കെമിസ്ട്രി തന്നെയാണ്. നല്ല മണം, മോശമണം, ഇതാരാണ് തീരുമാനിക്കുന്നത്? ഇവിടെ രസകരമായ ഒരു കാര്യത്തിലേക്ക് വരാം. ഒരു ഗന്ധത്തെ നല്ല മണം എന്നും മറ്റൊന്നിനെ മോശം മണം എന്നും പറയുന്നത് എല്ലായ്പ്പോഴും തന്മാത്രകൾ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല. നമ്മുടെ തലച്ചോറും അതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ചന്ദനത്തിൻ്റെ ഗന്ധം ഒരാൾക്ക് വളരെ ഇഷ്ടമായിരിക്കാം, മറ്റൊരാൾക്ക് അത് അത്ര ഇഷ്ടമാകണമെന്നില്ല. ചിലർക്ക് പെട്രോളിൻ്റെ ഗന്ധം പോലും കൗതുകകരമായി പ്രിയപ്പെട്ടതായി തോന്നാം. ചിലർക്ക് ആശുപത്രിയുടെ പ്രത്യേക ഗന്ധം പഴയ ഓർമ്മകൾ ഉണർത്താം. അതായത്, ഒരു ഗന്ധത്തിൻ്റെ അനുഭവത്തിൽ രസതന്ത്രത്തിന് മാത്രമല്ല മനഃശാസ്ത്രത്തിനും ഓർമ്മയ്ക്കും വലിയ പങ്കാണുള്ളത്. ഗന്ധവും ഓർമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഇതാണ് ഗന്ധത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ പ്രത്യേകത. ഒരു പഴയ പുസ്തകം തുറക്കുമ്പോൾ വരുന്ന മണം, മഴ പെയ്തതിന് ശേഷം മണ്ണിൽ നിന്നുയരുന്ന ഗന്ധം, ഒരു പഴയ പെർഫ്യൂമിൻ്റെ ഗന്ധം, ഇവയെല്ലാം നമ്മെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതിന് ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ ഓൾഫാക്ടറി സിസ്റ്റം അഥവാ ഘ്രാണശക്തി തിരിച്ചറിയുന്ന തലച്ചോറിലെ ഭാഗം, ലിംബിക് സിസ്റ്റം എന്നാണ് ഇതിനോട് അറിയപ്പെടുന്നത്. ഇതിനോട് വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ലിംബിക് സിസ്റ്റം നമ്മുടെ ഇമോഷനുകളെ, മെമ്മറിയെ, അതായത് നമ്മുടെ വികാര വിചാരങ്ങളെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ചില ഗന്ധങ്ങൾ മറ്റേതൊരു സെൻസറി എക്സ്പീരിയൻസിനേക്കാളും ശക്തമായി പഴയ ഓർമ്മകളെ ഉണർത്തുന്നത്. ഒരു മണം, ഒരു നിമിഷം, ഒരോർമ്മ, ഒരു വ്യക്തി, ഒരു കാലഘട്ടം, ഒരു സ്ഥലം, എല്ലാം ഒരുമിച്ച് നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചെത്താം. ഇനി എല്ലാവർക്കും പരിചിതമായ ഒരു ഗന്ധത്തിലേക്ക് വരാം. അത് മഴയുടെ ഗന്ധമാണ്. വേനൽക്കാലത്ത് ഏറെ നാൾ മഴയില്ലാതെ നിന്ന ശേഷം ആദ്യ മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന ആ പ്രത്യേക മണം, അതിനെ സാധാരണയായി പെട്രിക്കോർ എന്നാണ് വിളിക്കുക. മഴത്തുള്ളികൾ മണ്ണിൽ പതിക്കുമ്പോൾ മണ്ണിലുള്ള ചില ബാഷ്പശീലമുള്ള സംയുക്തങ്ങൾ വായുവിലേക്ക് ഉയരുന്നു. അതോടൊപ്പം ജിയോസ്മിൻ എന്ന സംയുക്തവും ആ മണ്ണിൻ്റെ പ്രത്യേക ഗന്ധത്തിന് പ്രധാന കാരണമാകുന്നു. ജിയോസ്മിൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏകദേശം ഭൂമിയുടെ ഗന്ധമുള്ളത് എന്ന ആശയത്തോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മഴയ്ക്ക് ശേഷം മണ്ണിൻ്റെ മണം വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് മഴയ്ക്ക് ശേഷം കൂടുതൽ മണം അനുഭവപ്പെടുന്നത്? ഇത് ഒരു ശാസ്ത്ര രഹസ്യമാണ് കേട്ടോ. മഴത്തുള്ളികൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ വളരെ ചെറിയ വായു കുമിളകൾ രൂപപ്പെടുകയും അവ പൊട്ടുമ്പോൾ ചില ബാഷ്പശീലമുള്ള പദാർത്ഥങ്ങൾ അഥവാ വോളറ്റൈൽ സബ്സ്റ്റൻസസ് അടങ്ങിയ
ചെറിയ എയറോസോൾ എന്നറിയപ്പെടുന്ന കണികകൾ വായുവിലേക്ക് ഉയരുകയും ചെയ്യും. അവ നമ്മുടെ മൂക്കിലെത്തുമ്പോൾ നമ്മൾ പറയുന്നു, ആഹാ, മഴയുടെ ഗന്ധം. ഇവിടെ പോലും നമ്മുടെ അനുഭവത്തിന് പിന്നിൽ രസതന്ത്രവും ഭൗതികശാസ്ത്രവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ ലോകത്തേക്ക് പോകാം. ഒരു പെർഫ്യൂം അഥവാ സുഗന്ധദ്രവ്യം എന്നത് ഒരൊറ്റ കെമിക്കൽ കോമ്പൗണ്ട് അഥവാ രാസ സംയുക്തമല്ല, പല ആരോമാറ്റിക് സംയുക്തങ്ങളുടെ കൃത്യമായ മിശ്രിതമാണ്. അരോമ എന്ന വാക്കിന് ഗന്ധം എന്നാണ് അർത്ഥം. പെർഫ്യൂമുകൾ നിർമ്മിക്കുമ്പോൾ സാധാരണയായി മൂന്ന് തരത്തിലുള്ള നോട്ടുകളെ കുറിച്ച് പറയാറുണ്ട്. ആദ്യത്തേത് ടോപ്പ് നോട്ട് ആണ്, പെർഫ്യൂം ഉപയോഗിച്ച ഉടൻ അനുഭവപ്പെടുന്ന ഗന്ധമാണിത്. രണ്ടാമത്തേത് മിഡിൽ നോട്ടാണ്, കുറച്ച് സമയം കഴിഞ്ഞ് പ്രധാനമായി അനുഭവപ്പെടുന്ന ഗന്ധമാണിത്. അടുത്തത് ബേസ് നോട്ടാണ്, കൂടുതൽ സമയം നിലനിൽക്കുന്ന ഗന്ധമാണിത്. അതിനാൽ ഒരു പെർഫ്യൂം ഉപയോഗിച്ചാൽ ആദ്യത്തെ 5 മിനിറ്റിൽ അനുഭവപ്പെടുന്ന ഗന്ധവും ഒരു മണിക്കൂറിന് ശേഷം അനുഭവപ്പെടുന്ന ഗന്ധവും വ്യത്യസ്തമായിരിക്കാം. ഇതിൻ്റെ കാരണം പെർഫ്യൂമിൽ അടങ്ങിയിരിക്കുന്ന വിവിധ തന്മാത്രകൾക്ക് വ്യത്യസ്ത ബാഷ്പശീലമാണ് എന്നതാണ്. ചില തന്മാത്രകൾ വേഗത്തിൽ വായുവിലേക്ക് പോകുന്നു, ചിലത് കൂടുതൽ നേരം നിലനിൽക്കും. ഇതാണ് പെർഫ്യൂം കെമിസ്ട്രിയിലെ ഒരു പ്രധാന ആശയം. എന്തുകൊണ്ടാണ് ചില ഗന്ധങ്ങൾ വളരെ ദൂരത്തു നിന്നും അനുഭവപ്പെടുന്നത്? ഇതും വോളറ്റിലിറ്റി അഥവാ ബാഷ്പശീലവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾ എളുപ്പത്തിൽ വാതകാവസ്ഥയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൻ്റെ ഗന്ധം വായുവിലൂടെ എളുപ്പത്തിൽ നമ്മുടെ മൂക്കിലെത്താം. അതായത് വാതക അവസ്ഥയിലുള്ള കണികകൾക്ക് വ്യാപനശേഷി പൊതുവെ കൂടുതലാണ്. അതുകൊണ്ടാണ് ചില ബാഷ്പശീലമുള്ള പദാർത്ഥങ്ങളുടെ ഗന്ധം മുറിയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് എത്തുന്നത്. ഉദാഹരണത്തിന്, ഒരു മുറിയിൽ പെർഫ്യൂം സ്പ്രേ ചെയ്താൽ കുറച്ച് സമയത്തിനകം മുറിയിലുടനീളം അതിൻ്റെ ഗന്ധം അനുഭവപ്പെടും. ഇവിടെ തന്മാത്രകൾ വായുവിലൂടെ ഡിഫ്യൂഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗന്ധം തിരിച്ചറിയുന്നതിൽ തലച്ചോറിൻ്റെ പങ്കെന്താണ്? ഇത് മറ്റൊരു അത്ഭുതമാണ്. നമ്മുടെ മൂക്കിന് 1000 കണക്കിന് വ്യത്യസ്ത ഗന്ധങ്ങളെ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ അതിന് പിന്നിൽ ഒരു മണം തിരിച്ചറിയുന്ന ഒറ്റ റിസപ്റ്റർ അഥവാ സ്വീകാരി മാത്രമല്ല ഉള്ളത്. വ്യത്യസ്ത ഗന്ധമുള്ള തന്മാത്രാ സ്വീകാരികളുടെ വ്യത്യസ്ത കൂട്ടുചേരലുകളാണ് ഇത് സജീവമാക്കുന്നത്. അതായത് വ്യത്യസ്ത ഗന്ധങ്ങളെ തലച്ചോർ ഒരു പാറ്റേണാക്കി അത് തിരിച്ചറിഞ്ഞാണ് ഗന്ധം തിരിച്ചറിയുന്നത്. അതിനാൽ നമ്മുടെ ഘ്രാണശക്തി ഈ ഗന്ധം തിരിച്ചറിയാനുള്ള തലച്ചോറിൻ്റെ സവിശേഷതയും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ആ മണം നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു പാട്ടിൻ്റെ കുറച്ച് സ്വരങ്ങൾ കേട്ടാൽ പാട്ട് തിരിച്ചറിയുന്നത് പോലെയാണിത്. ചില രാസ സിഗ്നലുകൾ ലഭിച്ചാൽ തലച്ചോർ ഗന്ധം തിരിച്ചറിയും. മൃഗങ്ങളുടെ ലോകത്ത് ഗന്ധത്തിൻ്റെ ശക്തി എന്താണ്? മനുഷ്യരെക്കാൾ വളരെ ശക്തമായ ഘ്രാണശക്തി അഥവാ ഓൾഫാക്ടറി എബിലിറ്റിയുള്ള നിരവധി മൃഗങ്ങളുണ്ട്. നായ്ക്കളുടെ ഘ്രാണശക്തി അതിൻ്റെ മികച്ച ഉദാഹരണമാണ്. മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയാത്ത വളരെ ചെറിയ അളവിലുള്ള ചില തന്മാത്രകൾ പോലും നായ്ക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് പരിശീലനം ലഭിച്ച നായ്ക്കളെ അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രകൃതിയിൽ പല മൃഗങ്ങൾക്കും ഗന്ധം ഒരു ആശയവിനിമയ ഉപാധി കൂടിയാണ്. ഭക്ഷണം കണ്ടെത്താൻ, അപകടം തിരിച്ചറിയാൻ, സ്വന്തം കൂട്ടത്തെ തിരിച്ചറിയാൻ, പ്രജനന പങ്കാളിയെ കണ്ടെത്താൻ ഒക്കെ ഗന്ധം സഹായിക്കുന്നുണ്ട്. ഗന്ധം ഒരു മുന്നറിയിപ്പും കൂടിയാണ് കേട്ടോ. ഗന്ധം എല്ലായ്പ്പോഴും സന്തോഷത്തിനുള്ള സന്ദേശമല്ല, അത് ചിലപ്പോൾ അപകടത്തിൻ്റെ അടയാളം കൂടിയാണ്. ഉദാഹരണത്തിന്, പാചകവാതകത്തിൽ ലീക്കുണ്ടായാൽ അത് തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായി ശക്തമായ ഗന്ധമുള്ള ഈഥൈൽ മെർക്യാപ്റ്റെയിൻ ചേർക്കാറുണ്ട്. പാചകവാതകത്തിലെ പ്രധാന വാതകങ്ങൾക്ക് സ്വാഭാവികമായി ശക്തമായ ഗന്ധമില്ലാത്തതിനാൽ ഇത്തരം ഗന്ധം നൽകുന്ന വസ്തുക്കൾ കൂടി ചേർക്കാറുണ്ട്. അതിനാൽ ഒരു പ്രത്യേക ഗന്ധം നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മുന്നറിയിപ്പായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു പ്രധാന കാര്യം, അപരിചിതമായ രാസവസ്തുക്കൾ ഒരിക്കലും നേരിട്ട് മണത്ത് തിരിച്ചറിയാൻ ശ്രമിക്കരുത് എന്നാണ്. കെമിസ്ട്രി ലാബിൽ പോലും നേരിട്ട് മണത്ത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അധ്യാപകൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. ഗന്ധമില്ലാത്ത വസ്തുക്കളുണ്ടോ? തീർച്ചയായും ഉണ്ട്. എല്ലാ വസ്തുക്കൾക്കും മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ഗന്ധമുണ്ടാകണമെന്നില്ല. ഒരു വസ്തു ബാഷ്പശീലമുള്ളതല്ലെങ്കിൽ
അല്ലെങ്കിൽ അതിൻ്റെ തന്മാത്രകൾക്ക് നമ്മുടെ ഘ്രാണശക്തി തിരിച്ചറിയുന്ന കണികകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ഗന്ധം അനുഭവപ്പെടണമെന്നില്ല.

0: അതുകൊണ്ട് മണമില്ല എന്നത് അപകടമില്ല എന്നതിൻ്റെ സൂചനയല്ല. ചില അപകടകരമായ വസ്തുക്കൾക്ക് മനുഷ്യർക്ക് ശ്രദ്ധിക്കാവുന്ന ഗന്ധമില്ല. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ലബോറട്ടറിയിൽ ഗന്ധത്തെ മാത്രം ആശ്രയിച്ച് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല. ഗന്ധവും രുചിയും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രുചി അനുഭവിക്കുന്നത് നമ്മുടെ നാവിൻ്റെ മാത്രം പ്രത്യേകത കൊണ്ടാണെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ രുചിയും ഗന്ധവും ചേർന്നാണ് ഫ്ലേവർ രൂപപ്പെടുന്നത്. മൂക്കടച്ചുപിടിച്ച് ഒരു ഭക്ഷണം കഴിച്ചു നോക്കൂ, അപ്പോൾ പലപ്പോഴും അതിൻ്റെ ഫ്ലേവർ വളരെ കുറവായി അനുഭവപ്പെടും. ജലദോഷം ഉള്ളപ്പോൾ ഭക്ഷണത്തിന് രുചി കുറഞ്ഞതായി തോന്നുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അതായത് നമ്മുടെ നാവ് ടേസ്റ്റ് തിരിച്ചറിയുന്നു, മൂക്ക് അതിൻ്റെ അരോമയെ, സുഗന്ധത്തെ തിരിച്ചറിയുന്നു. ഇവ രണ്ടും ചേർന്നാണ് ഭക്ഷണത്തിൻ്റെ പൂർണ്ണ അനുഭവം രൂപപ്പെടുന്നത്. ഒടുവിലായി ഒരു കാര്യം കൂടി നോക്കാം. നമുക്ക് ചുറ്റുമുള്ള ലോകം രാസതന്മാത്രകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. നാം ശ്വസിക്കുന്ന വായുവിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, പൂക്കളിൽ, മഴയ്ക്ക് ശേഷമുള്ള മണ്ണിൽ, പെർഫ്യൂമിൽ, കാപ്പിയിൽ, പഴങ്ങളിൽ, എവിടെയും കെമിസ്ട്രിയാണ്. പക്ഷേ കെമിസ്ട്രി എന്നത് ഇക്വേഷനുകൾ, ഫോർമുലകൾ, റിയാക്ഷനുകൾ എന്നിവയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിൻ്റെ പിന്നിലും കെമിസ്ട്രി ഉണ്ട്. ഒരു പൂവിൻ്റെ സൗന്ദര്യം കണ്ണുകൾ കാണുന്നു, പക്ഷേ അതിൻ്റെ സുഗന്ധം മൂക്ക് തിരിച്ചറിയുന്നു. ഒരു പഴയ പെർഫ്യൂം ഒരു നിമിഷം കൊണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർമ്മയെ തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഗന്ധം വെറും ഒരു സെൻസേഷൻ അല്ല, അത് രസതന്ത്രവും ജീവശാസ്ത്രവും മനഃശാസ്ത്രവും ഓർമ്മയും തമ്മിലുള്ള ഒരു അത്ഭുതകരമായ പാലമാണ്. നാം ഒരു പൂവിൻ്റെ മണം ആസ്വദിക്കുമ്പോൾ നമ്മുടെ മൂക്ക് വെറും ഒരു മണം തിരിച്ചറിയുകയല്ല ചെയ്യുന്നത്, ഒരു ചെറിയ രാസതന്മാത്ര, ഒരു നാഡീ സിഗ്നൽ ആകുന്നു. ഈ സിഗ്നൽ ഒരു അനുഭവമായി മാറുന്നു, ആ അനുഭവം ഒരു ഓർമ്മയായി മാറുന്നു. അങ്ങനെ ഒരു ചെറിയ തന്മാത്ര നമ്മുടെ മനസ്സിൽ ഒരു വലിയ ലോകം സൃഷ്ടിക്കുന്നു. ഇതാണ് ഗന്ധങ്ങളുടെ രസതന്ത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ അത്ഭുതം.
1: ഗന്ധങ്ങളുടെ രസതന്ത്രം, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഉന്മേഷ് ബി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

നീലനിറത്തിന് ഒരുപാട് കഥകളുണ്ട്. ആകാശത്തിൻ്റെ അനന്തതയിൽ നിന്ന് കടലിൻ്റെ ആഴങ്ങളിലേക്ക്, മഴമേഘങ്ങളുടെ നനവിൽ നിന്ന് പ്രണയത്തിൻ്റെ നേർത്ത സ്വപ്നങ്ങളിലേക്ക്. നീലിമയ്ക്ക് ഒരു പേരുണ്ടെങ്കിൽ അതിന് കവിതയുടെ ഭാഷയിൽ പറയാവുന്നൊരു പേരാണ് ഇന്ദ്രനീലം. ഒരു രത്നത്തിൻ്റെ തിളക്കം മാത്രമല്ല ഇന്ദ്രനീലം, മനസ്സിൽ പെയ്തിറങ്ങുന്ന ഒരു നിറം കൂടിയാണ്. ആ നിറം വരികളിലേക്കും വരികൾ ഈണങ്ങളിലേക്കും, ഈണങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളിലേക്കും പകരുമ്പോൾ പിറക്കുന്ന ചില മനോഹര നിമിഷങ്ങളിലേക്ക് നമുക്ക് ഇനി സഞ്ചരിക്കാം. ഇന്ദ്രനീലം എന്ന വാക്കിൽ തുടങ്ങുകയോ ആ ഭാവം പകരുകയോ ചെയ്യുന്ന ചില ചലച്ചിത്ര ഗാനങ്ങളാണ് ഇനി നമ്മുടെ സംഗീതം.

നീലാകാശത്തിൻ്റെ താഴെ ഒരു സ്വപ്നം പോലെ തുടങ്ങുന്ന സംഗീതം ആദ്യവരിയിൽ തന്നെ ഇന്ദ്രനീലത്തിൻ്റെ തിളക്കം നിറച്ചുകൊണ്ട് നമ്മുടെ സംഗീതയാത്രയ്ക്ക് തുടക്കമിടുകയാണ് ഈ ഗാനം. ഇനി കേൾക്കാം ഇന്ദ്രനീലം എന്ന മനോഹര വാക്കിൽ വിരിയുന്ന ആദ്യ ഗാനം. ചിത്രം ഇത് ഒരു സ്നേഹഗാഥ, പാടിയത് ബിജു നാരായണൻ, ചിത്ര രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഒരു പാട്ട് അവസാനിച്ചാലും അതിൻ്റെ ഈണം മനസ്സിൽ നിന്ന് പെട്ടെന്ന് മായാറില്ല. ആ ഈണത്തിൻ്റെ നേർത്ത അനുരണനവുമായി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് നീങ്ങാം. ഇന്ദ്രനീലം പോലെ തന്നെ അടുത്ത ഗാനത്തിനും ഒരു പ്രത്യേക തിളക്കമുണ്ട്. ആ തിളക്കത്തിലേക്ക് ഇനി മറ്റൊരു ഗാനം. പാടിയത് യേശുദാസ്, ചിത്രം കൂട്ടുകുടുംബം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

ചില ഗാനങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ല, അവ നമ്മളിലൂടെ കടന്നു പോവുകയാണ്. ഒരോർമ്മയായി, ഒരു കാഴ്ചയായി, അല്ലെങ്കിൽ ഒരിക്കലും പറയാനാകാത്തൊരു വികാരമായി. അത്തരമൊരു വികാരത്തിൻ്റെ നീലിമയുമായി ഇനി കേൾക്കാം അടുത്ത ഗാനം. പാടിയത് മഞ്ചരി, ചിത്രം നീലാംബരി. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

ആകാശത്തിന് നീലനിറം നൽകുന്നത് പ്രകാശത്തിൻ്റെ ഒരു അത്ഭുതമാണ്. പക്ഷേ സംഗീതത്തിന് നിറം നൽകുന്നത് മനസ്സാണ്. മനസ്സിൻ്റെ നീലിമയിൽ ഒരു പുതിയ ഈണം കൂടി ചേർക്കുകയാണ്. അടുത്ത ഗാനം രാജാങ്കണമെന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന അപ്പൻ തച്ചേത്ത്, സംഗീതം MK അർജുനൻ.

ഇന്ദ്രനീലത്തിൻ്റെ നിറം പോലെ ചില ഇനങ്ങൾക്കും ആഴമുണ്ട്. ആഴത്തിലേക്കിറങ്ങും തോറും കൂടുതൽ മനോഹരമാകുന്നൊരു സംഗീതാനുഭവം. അത്തരമൊരു ഗാനത്തിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം. പാടിയത് യേശുദാസ്, ചിത്രം രൗദ്രം.

ഇതുവരെ കേട്ട ഗാനങ്ങൾ ഒരു നീലാകാശത്തിലെ വ്യത്യസ്ത നക്ഷത്രങ്ങൾ പോലെയായിരുന്നു. ഓരോന്നിനും സ്വന്തം പ്രകാശം, സ്വന്തം ഭാവം, സ്വന്തം ഓർമ്മ. ആ സംഗീത നക്ഷത്രനിരയിൽ ഇനി മറ്റൊരു ഗാനം കൂടി. ചിത്രം സമർപ്പണം, പാടിയത് യേശുദാസ്. രചന വോയിൻ വി, സംഗീതം MS ബാബുരാജ്.

ആകാശം എത്ര വിശാലമാണോ സംഗീതത്തിൻ്റെ ലോകവും അത്ര തന്നെ വിശാലമാണ്. ഇന്ന് കേട്ട ഈ ഗാനങ്ങൾ നിങ്ങളുടെ ഓർമ്മകളിൽ ഒരു നീല നിറമുള്ള സായാഹ്നമായി എന്നും നിലനിൽക്കട്ടെ. ഇന്ദ്രനീലത്തിൻ്റെ തിളക്കവുമായി മറ്റൊരു സംഗീത വിരുന്നിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ കാതുകൾക്ക് സംഗീതവും മനസ്സിന് മാധുര്യവും നേർന്നുകൊണ്ട് ഇന്ദ്രനീലം ഇവിടെ വിരാമം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: இசை தென்றல் உங்கள் மனதை தொடும் பாடல்கள்.
0: தென்றலை போன்ற பாடல்கள். எல்லா பிரியப்பட்ட கூட்டுகாருக்கும் இசை தென்றலிலேக்க் ஹிருதயம் நிறைய ஸ்வாகதம். நீங்களோட இஷ்ட கானங்களுமாய் எத்துகையான இன்னத்தே இசை தென்றல் ஒப்பம் സുരേഷ്. ഇന്ന് ഇസൈത്തൻഡ്രലിൽ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്യാം കുമ്പടിഞ്ഞാലാണ്. ചിത്രം നിനൈവെല്ലാം നിത്യ, പാടിയത് യേശുദാസ്. പനിവീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം, പനിവീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം, ഇനിവരും ഇനിവരും തടമാറേ തനിമരം. ഹേ ഹേ

നിനൈവെല്ലാം നിത്യ എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയകാലമാണ് ഇസൈത്തൻട്രലിൽ നമ്മൾ കേട്ടത്. ഹായ് ഇസൈത്തൻട്രൽ, ഇന്ന് എസ് പി ബിയുടെ ഓർമ്മ ദിനം. എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന മഹാഗായകൻ്റെ ഒരു പാട്ടെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടിയ പുതുപുതു അർത്ഥങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനമാണ് ഇന്ന് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എം മണി വാണിയമ്പലം. ഈ ഗാനം നമുക്ക് ഇസൈ തെണ്ടറിലൂടെ കേൾക്കാം.

പയ്യന്നൂരിൽ നിന്നുള്ള ഗംഗാധരൻ കൊടിയത്തിന്റെ ഇഷ്ടഗാനമാണ് ഇസൈത്തൻറലിൽ ഇനി ചിത്രം ഇത് നമ്മ ഭൂമി, പാടിയത് യേശുദാസ്.

കർപ്പൂരമല്ലയ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി സുശീലയും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇസൈ തെന്റലിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു രതീഷ് മഞ്ഞപ്പുറം.

0: ഇസൈ തെൻഡ്രലിൽ ഇനി ഏഴയ്യൻ സിരിപ്പിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമെനോനും അനുരാധ ശ്രീരാമും ചേർന്ന് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചേർത്തല തണ്ണീർമുഖത്തു നിന്നും ശശിധരൻ.
1: തൊഴുത്ത

0: நானும் சிரிச்சே, தங்கமே ஞான தங்கமே. പ്രിയഗായകൻ എസ് പി ബിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം പാടിയ ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. പി മോഹൻദാസ്, തമ്പുരു മുക്കം.
1: തങ്കമേ ഞാന തങ്കമേ എന്ന നേനച്ചേ

മൗനം സമ്മതമെന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ക്ഷമിക്കണം, മൗനം സമ്മതമെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ കല്യാണ തേൻനില എന്ന ഗാനം ഇസേ തെൻഡറിലൂടെ കേൾപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണ് പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ.

ഇസൈത്തിൻറിൽ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇനി പി വി മുഹമ്മദ് വടക്കേ വാവനൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം നാട്ടാമൈ, പാടിയത് മലേഷ്യ വാസുദേവൻ.

എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഡ്യുവറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എൻ ജെയിംസും ചേർന്ന് പാടിയ എൻ കാതലി എന്ന ഗാനം ഇസൈ തന്നിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു സൽമ ജമാലുദ്ദീൻ, ഇടയക്കുന്നം.

എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ഓർമ്മപ്പൂക്കൾ നേർന്നുകൊണ്ടുള്ള ഒരു ഗാനം തന്നെയാണ്. അടുത്തത് ചിത്രം പാടും പറവൈകൾ, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന്. ഈ ഗാനം ആവശ്യപ്പെടുന്നു ലീപ പുരുഷോത്തമൻ, തിരുവാങ്കുളം.

പ്രിയ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ബിന്ദു ദിലീപ് കൊടകര ആവശ്യപ്പെടുന്ന ഗാനം ഇനി കേൾക്കാം. ചിത്രം രാജപാർവൈ, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി.

എല്ലാ കൂട്ടുകാർക്കും ശുഭാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഇസൈ തെൻട്രൽ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 30 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ